നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 11, 2026 മെയ് 25 തീയതി, തിങ്കളാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:31. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: സ്റ്റുഡിയോകൾക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 24 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്ര സമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ ആവിഷ്കരിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ഫോട്ടോകോപ്പികൾ ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷകൾ സമർപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഒരു ദിവസം കൂടി സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. അങ്കണവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ബലിപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ്. 10 സാധനങ്ങളടങ്ങിയ 1,101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. കായികരംഗം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈയിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു.
0: ന്യൂസ് റെയിൻബോ.

എന്തു പൂർണ്ണ സൃഷ്ടിയാണ് മനുഷ്യൻ! എന്തു കുലീന വിവേകശാലിയാണവൻ! എന്തനന്തമവൻ മനഃശക്തിയിൽ! ആകാരചലനങ്ങൾ സുവ്യക്തം, പ്രശംസനീയം. പ്രവൃത്തിയിൽ മാലാഖയ്ക്ക് സദൃശ്യം. വിവേകത്തിലവൻ ദൈവത്തിനൊപ്പം. വില്യം ഷേക്സ്പിയർ.

ഏതൊരുവൻ നല്ല ഉപദേശം നൽകുന്നുവോ അവൻ ഒരു കരം കൊണ്ട് പണിയുന്നു. ഏതൊരുവൻ നല്ല ഉപദേശവും മാതൃകയും നൽകുന്നുവോ അവൻ രണ്ട് കരങ്ങളും കൊണ്ട് പണിയുന്നു. എന്നാൽ ഏതൊരുവൻ നല്ല ഉപദേശം കൊടുക്കുകയും തെറ്റായ മാതൃക കാട്ടുകയും ചെയ്യുന്നുവോ അവൻ ഒരു കരം കൊണ്ട് സൃഷ്ടിക്കുകയും മറുകരം കൊണ്ട് തള്ളിയിടുകയും ചെയ്യുന്നു. ഫ്രാൻസിസ് ബേക്കൺ.

സ്വയം ഒരു ദീപമായി തീരുക. ബാഹ്യമായ ഒന്നിനെയും അവലംബിക്കാതെ സത്യത്തെ ആശ്രയിക്കുക. ശ്രീബുദ്ധൻ.

0: ടൈം ചെക്ക് റേഡിയോ ടൈം. സ്റ്റുഡിയോകൾക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 6 സെക്കൻഡും.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

ഒരേ സമയം തന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരിക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഏറ്റവും ഫലപ്രദമായി അവ രണ്ടും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞേക്കില്ല എന്ന പ്രശ്നം. അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് റെയിൻബോയുടെ ബെഡ് കോഫിക്കൊപ്പം കൂടിക്കോളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞോളാം. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നോട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ബഡീസ്. ബെഡ് കോഫി വിത്ത് സുരേഷ് കാഞ്ഞിരക്കാട്ട്. ആയോധന കലകൾ അഭ്യസിക്കുന്ന ഒരിടത്തെ പ്രധാന മാസ്റ്ററോട് ഒരു വിദ്യാർത്ഥി ചെന്നിട്ട് പറയുന്നു, മാസ്റ്റർ എനിക്ക് നല്ലൊരു ജൂഡോ ഫൈറ്റർ ആകണം, ഒപ്പം തന്നെ കരാട്ടയിലും ശ്രദ്ധിക്കണം, അതിലും മിടുക്കനാകണം. ഇനി വേറെ ഏതെങ്കിലും മുറ അങ്ങേക്ക് നിർദ്ദേശിക്കാനുണ്ടോ? അപ്പോൾ മാസ്റ്ററുടെ മറുപടി, ഒരേ സമയം രണ്ട് കുറുക്കന്മാരുടെ പുറകെ ഒരാൾ ഓടുകയാണെന്ന് കരുതൂ. പിടിക്കാനായി, കുറുക്കന്മാരെ പിടിക്കാനായി. അങ്ങനെ പോകുന്ന സമയം ഒരു ഘട്ടത്തിൽ രണ്ട് കുറുക്കന്മാരും രണ്ട് വഴിക്ക് തിരിയുന്നു. അപ്പോൾ ഏത് കുറുക്കൻ്റെ പുറകെ ഓടണമെന്നറിയാതെ ഒരു മണ്ടനായി നിന്നു പോകും അയാൾ.

0: ഏതിനു പുറകെ ഓടണം എന്ന് പുള്ളിക്കാരൻ ചിന്തിക്കുന്ന സമയം കൊണ്ട് രണ്ടു കുറുക്കന്മാരും അവരുടെ വഴിക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. അവിടെ എന്താണുണ്ടായത്? ആ മനുഷ്യൻ തൻ്റെ സമയവും ഊർജവും വെറുതെ കളഞ്ഞതായി മാറും. ഒരു ഫലവും തിരികെ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? ആ മനസ്സിലായോ നമ്മളോടും കൂടിയുള്ള ചോദ്യമാണ് കേട്ടോ ബഡീസ്. അതുകൊണ്ട് മാസ്റ്റർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധിച്ച് അതിൻ്റെ ഉയരങ്ങളിൽ എത്താൻ ശ്രമിക്കുക ആദ്യം. അല്ലാതെ പലതിലും ഒരേ സമയം ശ്രദ്ധിക്കാൻ പോയാൽ ഒടുവിൽ ഒന്നുമില്ലാതെ ആയേക്കാം, ഒന്നുമല്ലാതെയും ആയേക്കാം. ഇനി ഇതിന് കഴിവുണ്ടെന്ന് ഉറപ്പുള്ളവർ ചെയ്തോളൂ കേട്ടോ. വിത്ത് യു ദിസ് ഇസ് ബെഡ് കോഫി.
1: Musically yours, FM Rainbow 107.

Good news is rare these days, and every glittering ounce of it should be cherished and hoarded and worshipped and fondled like a priceless diamond. നല്ല വാർത്ത, സദ്വാർത്ത വളരെ ചുരുക്കമായി കേൾക്കുന്നുള്ളൂ ഇക്കാലത്ത്. അതുകൊണ്ട് തന്നെ അത്തരം വാർത്തയുടെ തിളക്കമുള്ള ഏറ്റവും ചെറിയ അളവിനെ പോലും പരിലാളിക്കണം, സൂക്ഷിച്ചു വയ്ക്കണം, ആരാധിക്കണം. ഒരു അമൂല്യരത്നത്തെ എന്ന പോലെ ഓമനിക്കുകയും വേണം. പ്രശസ്ത എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന ഹണ്ടർ എസ് തോംസൺ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ്. ഇന്നും അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് അല്ലേ? ഓക്കെ, ഹെൽസ് ഏഞ്ചൽസ് എന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തോടെയാണ് 1967 ഹണ്ടർ

0: എസ് തോംസൺ പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ രചന 1972 ഫിയർ ആൻഡ് ലോത്തിങ് ഇൻ ലാസ് വേഗാസ് ആണ് കേട്ടോ. ഇത് ഒരു ഹോളിവുഡ് ചലച്ചിത്രമായും പുറത്തു വന്നിട്ടുണ്ട്. 1973 മറ്റൊരു പുസ്തകം പ്രസിഡൻഷ്യൽ ക്യാമ്പയിനെ ബേസ് ചെയ്ത്, അതിൻ്റെ പേര് ഫിയർ ആൻഡ് ലോത്തിങ് ഓൺ ദ ക്യാമ്പയിൻ ട്രെയിൽ 72. ഇതിനുശേഷം പിന്നീട് പത്രപ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച ഹണ്ടർ എസ് തോംസൺ ഉണ്ടല്ലോ, 1998 ഒരു ബുക്ക് കൂടി പബ്ലിഷ് ചെയ്തു, ദ റം ഡയറി. ഈ ഒരു ഇൻഫർമേഷനുമായി ഡിയർ ലിസണേഴ്സിനൊപ്പം കൂടിയത് ബെഡ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെന്റ്.
1: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഏതെങ്കിലും വിധത്തിൽ ഒരു വ്യക്തിയെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഗുണം അയാളുടെ മുഖ്യമായ സവിശേഷതകളിൽ ഒന്നാണ് എന്ന രീതിയിൽ ഒന്ന് പെരുമാറുക. നിങ്ങൾക്ക് നന്മയില്ലെങ്കിൽ അതുണ്ടെന്ന് ഭാവിക്കുക എന്ന ഷേക്സ്പിയർ വചനം പോലെ, അപ്പോൾ തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ആ പ്രതീക്ഷയ്ക്ക് തുയരാൻ അയാൾ തീർച്ചയായും പരിശ്രമിക്കും. മനുഷ്യമനസ്സിൻ്റെ ഓരോ പ്രത്യേകതകളെ ഓക്കെ, അങ്ങനെ തന്നിൽ ചിത്രീകരിക്കപ്പെട്ട പ്രത്യേകതയെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച ഒരാളെ നമുക്ക് പരിചയപ്പെടാം ബെഡ് കോഫിയിൽ. ഇവര് ഒരു വീട്ടുജോലിക്കാരിയാണ്, കമല. പുള്ളിക്കാരി കുറച്ച് വീടുകളിൽ ജോലിക്ക് പോകുന്നുണ്ട്, പാർട്ട് ടൈം വീട്ടുജോലി. അങ്ങനെ ഇരിക്കുകയാണ് ആൾക്ക് ഒരു ഫുൾ ടൈം ഓഫർ കിട്ടുന്നത്. ആ വീട്ടിൽ രാവിലെ ചെന്നാൽ രാത്രിയെ പോരാൻ പറ്റൂ, പക്ഷെ നല്ല ശമ്പളം അവർ തരും. കുറേ കണക്ക് കൂട്ടലുകൾക്ക് ശേഷം കമല ആ ജോലി സ്വീകരിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം മുതൽ അങ്ങോട്ട് ചെല്ലണം. ഇതിനിടയിൽ പുതിയ വീട്ടമ്മ ഉണ്ടല്ലോ, ഈ ജോലി ഓഫർ ചെയ്ത വീട്ടമ്മ, അവര് കമല നേരത്തെ ജോലി ചെയ്തിരുന്ന വീടുകളിൽ ഫോൺ ചെയ്ത് ആളെ പറ്റി അന്വേഷിച്ചിരുന്നു. ആ വീട്ടുകാരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കമലയുടെ ജോലിയെപ്പറ്റി. എന്നാൽ എല്ലാവരും തന്നെ ചെറിയൊരു തകരാറും സൂചിപ്പിച്ചിരുന്നു. അതെന്താണെന്ന് നമുക്ക് വഴിയേ അറിയാം. നമുക്ക് കമലയുടെ പുതിയ ജോലിയുടെ ഫേസ്റ്റ് ഡേയിലേക്ക് ചെല്ലാം, അവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. വീട്ടിലെ കാര്യങ്ങളും അവിടുത്തെ അന്തരീക്ഷവുമായൊക്കെ

0: പരിചയപ്പെട്ട് കമല പതിയെ ജോലികളിലേക്ക് കടക്കുന്ന സമയം അവിടുത്തെ വീട്ടമ്മ പറഞ്ഞു, കമല നീ മുൻപ് ജോലിക്ക് നിന്ന് വീടുകളിലേക്ക് ഞാൻ വിളിച്ചിരുന്നു കേട്ടോ, നീ മിടുക്കിയാണ്, നല്ലവണ്ണം പാചകം ചെയ്യും, സത്യസന്ധതയുള്ള ആളാണ്, കുഞ്ഞുങ്ങളെ നല്ലവണ്ണം ശ്രദ്ധിച്ചോളും എന്നെല്ലാം പറഞ്ഞു അവർ. പക്ഷേ അവരെല്ലാവരും തന്നെ വേറെ ഒരു സംഗതിയോട് പറഞ്ഞു, നിനക്ക് വൃത്തിയും വെടിപ്പും കുറവാണെന്ന്, വീട് നീറ്റാക്കി വയ്ക്കുന്നതിൽ അത്ര ശ്രദ്ധയില്ലെന്ന്. പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചില്ല കേട്ടോ, നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അവർ വെറുതെ പറഞ്ഞാണെന്ന്. എത്ര വൃത്തിയായിട്ടാണ്, എത്ര ഭംഗിയായിട്ടാണ് നീ ഡ്രസ്സ് ചെയ്തിരിക്കുന്നതെന്നെ. ആ ഒരു വൃത്തി തീർച്ചയായും വീട് സൂക്ഷിക്കുന്നതിലും നീ കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവരോട് എന്നിട്ട് എനിക്കിതെല്ലാം ഒന്ന് വിളിച്ചു പറയാൻ വേണം. യഥാർത്ഥത്തിൽ വൃത്തിയുടെ കാര്യത്തിൽ അല്പം അലംഭാവമുള്ളയാളായിരുന്നു കമല. പക്ഷേ ആ വീട്ടമ്മ അവൾക്ക് കൊടുത്ത പ്രാധാന്യം, ആൾക്ക് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് സങ്കല്പിച്ച് കൊടുത്ത ബഹുമാനം, അത് തൻ്റെ നെഗറ്റീവ് വശത്തെ മായ്ച്ചു കളയാൻ പ്രചോദനമായി കമലയ്ക്ക്. തന്നിൽ ആ വീട്ടമ്മ അർപ്പിച്ച വിശ്വാസത്തെ ഭംഗിയായി കാത്തു സൂക്ഷിച്ചു കമല. ഒരു ശരാശരി മനുഷ്യൻ നിങ്ങളെ ബഹുമാനിക്കുകയും അയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവിനോട് നിങ്ങൾ ബഹുമാനം കാണിക്കുകയും ചെയ്താൽ ആളെ വളരെ എളുപ്പം കുറവുകളെ മനസ്സിലാക്കി കൊടുത്ത് മെച്ചപ്പെട്ട വ്യക്തിയാക്കാൻ കഴിയും എന്ന സത്യമാണ് കമലയുടെ കാര്യത്തിൽ പ്രാവർത്തികമായത്. യെസ് ഫ്രണ്ട്സ്, മിക്കവാറും എല്ലാവരും തന്നെ, അവർ ധനികരാവട്ടെ, ദരിദ്രരാവട്ടെ, യാചകരാവട്ടെ, കള്ളന്മാരാവട്ടെ, ആരായാലും അവരിൽ ഒരു ബഹുമതി സമ്മാനിച്ചാൽ അതിനൊത്ത് ഉയരാൻ ശ്രമിക്കുന്നവരാണ്. അതാണ് ഹ്യൂമൻ സൈക്കോളജി. സോ അതിനുള്ള അവസരം കൊടുക്കാൻ മറക്കാതിരിക്കുക. കേൾക്കുന്നത് ബെഡ് കോഫിയാണ്, റെയിൻബോ എഫ് എമ്മിന്റെ മോർണിംഗ് ഷോ.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. Musically yours.

നിങ്ങളുടെ ഭയങ്ങളെയോ ഉത്കണ്ഠകളെയോ ആകുലതകളെയോ ആഹാരം നൽകി വളർത്താതിരിക്കുക, അല്ലെങ്കിലേ അവ നിങ്ങളെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞേക്കാം. ചെങ്ങദീസ് പേടികൾ വളരുന്നതിനെ പറ്റി, അല്ലെങ്കിൽ വളരാൻ നമ്മൾ അനുവദിക്കുന്നതിനെ പറ്റി ഒരു കഥയാണ് ഇനി ബെഡ് കോഫി പറയാൻ പോകുന്നത് ഈ ലാസ്റ്റ് സെഗ്മെന്റിൽ. പത്ത് വയസ്സുകാരൻ ജിമ്മി അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന് ഒരു കാര്യം ഓർമ്മ വന്നത്. ഡാഡി, ഈ പേടി എങ്ങനെ വളരുക? അച്ഛന് സംഗതി പിടിയിട്ടിയില്ല. മോനെ, നീ എന്താ ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കുട്ടി സംഗതി വിശദീകരിച്ചു. ഇപ്പോൾ ഒരു വലിയ മലയുടെ ഏറ്റവും ഉയരത്തിൽ കയറി നിൽക്കുമ്പോൾ താഴെ വീഴുമോ എന്ന് പേടി തോന്നുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ.

മിക്ക ആളുകൾക്കും സംഭവിക്കുന്ന കാര്യമല്ലേ. പക്ഷേ ഡാഡ്, എൻ്റെ ക്ലാസ്സിൽ സാം ഇല്ലേ, അവന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും സംശയം ചോദിക്കാനും ഒക്കെ വലിയ പേടിയാണ്. അവൻ പറയുന്നതേ അറിയാവുന്ന ആൻസർ പറയാൻ കൈ ഉയർത്തുന്നതിനെ പറ്റി പോലും ചിന്തിക്കാൻ പേടിയാണെന്ന്. മറ്റുള്ളവർ ആ സമയം അവനെ നോക്കിയിരിക്കുന്നത് ആലോചിക്കുമ്പോൾ അതിലേറെ പേടി. ടേബിളിൻ്റെ അടിയിലൊക്കെ പോയി ഒളിച്ചിരിക്കാൻ തോന്നുന്നു അത്രേ. അവനിങ്ങനെയൊന്നും ആയിരുന്നില്ല നേരത്തെ, നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. പിന്നെ എങ്ങനെ പേടി വരുന്നേ? ഇത് കേട്ടപ്പോൾ അച്ഛൻ കസേര വലിച്ചിട്ട് ജിമ്മിയുടെ അടുത്തിരുന്നു. നിനക്ക് ബില്ലി അങ്കിളിനെ ഓർമ്മയുണ്ടോ? യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. കരടി ആക്രമിച്ചു എന്ന അങ്കിളല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അതെ, അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ജിമ്മി. ഒരിക്കൽ ബില്ലി അവൻ്റെ വീടിനടുത്തുള്ള കാട്ടിൽ ഒരു കരടി കുട്ടിയെ കണ്ടു. അതിൻ്റെ അമ്മ അടുത്തില്ലായിരുന്നു, തീരെ കുഞ്ഞായിരുന്നു അത്, പൊടിക്കുഞ്ഞ്. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അമ്മ കരടി വരാത്തതുകൊണ്ട് ബില്ലി അതിന് ആഹാരം കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അതൊരു പതിവാക്കി, കരടിക്കുട്ടി ബില്ലിയെ വെയിറ്റ് ചെയ്തിരിക്കുമെന്നും. ഒരു ദിവസം ആഹാരമെല്ലാം കൊടുത്ത് ബില്ലി തിരിച്ചു പോന്നതിന് പുറകെ ആ കരടി കുഞ്ഞും വന്നു വീട്ടിലേക്ക്. കുറച്ച് ദിവസം വീടിൻ്റെ പിന്നാമ്പുറത്ത് കഴിഞ്ഞു. അതിനുശേഷം പുള്ളിക്കാരൻ വീടിനകത്തേക്ക് കയറി. ബില്ലി തനിച്ചായിരുന്നല്ലോ താമസം, അതുകൊണ്ട് കരടി വീടിനകം മുഴുവൻ തൻ്റെ താമസ സ്ഥലമാക്കി. മാസങ്ങളങ്ങനെ പോയി, അവൻ വളർന്ന് വലിയ കരടിയായി. ആ ടൈമിൽ വീടിനകത്ത് കരടിയെ തുടരാൻ അനുവദിക്കുന്നതിനെപ്പറ്റി ബില്ലിക്ക് നല്ല കൺഫ്യൂഷനും ഉണ്ടായിരുന്നു, ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അതിന് ആഹാരം കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരുന്നു. അതിൻ്റെ മറുവശമായി ബില്ലിക്ക് കരടിയില്ലാതെ കഴിയാനും വയ്യ എന്ന തോന്നലുണ്ടായി. ഞങ്ങളൊക്കെ പല തവണ ഉപദേശിച്ചതാ, പക്ഷേ അവനൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും കൂടുതൽ വലുതായ കരടി വീട്ടിലെ ഫേർണിച്ചറൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി, മറ്റ് പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കി. തുടർന്ന് ഒരു ദിവസം ആഹാരം കിട്ടാൻ വൈകിയ ദേഷ്യത്തിൽ അവൻ ഭീമാകാരവും ബലിഷ്ഠവുമായ കൈപ്പത്തി വെച്ച് ബില്ലിയെ ശക്തിയായി അടിച്ചു. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. അപ്പോൾ തന്നെ ബില്ലിയുടെ ജീവൻ പോയി. ഓക്കെ, ഡാഡി പറഞ്ഞ ഈ സംഭവം മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ വിഷമം തോന്നിയെങ്കിലും പേടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തിനാണ് ഈ കഥ വിവരിച്ചത് എന്ന് ജിമ്മിക്ക് മനസ്സിലായില്ല. അവനത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ അത് വിശദമാക്കി കൊടുത്തു. ജിമ്മി, നമ്മുടെ ഭയങ്ങൾ പലതും വളരെ ചെറുതും നിരുപദ്രവകാരികളുമായിട്ടാണ് തുടങ്ങുക. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുക? അവയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് വേണ്ട ആഹാരമൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കുന്നു. അപ്പോൾ ആദ്യം ചെറുതായിരുന്ന ആ പേടികളുണ്ടല്ലോ, നമ്മൾ അവരുടെ ഒപ്പം തന്നെ നിൽക്കുന്നത് കണ്ട് വലുതായി വലുതായി നമ്മളെ തകർക്കുന്ന രീതിയിലേക്ക് വളർന്നെത്തും. അതിന് സമ്മതിക്കരുത്. ധൈര്യവും ആത്മവിശ്വാസവും ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും എത്താനാവില്ല, ഒന്നും നേടാനും ആവില്ല. ഡാഡിയുടെ ഈ വിശദീകരണം ജിമ്മിയെ തൃപ്തനാക്കി. ബില്ലി അങ്കിൾ കരടിക്കുട്ടനെ ഭക്ഷണം കൊടുത്തു വളർത്തി. അവസാനം അത് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തതുപോലെ ആദ്യം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നേരിടാതെ വിട്ടുകളയുന്ന ഭയങ്ങളും ഉത്കണ്ഠകളും നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും എന്ന മെസ്സേജ് അവന് ശരിക്കും മനസ്സിലായി. ഡാഡ്, അപ്പോൾ സാമിനി എന്താ ചെയ്യേണ്ടത്? അടുത്ത തവണ ചാൻസ് വരുമ്പോൾ അവൻ തീർച്ചയായും കൈയുയർത്തണം, ഉത്തരം പറയണം, സംശയം ചോദിച്ച് മനസ്സിലാക്കണം. അച്ഛൻ്റെ മറുപടി: പക്ഷേ ഉത്തരം തെറ്റിയാലോ, ചോദ്യം സില്ലിയായി പോയാലോ എന്നൊക്കെയാണ് അവൻ്റെ പേടി. ജിമ്മി വീണ്ടും പറഞ്ഞു: ജിമ്മി, ദാറ്റ് വോണ്ട് കിൽ ഹിം, അതുകൊണ്ട് അവന് ദോഷമൊന്നും ഉണ്ടാവില്ല. എന്നാൽ പേടിച്ചൊതുങ്ങിയിരുന്നാൽ അതായിരിക്കും അവനെ ഇല്ലാതാക്കുന്നത്. ടെൻഷൻസിനെ എത്രമാത്രം നമ്മൾ നേരിടുന്നു അത്രത്തോളം അത് ഈസിയായി മാറും. നമ്മൾ ആഹാരം കൊടുക്കുന്നതേ വളരൂ, അല്ലാത്തത് പട്ടിണി കിടന്ന് ഇല്ലാതായിക്കോളും. സോ സാമിനോട് നീ പറയുക അവൻ്റെ പേടികളെ വളർത്തരുത് എന്ന്. ആസ്ക് ഹിം ടു ലിവ് ഹിസ് ലൈഫ്. യെസ്, ജിമ്മിയുടെ ഡാഡി പറഞ്ഞത് കേട്ടല്ലോ. സോ നമുക്കും ഇങ്ങനത്തെ പേടികളുണ്ടോ എന്ന് പരിശോധിച്ചോളൂ കേട്ടോ. അപ്പോൾ ബെഡ് കോഫി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ആൻഡ് മീറ്റ് ചെയ്യാൻ നമുക്കിനി നാളത്തെ ബെഡ് കോഫി എപ്പിസോഡിൽ മറ്റ് ചില വിശേഷങ്ങൾ കൈ. കിടലണ്ടേ എല്ലാവർക്കും. ബൈ ഫോർ നൗ ബഡീസ്. സുരേഷ് കാഞ്ഞിരക്കാട്ട് സൈനിങ് ഓഫ്. 107.5 FM Rainbow.

അതിരുകളില്ലാത്ത ആകാശം പോലെ, അണമുറിയാത്ത ധാര പോലെ, സംഗീതത്തിന്റെ തേൻമഴ പൊഴിച്ചുകൊണ്ട് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ പ്രോഗ്രാം ഹൈലൈറ്റ്സിന് ശേഷം കേൾക്കാം. സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്, നിത്യഹരിത സുന്ദര ഗാനങ്ങളുടെ സുവർണ ലോകം. രാവിലെ 8:30 യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുടെ യാത്രാവിശേഷങ്ങളും അവരുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി എത്തുന്ന തത്സമയ ഫോൺ ഇൻ പരിപാടി സവാരി ടൈം.

രാവിലെ 10 മണിക്ക് ശ്രോതാക്കൾക്ക് വാട്സപ്പ് മുഖേന പ്രിയപ്പെട്ട ആശംസകളും ഒപ്പം പ്രിയപ്പെട്ട ഗാനങ്ങളും ആവശ്യപ്പെടാവുന്ന ഓൺ ഡിമാൻഡ് പ്രോഗ്രാം വാട്സപ്പ്. രാവിലെ 11 മണിക്ക് ഡു യു നോ. ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്ന തത്സമയ ഫോണിൻ പരിപാടി യുവർ ചോയ്സ്. വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ വീട് പാർട്ടി റിലേ പരിപാടിയിൽ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. രാത്രി 8 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇസൈ കൺട്രൈൽ. 9 മണിക്ക് ശ്രുതി ലയം. രാത്രി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകളും കേൾക്കാം. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി എന്നും എന്നെന്നും ശ്രോതാക്കൾക്കൊപ്പം വീംബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം കൊച്ചിയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയിലേക്ക് നമുക്കായി ഗാനങ്ങളെല്ലാം എഴുതി അയച്ച് നൽകിയിരിക്കുന്നത് മൂവാറ്റുപുഴ സ്വദേശിയായ ഹുസൈൻ ആണ്. പ്രിയരോടൊപ്പം കൂടെ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ

ഇപ്പോൾ കേട്ട ഈ നൊസ്റ്റാൾജിക് ഗാനം പാടിയത് ആരാണെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ. ഈ ഗാനം ആലപിച്ച കമുകറ പുരുഷോത്തമന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. മലയാള സിനിമാ ഗാനങ്ങളുടെ സുവർണകാലത്ത് തന്റെ മധുരസ്വരത്തോടെ അനേകം ഹൃദയങ്ങളെ കീഴടക്കിയ കമുകറ പുരുഷോത്തമനെ ഈ ദിനത്തിൽ സ്നേഹത്തോടെ നമ്മൾ ഓർക്കുകയാണ്. കാലം കടന്നുപോയിട്ടും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാത്ത നൊമ്പരവും നൊസ്റ്റാൾജിയയും നിറയുന്ന ഗാനങ്ങൾ സമ്മാനിച്ച ആ മഹാഗായകന്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹം പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാവ് നമുക്കായി സമ്മാനിച്ചിരിക്കുന്നത്. സ്വരത്തിന് സൗമ്യതയും ഗാനങ്ങൾക്ക് ആത്മാവും നൽകിയ കലാകാരൻ, മലയാള സംഗീത ലോകത്ത് ഒരിക്കലും മായാത്ത ഒരു അധ്യായം തന്നെയാണ് കമുകറ പുരുഷോത്തമൻ. December 4 കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 15 അന്നത്തെ തിരുവിതാംകൂർ പ്രക്ഷേപണ നിലയത്തിൽ കർണാടക സംഗീതം ആലപിച്ചുകൊണ്ടാണ് അദ്ദേഹം സംഗീത ജീവിതം ആരംഭിച്ചത്.

ശ്രീ കമുകര പുരുഷോത്തമനും ശാന്ത പി നായരും ചേർന്ന് ജയിൽ പുള്ളി എന്ന ചിത്രത്തിന് വേണ്ടി പാടി ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. തിരുനയിനാർ കുറിച്ചിയുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണൻ സംഗീതം നൽകിയിരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റും 12 സെക്കൻഡും. 1953 പൊൻകതിർ എന്ന ചിത്രത്തിന് വേണ്ടി ഒരു 4 വരി കവിത ആലപിച്ചുകൊണ്ടാണ് കമുകര പുരുഷോത്തമൻ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ നമുക്ക് ഭക്തഗുജല എന്ന ചിത്രത്തിൽ കമുകര പുരുഷോത്തമനും പി ലീലയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. തിരുനയിനാർ കുറിച്ചിയുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണന്റെ സംഗീതം. അമ്പാടിയിൽ നിന്നും കണ്ണനും ഗോപാലകരും പശുക്കളെ മേയ്ക്കുവാൻ വനത്തിലേക്ക് പോകുന്നത് ഇതാ ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം.

ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്നാൽ നമ്മുടെ പതിവ് പോലെയുള്ള ആ ഒരു ചോദ്യം നിങ്ങൾക്ക് തരാനായിട്ട് മറന്നുപോയി. ഇതാ നമ്മുടെ ആ ഒരു ചോദ്യം. ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ അവസാന ഗാനം ഏതാണെന്ന് പറയാൻ ശ്രോതാക്കൾക്ക് ആ ഒരു അവസരം നൽകുകയാണ്. ക്ലൂ പറയാം. കമുകറ പുരുഷോത്തമൻ പാടിയ ഈ യുഗ്മഗാനം

1960കളിലാണ് ഇറങ്ങിയത്. ഈ ഗാനം ഉൾപ്പെട്ട ചലച്ചിത്രത്തിന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ജീവനിൽ കൊതിയുള്ളവരൊക്കെ ഒന്ന് പേടിച്ചു കൂട്ടോ. പക്ഷെ ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ ആദ്യ വരി കേട്ടാലുണ്ടല്ലോ അല്പം കുളിരൊക്കെ തോന്നും. ഇനി ലാസ്റ്റ് ക്ലൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയിലെ നായകന് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലുമായി ബന്ധമുണ്ട്. എന്തായാലും ഗാനം മനസ്സിലായി, സിനിമ ഏതാണെന്നൊക്കെ മനസ്സിലായെങ്കിൽ വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചോളും. നമുക്കിനി ഏതായാലും ഒരു പാട്ടിലേക്ക് പോയാലോ. പട്ടുതുവാല എന്ന ചിത്രത്തിൽ കമുകറയും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം ഇതാ വരുന്നു.

പി ഭാസ്കറിന്റെ രചനയ്ക്ക് പി എസ് ദിവാകർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. കമുകേറയോടൊപ്പം ഈ ഗാനം പാടുന്നത് പി സുശീലയാണ്. ജീവിതയാത്ര എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിലാണ് പി സുശീല ഒരു പ്രത്യേക ടോണിൽ പാടുന്നതായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ആ ഒരു മറുപടികൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കാമുകി കാമുകന്മാർ തമ്മിൽ കൈമാറുന്ന ഒരു രഹസ്യമല്ലേ? എന്തായാലും ആ പരമരഹസ്യം നമുക്കൊന്ന് കേട്ടാലോ.

0: ഏതായാലും പരമരഹസ്യമൊക്കെ കേട്ട ആ ഒരു സമയത്ത് നമുക്ക് ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോയാലോ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകളൊക്കെ വരുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇതുപോലെ സ്വാഗതം കുറിച്ച് ലിസണേഴ്സ് ചോയ്സിലേക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, ഏകദേശം 20 ഗാനങ്ങൾ, അതും 1979 വരെ പുറത്തിറങ്ങിയ സിനിമയിലെ പാട്ടുകൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് കത്ത് അയയ്ക്കുക. കത്തുകളായി മാത്രമല്ല, വാട്സപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതുമാത്രമല്ല, നമ്മുടെ ഇമെയിൽ ഐഡിയിലേക്കും അയക്കാവുന്നതാണ്. ഇനി കത്തുകളാണ് അയക്കുന്നതെങ്കിൽ കത്തുകൾ അയക്കേണ്ട വിലാസം ഇങ്ങനെയാണ്: സ്വാഗതം കൊച്ചി റെയിൻബോ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. സ്വാഗതം കൊച്ചി റെയിൻബോ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21 ഈ വിലാസത്തിലേക്കാണ് കത്തുകൾ അയക്കേണ്ടത്. ഇനി വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ 8547341075 എന്ന നമ്പറിലേക്കാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത്. ഇനി ഇമെയിൽ വഴിയാണ് നിങ്ങൾ കത്തുകൾ അയക്കുന്നതെങ്കിൽ fmrainbowinbox@gmail.com ഇതാണ് നമ്മുടെ ഇമെയിൽ വിലാസം, fmrainbowinbox@gmail.com. ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇതുപോലെ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാം. കത്തുകൾക്കൊപ്പം നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന 2 നമ്പറുകളെങ്കിലും ഉൾപ്പെടുത്തണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയരെ, 7 കഴിഞ്ഞ് 24:47 നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ, വാർത്തകൾക്ക് ശേഷം കൃത്യം 7:35 മുതൽ തുടർന്ന് കേൾക്കാം. സ്വാഗതം കൊച്ചി.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്ര സമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 പരാജയപ്പെടുത്തി. പത്മ പുരസ്കാര

0: പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും കെ ടി തോമസ്, പി നാരായണൻ, വി എസ് അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ യു എസ് ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്ര സമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: യുസിസി കോയി വനവാസി അധികാരോ കാ അതിക്രമൺ നഹീ ഹോനേ വാലാ ഹൈ. ദോ രാജ്യോ മേ ഹംനേ യുസിസി കോ ലാഗൂ കിയാ ഹൈ, ഗുജറാത്ത് ഓർ ഉത്തരാഖണ്ഡ്. യുസിസി കോയി വനവാസി ഭായി കോയി ജൻജാതി കാ പരമ്പരാഓ കേ സാത് ഖിൽവാഡ് നഹീ ഹോനേ വാലാ ഹൈ.
0: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ എബോള എന്ന് സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം 900 കടന്നതായി കോംഗോ ഭരണകൂടം. 904 കേസുകളും 119 മരണങ്ങളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോയിൽ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗം ആഗോളതലത്തിൽ പടരാനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷത്തിന് കാരണമായത്. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 01140759000 എന്ന നമ്പറിലോ CUET

0: UGINDA.AIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്കതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 മെയ് 25 പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിനിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. രണ്ടാഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു.
0: അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2ാം ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
0: തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക്പോസ്റ്റിലും ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാടച്ചാൽ ചെക്ക്പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റെയിൻബോ എഫ് എം കൊച്ചിയിൽ കേൾക്കുന്നത് നിത്യഹരിത സുന്ദരഗാനങ്ങളുടെ സുവർണ ലോകം. സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്. പ്രിയരോടൊപ്പം കൂടെ നിങ്ങളുടെ സ്വന്തം ജലീൽ. മൂവാറ്റുപുഴ സ്വദേശിയായ ഹുസൈൻ തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ യാത്ര. ഇന്നത്തെ സ്വാഗതം കൊച്ചി ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് കമുകര പുരുഷോത്തമൻ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടിയ ഗാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാവ് നമുക്കായി എഴുതി അയച്ചു നൽകിയിരിക്കുന്നത്. ഇന്നത്തെ

സ്വാഗതം ചേച്ചി. തുടക്കത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ പേര് അത് കേട്ടില്ല എന്ന് കരുതുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആ സൂചനകൾ സമ്മാനിക്കുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം കണ്ടെത്താനാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ ഒരു അവസരം നൽകുന്നത്. ക്ലൂ പറയാം. കമുകറ പുരുഷോത്തമൻ പാടിയ ഈ യുഗ്മഗാനം 1960കളിലാണ് പുറത്തിറങ്ങിയത്. ഈ ഗാനം ഉൾപ്പെട്ട ചലച്ചിത്രത്തിന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ജീവനിൽ കൊതിയുള്ളവരൊക്കെ ഒന്ന് പേടിച്ചു കൂട്ടോ. പക്ഷേ ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ ആദ്യ വരി കേട്ടാൽ അല്പം കുളിരൊക്കെ തോന്നുന്നതാണ് ഈ പാട്ടിന്റെ ആദ്യത്തെ വരി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്ലൂ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയിലെ നായകന് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലുമായി ഒരു ബന്ധമുണ്ട്. എന്തായാലും ഉത്തരങ്ങൾ മനസ്സിലായെങ്കിൽ വേഗം തന്നെ അയച്ചോളൂ. മധുരിക്കും ഓർമ്മകളെ, ഈശ്വര ചിന്തയിലിതൊന്നോ, ആത്മവിദ്യാലയമേ, ഏകാന്തതയുടെ അപാരതീരം, തുമ്പപ്പു പെയ്യണ പൂനിലാവേ, മറ്റൊരു സീതയെ കാട്ടിലാകുന്നു, എന്നിങ്ങനെ പ്രശസ്തി ആർജിച്ച ധാരാളം ഗാനങ്ങൾ കമുകറ പുരുഷോത്തമന്റേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ശ്രോതാവ് കമുകറയുടെ യുഗ്മഗാനങ്ങളാണ് നമുക്ക് അയച്ചു നൽകിയിരിക്കുന്നത്. ONV കുറിപ്പിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. കമുകറയും പി സുശീലയും ചേർന്ന് പാടുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം കളിയോടം.

അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് മൂവാറ്റുപുഴ സ്വദേശിയായ ഹുസൈനാണ്. ഹുസൈന്റെ കത്തിലേക്ക് നമ്മൾ പോകുകയാണ്. മെയ് 25 കമുകര പുരുഷോത്തമന്റെ ഓർമ്മ ദിവസമാണ്. ആ ദിവസം പ്രക്ഷേപണം ചെയ്യാനായിട്ട് കുറച്ച് പാട്ടുകൾ ഞാൻ എഴുതി അയക്കുന്നു. പ്രക്ഷേപണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും എന്റെ കത്ത് എടുത്തിട്ടില്ല. ഇത്തവണ എന്തായാലും കേൾക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഹുസൈൻ കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട ശ്രോതാവുമായി സംസാരിക്കേണ്ട സമയമാണ്, പക്ഷെ അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ എമർജൻസിയിലായതിനാൽ സംസാരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്ത്. എന്തായാലും പാട്ടുകൾ കേൾക്കുന്നുണ്ട്, അതിന്റെ ഒരു സന്തോഷം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം തിരഞ്ഞെടുത്ത പാട്ടുകൾ അഭിനന്ദിച്ചുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഫേസ്ബുക്ക് പേജിൽ കമന്റുകൾ അയക്കുന്നു. ഈ അഭിനന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ട ശ്രോതാവിന് കൈമാറുകയാണ്. 7 മണി കഴിഞ്ഞ് 41 മിനിറ്റും 54 സെക്കൻഡിലേക്കുമാണ് കടന്നിരിക്കുന്നത്. പ്രിയരെ, നമുക്ക് മറ്റൊരു ഗാനത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. തിരുനയിനാർ കുറിച്ചിയുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണൻ സംഗീതം നൽകി കമുകരയും KPSC സുലോചനയും ചേർന്ന് പാടിയ യുഗ്മഗാനമാണ് അടുത്തത്. ചിത്രം 2 ഇടങ്ങഴി.

1953 മുതൽ 1993 വരെയുള്ള സംഗീത ജീവിതത്തിൽ ശ്രീ കമുകര 180 ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിൽ വെച്ച് പുലർത്തിയിരുന്ന ആധ്യാത്മിക ദീപ്തി, കർണാടക സംഗീതത്തിൽ ഉണ്ടായിരുന്ന അപാര ജ്ഞാനം തുടങ്ങിയവ മറ്റ് ഗായകരിൽ നിന്നും അദ്ദേഹത്തിന് വ്യത്യസ്തത നൽകിയിരുന്നു. മലയാള സിനിമാ ഗാനശാഖയിൽ ചാന്ദ്ര ശോഭ നൽകിയ മറ്റൊരു യുഗ്മഗാനം ഇതാ. പി ഭാസ്കരനും എം ബി ശ്രീനിവാസനും ചേർന്ന് സ്നേഹദീപം എന്ന ചിത്രത്തിനു വേണ്ടി ഒരുക്കിയ ഈ ഗാനം കമുകരയോടൊപ്പം എസ് ജാനകി പാടുന്നു.

ആകാശവാണിയിലെ ശബ്ദതാരമായിരുന്ന സി എസ് രാധാദേവിയോടൊപ്പം കമുകര പുരുഷോത്തമൻ പാടിയ ഒരു ഗാനം നമുക്കിനി കേൾക്കാം. തിരുനയനാർ കുറിച്ചിയും ബ്രദർ ലക്ഷ്മണനും ചേർന്നാണ് ഈ ഗാനം ഒരുക്കിയത്. ചിത്രം ഭക്തകുചേല.

കേരളത്തിലെ ഗ്രാമങ്ങളിൽ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ജനപ്രിയ വിനോദമായിരുന്നു സൈക്കിൾ യജ്ഞം എന്ന് പറയുന്നത്. നമ്മുടെ ശ്രോതാക്കൾ പലരും ചെറുപ്രായത്തിൽ ഇത് കണ്ടിട്ടുണ്ടാവും ഇല്ലേ. സാഹസികതയും സംഗീതവും അഭ്യാസവും കുസൃതികളും നിറഞ്ഞ ഈയൊരു സൈക്കിൾ യജ്ഞം പഴയൊരു സിനിമയിലുണ്ട്. പ്രേംനസീറും ബഹദൂറും ഷീലയും ചേർന്ന ഈ ഗാനരംഗം കമുകറയും സീറോ ബാബുവും എസ് ജാനകിയുമാണ് പാടുന്നത്. പി ഭാസ്കരന്റെ വരികൾക്ക് പി എസ് ദിവാകർ സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രം ജീവിതയാത്ര.

മായാവി എന്ന ചിത്രത്തിനു വേണ്ടി കമുകറയും പി ലീലയും ചേർന്ന് പാടുന്ന ഗാനമാണ് ഇനിയെത്തുന്നത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

1983 സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയ കമുകര പുരുഷോത്തമൻ ആകാശവാണിക്ക് വേണ്ടി 3000-ലധികം ലളിതഗാനങ്ങൾ പാടിയിട്ടുണ്ട്. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന് അദ്ദേഹത്തിന് നിഷ്ഠയുണ്ടായിരുന്നു. 1993 കിളിവാതിൽ എന്ന ചിത്രത്തിനു വേണ്ടി കാശേ നീയാണ് ദൈവം എന്ന ഗാനമാണ് അദ്ദേഹം അവസാനമായി പാടിയത്. കമുകര പുരുഷോത്തമൻ 1995 മെയ് 25 അന്തരിച്ചു.

തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ വരികൾക്ക് എം പി ശ്രീനിവാസൻ സംഗീതം നൽകി കമുകര പുരുഷോത്തമനും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി പി ലീലയോടൊപ്പം പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം. ചിത്രം പെൺമക്കൾ.

സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുകയാണ് പ്രിയരെ. നമ്മുടെ അവസാന ഗാനം പ്ലേ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. കുറച്ച് സൂചനകളിലൂടെ ഞാൻ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൃത്യമായി ഉത്തരങ്ങൾ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നത് ജിഷ ജോൺസൺ, അതുപോലെ തന്നെ മാക്കി ജോർജ്, ഉഷ വാസുദേവൻ, രാജേഷ് ബാലൻ, ഗംഗാധരൻ കെസി, സൽമ ജമാലുദ്ദീൻ, പി ഡി ജോസഫ്, ബിന്ദു ദിലീപ്, കൊടകര, അതുപോലെ കുമാരി വിശ്വനാഥ്, ബീനാര ചായിക്കാട്, വിജയൻ സി കെ, ഇത്രയും പേരാണ് നമുക്ക് കൃത്യമായുള്ള ഉത്തരങ്ങളൊക്കെ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അഭിനന്ദനങ്ങൾ കൈമാറുകയാണ്. നമ്മൾ ആ ഒരു ഗാനത്തിലേക്ക് പോകുന്നു. കമുകരയും എസ് ജാനിയും ചേർന്ന് പാടിയത് ചിത്രം ആറ്റം ബോംബ്. ഗാനരചന തിരുനയിനാർ കുറിച്ചി, സംഗീതം ബ്രദർ ലക്ഷ്മണൻ.

0: പ്രിയരെ, നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കത്ത് എന്ന് പറയുന്നത് ആരുടേതാണ് എന്നറിയാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും. നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും ഹരിനാരായണൻ എം ചിറ്റിലഞ്ചേരി. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഹരിനാരായണൻ എം ചിറ്റിലഞ്ചേരി, അദ്ദേഹം എഴുതി അയച്ച പാട്ടുകളാണ് നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗത കുച്ചി ലിസണേഴ്സ് ചോയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ അവസാനിക്കുമ്പോൾ മലയാള സംഗീത ലോകത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു മഹാഗായകന്റെ ഓർമ്മകളോടെയാണ് നമ്മൾ വിട പറയുന്നത്. കമുകറ പുരുഷോത്തമൻ, അദ്ദേഹത്തിന്റെ ആ സ്വരമാധുര്യം ഇന്നും മലയാളികളുടെ മനസ്സിൽ അതേ സ്നേഹത്തോടെയും ആദരവോടെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിന്റെ സംഗീതഭാവം തന്നെ മാറ്റിമറിച്ച ശബ്ദം, ഗാനങ്ങളിൽ സ്നേഹവും ഭക്തിയും നൊമ്പരവും ഒരുപോലെ പകർന്ന കലാകാരൻ, അതാണ് കമുകറ പുരുഷോത്തമൻ. അദ്ദേഹം പാടിയ ഓരോ ഗാനവും ഇന്നും കാലത്തിന്റെ അതിരുകൾ കടന്ന് പുതിയ തലമുറയിലേക്കും യാത്ര തുടരുകയാണ്. പഴയ റേഡിയോ ഓർമ്മകളിലും ഗ്രാമഫോൺ കാലത്തിന്റെ സംഗീതത്തിലും മലയാള സിനിമയുടെ സ്വർണയുഗത്തിലും എല്ലായിടത്തും കമുകറയുടെ ശബ്ദം ഇന്നും മധുരമായി മുഴങ്ങുന്നു. അത്തരമൊരു അനുഗ്രഹീത കലാകാരനെ ഓർക്കുന്ന ഈ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയം നിറഞ്ഞ പ്രണാമം അർപ്പിക്കുകയാണ്. സംഗീതം ഒരിക്കലും മരിക്കില്ല, നല്ല ശബ്ദങ്ങൾ ഒരിക്കലും മറഞ്ഞു പോകില്ല. അതുപോലെ തന്നെ കമുകറ പുരുഷോത്തമന്റെ ഗാനങ്ങളും മലയാളികളുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. ഈ മനോഹരമായ രാവിലെയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം ഇതുവരെ ഉണ്ടാവാൻ സാധിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. ഇന്നത്തെ ഗാനങ്ങൾ നമുക്കായി എഴുതി അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് മൂവാറ്റുപുഴ സ്വദേശി ഹുസൈൻ. സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചത് ആർ ജി ജലീൽ. പ്രിയരെ, ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അഭിഷേക് മുഖോപാധ്യായ്. ദ ഹെഡ്ലൈൻസ്: President Draupadi Murmu to present Padma Awards at Rashtrapati Bhavan in New Delhi today. Union Home Minister Amit Shah says government has excluded all tribal communities from ambit of Uniform Civil Code. Petrol price hiked by 2 rupees 61 paise per litre, while that of diesel by 2 rupees 71 paise per litre. National Testing Agency postpones CUET UG 2026 examinations scheduled for the 28th of this month. External Affairs Minister S. Jaishankar says India and US have strong interest in combating terrorism in all its forms and manifestations. US President Donald Trump says India can trust on him, also says he's a big fan of Prime Minister Modi. And in

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Sawari time.

ഗുഡ് മോർണിംഗ് കൊച്ചി. സമയം 8:38 ദാ 8 സെക്കൻഡും ആയിരിക്കുമ്പോൾ എല്ലാ കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക്. യെസ്, ഇത് നമ്മുടെ നേരം, സവാരി ചെയ്യുന്നവരുടെ നേരം, സവാരി ടൈം. ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഒരേ ആവേശത്തിൽ ഒന്നിക്കുന്ന ഒരു പ്രത്യേക ദിനമാണ് അല്ലെ. മെയ് എത്ര എന്ന് ഓർക്കുന്നുണ്ടോ? ഇന്ന് മെയ് 25 ആണ്. അപ്പൊ ഈ മെയ് 25 ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് വേൾഡ് ഫുട്ബോൾ ഡേ ആണ്. ഒരു ചെറിയ പന്ത്, പക്ഷെ അതിനു പിന്നിൽ കോടിക്കണക്കിന് സ്വപ്നങ്ങൾ, വികാരങ്ങൾ, ഓർമ്മകൾ. ശരിക്കും അതല്ലേ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, അതൊരു വികാരമാണ്, ഒരു ആഘോഷമാണ്. എന്നാൽ ചിലർക്കത് ജീവിതം തന്നെയാണ്. സ്റ്റേഡിയങ്ങളിലെ ആർത്തുവിളികളും അവസാന നിമിഷ ഗോൾ വരുമ്പോഴുള്ള ആ ഒരു ഉയരുന്ന ആഘോഷങ്ങളും വിജയത്തിന്റെ കണ്ണുനീരും തോൽവിയുടെ നിശബ്ദതയും ഇതെല്ലാം ചേർന്നതാണ് ഫുട്ബോൾ എന്ന ലോകം. ലയണൽ മെസ്സി പന്തുമായി ഓടുമ്പോൾ അതൊരു കലാരൂപമാകുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ചാടുമ്പോഴാണെങ്കിലോ അത് ആത്മവിശ്വാസത്തിന്റെ ഉയരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നെയ്മർ കളിക്കുന്ന സമയത്ത് ഫുട്ബോളിന്റെ ഒരു സ്റ്റൈല് നമുക്ക് കാണാൻ സാധിക്കും. എംബാപ്പയുടെ വേഗത്തിൽ പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾ പായുകയാണ്. ഫുട്ബോൾ ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ഭാഷയാണ്. ഭാഷകളും വ്യത്യസ്തമാണെങ്കിലും രാജ്യങ്ങൾ വേറെയാണെങ്കിലും ഒരു ഗോൾ വന്നാൽ ഉയരുന്ന സന്തോഷം എല്ലായിടത്തും ഒരുപോലെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിനും ഫുട്ബോളിനും ഒരു പ്രത്യേക ബന്ധമുണ്ട്. കാരണം ഈ ലോകകപ്പ് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഓരോ വഴിയും ആഘോഷമാകുന്നു. വീടുകളുടെ മുകളിൽ ഉയരുന്ന അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, അങ്ങനെ പല പല കൊടികളും നമുക്ക് കാണാൻ സാധിക്കും. രാത്രി ഒന്നാകെ ഉറങ്ങാതെ മത്സരം കാണുന്ന യുവാക്കൾ, ചായക്കടകളിൽ തുടങ്ങുന്ന മെസ്സിയോ റൊണാൾഡോയോ എന്ന ചർച്ചകൾ, ഇതെല്ലാം മലയാളികളുടെ ഫുട്ബോൾ പ്രണയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. മഴയത്ത് ചെളി നിറഞ്ഞ ഗ്രൌണ്ടുകളിൽ ചെരുപ്പില്ലാതെ പന്ത് തട്ടുന്ന കുട്ടികളിൽ നിന്ന് ലോക സ്റ്റേഡിയങ്ങളിൽ ലക്ഷങ്ങൾക്ക് മുന്നിൽ കളിക്കുന്ന സൂപ്പർ താരങ്ങളിലേക്ക്. ഫുട്ബോൾ എല്ലാവരെയും ഒരുപോലെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം എന്താണെന്നറിയാമോ? അവസാന വിസിൽ മുഴങ്ങും വരെ പ്രതീക്ഷ കൈവിടരുത് എന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതവും അതുപോലെ തന്നെയാണ്. വീഴ്ചകൾ ഉണ്ടായേക്കാം, തോൽവികൾ വന്നേക്കാം, പക്ഷേ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ പഠിപ്പിക്കുന്നത് കളികളാണ്, പ്രത്യേകിച്ച് ഫുട്ബോൾ. ഈ വേൾഡ് ഫുട്ബോൾ ഡേയിൽ നാട്ടിൻപുറത്തെ ചെറിയ ഗ്രൌണ്ടുകളിൽ നിന്ന് ലോകത്തിന്റെ വലിയ സ്റ്റേഡിയങ്ങളിലേക്ക് പന്ത് തട്ടുന്ന എല്ലാ കളിക്കാർക്കും, ടീമിനെ നെഞ്ചോട് ചേർത്ത് പിന്തുണയ്ക്കുന്ന ഓരോ ഫുട്ബോൾ ആരാധകനും സവാരി ടൈമിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ദാ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നിങ്ങളുടെ യാത്രാ വിശേഷങ്ങളും നിങ്ങളുടെ ആ ഒരു ഫുട്ബോൾ വിശേഷങ്ങളും ഒക്കെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കുവയ്ക്കാം. ഒപ്പം ഇഷ്ടമുള്ള ഒരു പാട്ടുമൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും, മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റേഡിയോ ജാൻ. മൈ നെയിം ഈസ് ജലീൽ.

0: ഇനി കണ്ടില്ലെന്നും കേട്ടില്ലെന്നും പറയാം. നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് ഇതാ അങ്ങ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 8 മണി കഴിഞ്ഞ 46 മിനിറ്റും ഇതാ 10 സെക്കൻഡും ആയിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 സവാരി ടൈം വിത്ത് മീ ആർ ജെ ജലീൽ. എസ് എഫ് ഇപ്പൊ നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരാൾ ജോയിൻ ചെയ്തിട്ട് ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?

0: പ്രതാപ്, എവിടെന്നാ വിളിക്കണേ?
1: ഞാൻ കടമക്കുടി ചേന്നൂർ എന്ന് പറയും.
0: കടമക്കുടി? ആഹാ, നല്ല അടിപൊളി സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പൊ എങ്ങോട്ടേക്ക് യാത്ര?
1: എറണാകുളം.
0: ആ, ഇന്നെന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, ഞങ്ങൾ വർക്കിനായിട്ട് പോകുന്ന.
0: ആഹാ, എന്താണ് വർക്ക്? എന്താണ് അപ്പോ?
1: ഞങ്ങൾ ഇന്റീരിയർ ഡെക്കറേഷൻ ജിപ്സം ബോർഡിന്റെ.
0: ആഹാ, ജിപ്സം ബോർഡിന്റെ. ഓക്കെ, ഇപ്പൊ ഏത് സൈറ്റിലാ അപ്പൊ വർക്ക് എടുക്കുന്നത്? എറണാകുളത്ത് എവിടെയാണ്?
1: എറണാകുളത്ത് പി എസ് ഐ പള്ളിയിലെ.
0: ആഹാ, പള്ളിയിലാണ്. ഓക്കെ, എവിടെയാണ്? എങ്ങനെ വർക്ക് എളുപ്പം? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഏത് വർക്ക് സ്ഥലത്താണ്? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോ വർക്ക് എവിടെന്ന് വിളിച്ചാലും നമ്മള് പോയി ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പൊ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്ക് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോ ആ കണ്ടെയ്നർ റോഡിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല.
1: ആ
0: ഓക്കെ, ആ പാലം കയറുന്ന ആ ഭാഗത്ത് എനിക്കൊന്ന് മിക്ക സമയത്തും ആ ഭാഗത്ത് കുറച്ച് ട്രാഫിക് പ്രശ്നമുള്ള സ്ഥലമാണ്, തിരക്കുള്ള സ്ഥലം. ഓക്കെ, വേറെ കൂടെ കൂടെ ആരാ ഉള്ളത്? ആഹാ, ഓക്കെ. അപ്പൊ ഇന്ന് വേൾഡ് ഫുട്ബോൾ ഡേ ആണ്. ഫുട്ബോളൊക്കെ ഇഷ്ടമുള്ളതാണോ? ഇപ്പൊ വലുതായി കഴിഞ്ഞ പിന്നെ കളിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഇല്ലാത്തോണ്ട് പിന്നെ കളിക്കാറില്ല. സമയമില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇടക്കൊക്കെ ഓർക്കൂല, ഒന്ന് ചെറുതായെങ്കിലും ഒന്ന് ചിലപ്പോ ആഗ്രഹിക്കാറില്ല ഈ ഓട്ടത്തിനിടയിലെ.
1: തീർച്ചയായും നമ്മുടെ മക്കളൊക്കെ ഫുട്ബോൾ കളിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും നമുക്കും കൂടി അതിൽ പോയിരുന്നാലോന്നൊക്കെ.
0: ഏതാണ് ഫേവറേറ്റ് ടീം? ഏതാണ് ചേട്ടന്റെ?
1: നമ്മുടെ ഫേവറേറ്റ് അന്നൊന്നും അർജന്റീന തന്നെ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമായിരുന്നു ഇറ്റലി.
0: ഓക്കെ, അപ്പോ കഴിഞ്ഞ വർഷം നമ്മുടെ അർജന്റീന കപ്പടിച്ചപ്പോ നമ്മുടെ ആ ഒരു സന്തോഷം പോവണിഞ്ഞു അല്ലേ? കാണാനായിട്ട് കഴിഞ്ഞു.
1: ഫൈനൽ നേരിട്ട് കണ്ട എന്റെ സുഹൃത്ത് ലഹിച്ചോ എന്ന് പറഞ്ഞത്, ഫൈനൽ നേരിട്ട് അവിടെ ഖത്തറിൽ വെച്ച് കണ്ടതാ.
0: ആഹാ, അടിപൊളി. അപ്പൊ അത് നല്ലൊരു ഒരു ഭാഗ്യം തന്നെ ആയിരുന്നല്ലേ അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞത്? ആ ഒരു വിജയത്തിന്റെ വിജയം നേരിട്ട് കാണാം, പ്രത്യേകിച്ച് ഒരു അർജന്റീന ഫാൻ ആയതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പൊ ഇത്തവണ ആര് കപ്പടിക്കും? മെസ്സി. പക്ഷെ എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ, ഈ അർജന്റീന കപ്പടിച്ചുകൊണ്ടാണോന്ന് അറിയില്ല, മൊത്തത്തിലേക്ക് ഇപ്പൊ കേരളത്തില് കഴിഞ്ഞ തവണത്തെ പോലുള്ള ഫ്ലെക്സുകളൊക്കെ അധികം ഞാൻ കാണുന്നില്ല. നമ്മളല്ലെങ്കിൽ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പോട്ട് എവിടെ നോക്കിയാലും ഇതായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണോ? ആ അതെ അതെ. അപ്പൊ ഓക്കെ ഓക്കെ, ഉയരും. അതാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ പ്രോഗ്രാമിലൂടെ? വർഷങ്ങൾ പോയത് അറിയാതെ. ഓക്കെ, ആ പാട്ടാണ് നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ കൂടെയുള്ള സുഹൃത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒപ്പം പ്രതാപേട്ടൻ അറിയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: എല്ലാവർക്കും
0: ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചാല്.
1: ഓക്കെ ഓക്കെ,
0: ഓക്കെ, ബൈ.

0: സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 19 സെക്കൻഡും ആയിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ആ, പേരെന്താണ് ചേച്ചി? ഇന്ദിര.
1: തൃശ്ശൂർ ജില്ലയിലെ മാളാ തിരുപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത്.
0: ആഹാ, ഇപ്പൊ എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്?
1: ഞാന് അമ്പലത്തില് ദൂരെ യാത്ര ചെയ്യാൻ എനിക്ക് കിട്ടില്ല.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ
1: അമ്പലത്തിൽ പോയിട്ട് പോകണം വഴിയാണ്.
0: ആഹാ, അപ്പൊ ആ സമയത്താണ് വിളിച്ചത് അല്ലേ? അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഈ സമയത്ത് പോകും അമ്പലത്തില്?
1: എല്ലാ ദിവസവും പോവാൻ പറ്റില്ല, ഭക്ഷണ ദിവസങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ.
0: ആഹാ, ഓക്കെ.
1: കുട്ടികളില്ല. രണ്ട് ആങ്ങളമാരുണ്ട്, അവർക്ക് കൂടി 3 കുട്ടികളുണ്ട്. ഒരു ചേച്ചിയുണ്ട്, അവർക്ക് 2 കുട്ടികളുണ്ട്. അവർക്ക് 4 പേരക്കുട്ടികളുണ്ട്. അങ്ങനെ 5 മക്കളാണ് എനിക്കുള്ളത്.
0: ഓക്കെ. അപ്പൊ അവരെ കാണുമ്പോ ഒരു സന്തോഷമാണ്.
1: അതെ അതെ, ഞാൻ അംഗനവാടി ടീച്ചറായിരുന്നു.
0: ഓക്കെ.
1: 5 വർഷം അംഗനവാടിയിൽ ജോലി ചെയ്താണ് റിട്ടയർഡ് ആയി.
0: ഓക്കെ. അപ്പൊ ഇന്ന് ചേട്ടൻ എങ്ങനെ റേഡിയോ ഒക്കെ അവിടെ കേൾക്കാറുണ്ടോ? വീട്ടിൽ വെക്കാറ്?
1: ചേട്ടന് ഡോക്ടേഴ്സ് പറഞ്ഞത് പാട്ട് എപ്പോഴും കേൾപ്പിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്.
0: ഓക്കെ.
1: അപ്പൊ ഞാൻ റേഡിയോ മേടിച്ച് തലക്കി വെച്ചേക്കാണ്, പാട്ട് കേട്ടുകൊണ്ട് കിടക്കാണ്.
0: ഓക്കെ. എന്താണ് ചേട്ടന്റെ പേരെന്താണ്?
1: ചേട്ടന്റെ പേര് ശ്രീധര പ്രഭു.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കേണ്ടത് ഇപ്പൊ പ്രോഗ്രാമിലൂടെ?
1: അതെ, ഈ ചേട്ടന് വേണ്ടിട്ട് നല്ലൊരു പാട്ട്.
0: ഏതെങ്കിലും പാട്ട് മതി അല്ലേ?
1: ഏതെങ്കിലും നല്ലൊരു പാട്ട് ചേട്ടന്, ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണം.
0: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞങ്ങള് ശബ്ദങ്ങളായിട്ടാണ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ ഒരു നല്ലൊരു പാട്ട് വെച്ചുതരാം. ആ പാട്ട് എന്തായാലും ചേട്ടന് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. ഒരു മെലോഡിയസ് സോങ് വെക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ.
2: സ്വരമാണ് എൻ പൊൻ വീണയിൽ സ്വപ്നം മല.

0: ഈ പാട്ടിലെ വരികൾ പോലെ ആരോ സാന്ത്വനമായി. പലപ്പോഴും ചില സമയത്ത് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ചില സാന്ത്വനത്തിന്റെ കരസ്പർശവുമായിട്ട് ചില ആളുകൾ വരാറുണ്ട് അല്ലെ. തീർച്ചയായിട്ടും ചിലർക്ക് അതൊരു പാട്ടായിരിക്കാം, ചിലർക്ക് റേഡിയോയിൽ ഏതെങ്കിലും ഒരു പരിപാടി ആയിരിക്കും, ചിലരുടെ ശബ്ദം കേൾക്കലായിരിക്കാം. എന്തായാലും ചേട്ടൻ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് ഇങ്ങനെ വീട്ടിലാണ്, അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിലാണ് ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും വിഷമൊക്കെ മാറും എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പറയണം. ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകളും ഒപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത ഒരു കോളറിലേക്ക് പോവുകയാണ്. 9:06 ആയിരിക്കുകയാണ്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? സിന്ധു. ആ, നമ്മുടെ മീര ജാസ്മിൻ. ഓക്കെ, ഇപ്പൊ എവിടെ എത്തി? ഓഫീസിലേക്കുള്ള
1: ബസ് ഇറങ്ങിയിട്ട് ഓഫീസിലോട്ട് മഴയത്ത് ഇങ്ങനെ കൊടേഞ്ചുകൂടി ആടി ആടി നടക്കുകയാണ്.
0: ഓക്കെ, നല്ല മഴയുണ്ടോ?
1: അങ്ങനെ വലിയ മഴയില്ല,

0: ആ അത്യാവശ്യം മഴ.
1: ആ ഓക്കെ, അപ്പൊ ഈ മഴയത്ത് നടക്കുമ്പോ പല ഓർമ്മകളും മനസ്സിലേക്ക് വരുമല്ലോ.
0: പിന്നല്ലാതെ സ്കൂൾ കാലഘട്ടം 84 ബാച്ച് എസ്എൽസി ഞങ്ങളുടെ അവസാന വർഷം വരുന്നത് നല്ല സൂപ്പർ ആയിരുന്നു. മഴയത്ത് അന്നൊക്കെ തോൾസഞ്ചിയാണ്, ഇപ്പൊ അതങ്ങനെ ആരും ഉപയോഗിക്കാറില്ല.
1: ഓക്കെ,
0: ചിലപ്പോ ആൾക്കാരാണ് തോൾസഞ്ചി ഇരുന്നത്.
1: ഓക്കെ, അതുപോലത്തെ തോൾസഞ്ചി ആയിരുന്നു ആ സമയത്ത്.
0: ആ ആ സമയത്ത് തുണിയിലെ തോൾസഞ്ചി ആയിരുന്നു. കുട്ടപിള്ളേരും അതാണ്, അവര് ചോറക്ക ചോറുമാത്രം രണ്ടു നേരത്തെ ബുക്കും പിന്നെ കൊറേ പേരൊക്കെ ഉച്ചക്ക് ഊന്നയക്കാൻ വീട്ടിൽ പോരുന്നു. അങ്ങനെ സ്കൂളിൽ
1: പഠിച്ചില്ലല്ലോ.
0: പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഉച്ചക്ക് ഊന്നയക്കാൻ അടുത്തുള്ളവർക്ക് വീട്ടിലോട്ട് പോകും. അപ്പൊ ഞങ്ങളും ചിലപ്പോ അവരുടെ കൂടെ ഊന്നയക്കാൻ നടന്നൊക്കെ പോകും. അതൊക്കെ ഒരു കാലഘട്ടം.
1: മഴയൊക്കെ കൊണ്ടുപോയി വിളിച്ചാണ്. എങ്ങനെയാണ് മഴ ആയതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ വന്ന വഴിയില്? ഒന്നും ഉണ്ടായില്ല. ആ സ്കൂൾ ബസ്, പ്രത്യേകിച്ച് ഈ സമയത്ത് ആവുമ്പോ ഒരുപാട് ബസ്സുകൾ ഉണ്ടാവും. സ്കൂൾ ബസ്
0: 8 മണി തുടങ്ങി 9 വരെ സ്കൂൾ ബസ്സിന്റെ ഒരു
1: സമയം.
0: ഓക്കെ,
1: അന്ന് അപ്പൊ എങ്ങനെയാണ് കൊടയൊക്കെ കൊണ്ടുപോയിരുന്നോ എല്ലാ ദിവസവും ഇങ്ങനെ സ്കൂളിലൊക്കെ പോയ സമയത്ത്?
0: മറ്റേ സാധാ കൊട ആയിരുന്നു. ഇറങ്ങിയിട്ട് കുറച്ച് പേർക്കേ
1: ഉണ്ടാവുള്ളൂ.
0: ടൈമാണ്, ഞങ്ങളുടെ കച്ചന്മാര് പഴയ ആൾക്കാരാണ്, പുതിയ കൊടയൊന്നും വാങ്ങിച്ചു തരില്ല. ഇതൊക്കെ കൊടയുണ്ടല്ലോ, ആ കൊടയിൽ ഇരിക്കാണ് പോണത്.
1: അപ്പൊ എന്നാലും മഴ നനയും ഈ കൊടയാണെങ്കിലും.
0: ഒരു മണിയാവുമ്പോ ഉണ്ടല്ലോ കറക്റ്റ് മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി.
1: കറക്റ്റ് നമ്മള് സ്കൂളിൽ പോകുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും മഴ പെയ്യുന്നേ.
0: അതെങ്ങനെയായാലും ദൈവം അനുഭവം കൊണ്ട്, ഉച്ചക്കത്തെ മഴ ഞങ്ങൾക്ക് ചിലവർക്ക് അനുഭവം. വീട് ചോറുകൊണ്ടൊന്നും പിള്ളേരുണ്ടല്ലോ, അവർക്ക് സുഖമാണ്. ബാത്റൂമിലോട്ട് കൈയ്യായിരുന്നു പോകണ്ട, ഓടിന്റെ വെള്ളത്തിൽ നിന്ന് കഴിക്കാറ് സുഖമുണ്ടായിരുന്നു.
1: ഞാൻ ഓർക്കുന്നുണ്ട് ഈ അന്ന് ഈ ഓടായിരിക്കും സ്കൂളിന്റെ ഒക്കെ. അപ്പൊ ഇങ്ങനെ ഓടുമേ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങുമ്പോ ആ നമ്മള് പാത്രം കൊണ്ടുപോയിട്ട് ആ വെള്ളം പിടിച്ചിട്ടായിരിക്കും പാത്രമൊക്കെ കഴുകണ ആ സമയത്ത്.
0: ഞങ്ങള് നായരമ്പലം ഭഗവതി വിലാസം സ്കൂളിലാ പഠിച്ചത്.
1: ഓക്കെ,
0: വർഷം ആഘോഷിക്കാണ്.
1: അപ്പൊ എന്തായാലും അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഏത് പാട്ടാണ് നമുക്ക് കേൾക്കേണ്ടത്?
0: നമുക്ക്
1: ആ അതാണ്, ഓ ആ പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ കൊറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരൂലേ. അതാണ് ഈ പറഞ്ഞ വെള്ളമൊക്കെ ഞാനും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് 90s പക്ഷെ എന്നാലും പാത്രമൊക്കെ വെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ട് മഴയത്ത്.
0: പിള്ളേരുടെ അവസാനിച്ച് 10 ക്ലാസ് കഴിഞ്ഞിട്ട് പിള്ളേര് പലതും പല സ്വഭാവം കാലത്തിൽ 1 ക്ലാസ് കഴിഞ്ഞ് 10 ക്ലാസ് വരെ നല്ല സ്നേഹവും ചോറ് കൊടുത്ത് അങ്ങോട്ട് കൊടുക്കൽ ഇങ്ങോട്ട് കൊടുക്കൽ കറികളൊക്കെ കൊടുത്ത് നല്ലൊരു
1: അതാണ്. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം ഓർമ്മകൾ പങ്കുവച്ചത്. ആ പാട്ട് വരുന്നുണ്ട്, അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ ഓർമ്മകളിലേക്ക് പൊക്കോളൂ. ഓക്കെ ഓക്കെ, ബൈ.

0: സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് എന്താ കൃത്യമായിട്ട് പറയണെങ്കിൽ 14 സെക്കൻഡും ആയിരിക്കും. നമ്മൾ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സിന്ധു ചേച്ചി. അപ്പോൾ പഴയ കാലത്തെ കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ യാത്രയിൽ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ചില പാട്ട് കേൾക്കുമ്പോൾ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ മനസ്സിൽ വരുമല്ലേ. ഈ പറഞ്ഞ സമയത്താണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നുമില്ല, നമുക്ക് ചിലപ്പോൾ കറികൾ ചിലപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ ചെന്ന് കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ ഇന്ന് ഒരുമിച്ചിരുന്ന് ബെഞ്ചിൻ്റെ അപ്പുറേ ഇപ്പുറേക്ക് ഇരുന്ന് അങ്ങോട്ട് ഇരുന്ന് ഷെയർ ചെയ്ത് പരസ്പരം പങ്കുവെച്ചൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പെൺകുട്ടികളുടെ അടുത്തുനിന്നൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ മേടി. പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് CBSE സ്കൂളിൽ പഠിക്കുന്നത്, എൻ്റെ മോനൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ പെൺകുട്ടികളുടെ ആ ഒരു സൈഡിലേക്കേ നോക്കത്തില്ല, അവർ ആ അടുത്തിരിക്കുന്ന ആ കുട്ടികൾ മാത്രമായിട്ട് ഇരുന്നതാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ ഷെയർ പരസ്പരം പങ്കുവെക്കുക എന്നൊരു നല്ലൊരു മെസ്സേജ് കൂടി അതിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓർമ്മകളൊക്കെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ചില ദിവസമൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം എൻ്റെ ഞാനാണ് മിക്കപ്പോഴും എനിക്ക് കടലക്കറി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്നോട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഫ്രണ്ട്സ് ചോദിക്കുന്നു, എൻ്റെ വീട്ടിലെന്ന കടൽക്കൃഷി ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം എന്താണെന്നറിയില്ല, ചിലപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ പാരൻസ് വീട്ടിൽ നിന്ന് അത് തരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല രസകരമായ ഓർമ്മകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു ഈ ഒരു പാട്ട് കേട്ട സമയത്ത്. 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് എന്നാ 20 സെക്കൻഡിലേക്കും കടക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ്. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: എന്റെ പേര് ടി ടി പൗലോസ്, പഴന്തോട്ടം.
0: പഴന്തോട്ടം, ഓക്കെ. ഇപ്പൊ എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്?
1: ഞാൻ പുറ്റുമാനൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ അധ്യാപകനാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് വടവൂർ ഉത്തുമോശി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ദിശ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അപ്പൊ അതിന്റെ നേതൃത്വത്തിൽ ഇന്ന് അവധിക്കാല അധ്യാപക പരിശീലനം നടക്കുകയാണ് വടവൂർ ഉത്തുമോശി പഞ്ചായത്ത്. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണ്.
0: അപ്പൊ എത്ര ദിവസത്തെ പരിപാടിയാണത്?
1: രണ്ടു ദിവസം, ഇന്നും നാളെയും. അധ്യാപക പരിശീലനം ഉണ്ടായിരുന്ന എസ്എസ്കെയുടെ വകയായിട്ട് അത് കഴിഞ്ഞു, കഴിഞ്ഞ വെള്ളി ശനി. ഇനി ഞങ്ങൾ പഞ്ചായത്തിന്റെ ഒരു തനത് പരിപാടിയാണ് ദിശ. അപ്പൊ ആ ദിശയുടെ നേതൃത്വത്തിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങളൊക്കെ ഈ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സാമഗ്രികളൊക്കെ നിർമ്മിക്കുന്നു. പിന്നെ കുറെ ചോദ്യ പേപ്പർ നിർമ്മാണം, അതുപോലെ കുറെ മൊഡ്യൂളുകളുടെ നിർമ്മാണം, വായനാ സാമഗ്രികള്, അത്തരം സാധനങ്ങളുടെയൊക്കെ നിർമ്മാണം നടക്കുകയാണ്.
0: അപ്പൊ
1: ഞാൻ ഇതിന്റെ ഒപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, മാഷിന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞേ.
0: എന്റെ പേര് ജലീൽ. ജലീൽ
1: ചെമ്പർക്കി.
0: അതെ അതെ, നമ്മൾ മുമ്പ് സംസാരിച്ചു.

0: എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്.
1: അപ്പൊ ജലീല് ശരിക്കും പറഞ്ഞ ഒരു മാഷാവ് ഉണ്ടായിരുന്നു, അത്ര നന്നായിട്ടാണ് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ട് വരുന്നു, ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുകയും അവരോട് വളരെ വിശദമായ രീതിയിൽ നല്ല രീതിയിൽ, മറ്റ് സ്വകാര്യ എഫ് എം നിലയങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മലയാളം എത്ര നന്നായി, ഞാനൊരു മലയാള അധ്യാപകനാണ്, അത്ര നല്ല രീതിയിലാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് പങ്കുവെക്കുന്നത്.
0: ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം.
1: ആകാശവാണി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനം, എന്റെയൊക്കെ ദിനചര്യ ആരംഭിക്കുന്നത് രാവിലെ 5:30 നമ്മള് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അത് മുതൽ 6 മണി മുതൽ എഫ് എം വെക്കും, 5:30 to 6 പത്രം വായിനി. 6 മണി തൊട്ട് എഫ് എം കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴാണ് സ്കൂളിലേക്ക് പോരുന്നത്. 8 മണിയാകുമ്പോ സ്കൂളിലേക്ക് പോരും, അത്രയ്ക്ക് സ്കൂളിൽ. അതുവരെ എഫ് എം ആണ്, വളരെ ആഹ്ലാദകരം, സന്തോഷകരം, വിജ്ഞാനപ്രദം.
0: അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് എല്ലാ ദിവസവും.
1: എല്ലാ ദിവസവും അങ്ങനെയാണ്. ഞാൻ എന്റെ മോളുമാണ് ഒരുമിച്ച് സ്കൂളിൽ.

0: അത്രയ്ക്ക് സ്കൂളിൽ. അതുവരെ എഫ് എം ആണ്, വളരെ ആഹ്ലാദകരം, സന്തോഷകരം, വിജ്ഞാനപ്രദം.
1: അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് എല്ലാ ദിവസവും.
0: എല്ലാ ദിവസവും അങ്ങനെയാണ്. ഞാൻ എന്റെ മോളുമാണ് ഒരുമിച്ച് സ്കൂളിലേക്ക് പോരാറ്. അവളിപ്പോ ഇനിയിപ്പോ എട്ടാം ക്ലാസ്സിലേക്കാണ്. അപ്പൊ എന്റെ സ്കൂൾ ഏഴ് വരെ ഉള്ളു.
1: എവിടെയാണ് പഠിപ്പി മോള്? എവിടെയാണ് പഠിക്കുന്നത്?
0: മോള് ഇപ്പൊ പുറ്റുമാനൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ്. അവള് എട്ടിലേക്ക് ജയിച്ചു. അപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ഗവൺമെന്റ് സ്കൂളുണ്ട്, കടയിരുപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി
1: സ്കൂൾ. അവിടെ
0: ചേർത്തില്ല. അവള് മലയാളം മീഡിയം ആണ്. ഭൂരിഭാഗം ക്ലാസ്സുകൾ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആണല്ലോ,
1: മലയാളം
0: ക്ലാസ് ആണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു.
1: ഓക്കെ. അപ്പൊ എന്തായാലും നല്ല രസമായിരിക്കും എനിക്ക് തോന്നുന്നു ഈ പരിശീലന ക്ലാസ് എന്നൊക്കെ പറഞ്ഞ. നല്ല രസമല്ലേ എല്ലാ സുഹൃത്തുക്കളും കൂടെ ജോലി.
0: അതിന്റെ ആർപിമാര് എന്ന് പറഞ്ഞ സംസ്ഥാന തലത്തില് ശ്രദ്ധേയരായ മൂന്ന് പേരാണ് വരുന്നത്. ഒരു കെ എം നൗഫുൽ മാഷ് ആകാശവാണിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കെ എം നൗഫുൽ മാഷ് ഉണ്ട്, പിന്നെ ഒരു നിജ കെ മത്തായി, കൈപ്പട്ടൂർ എൽ പി സ്കൂളിലെ ഹെഡ് മിസ്സസ്, അതുപോലെ തന്നെ ഒരു എബിൻ ജോർജ് എന്ന് പറയുന്ന മൂന്ന് അധ്യാപകരാണ് പരിശീലനം നൽകുന്നത്. എന്തിനും പരിപാടിയാണ്.
1: അപ്പൊ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരണം, ഒപ്പം തന്നെ നല്ലൊരു അഭിപ്രായം പറഞ്ഞതിന്റെ ആ ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: എനിക്ക് മെല്ലെ മെല്ലെ.
1: ഓക്കെ,
0: പാട്ട് കേട്ടാ സന്തോഷം.
1: ഉറപ്പായിട്ടും ആ പാട്ട് തന്നെ ഇതാ വരുന്നുണ്ട്. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം.
0: ആയിക്കോട്ടെ.
1: ഓക്കെ ഓക്കെ.

0: വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റും, ഇതാ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23 സെക്കൻഡും ആയിരിക്കുകയാണ്. മൊത്തത്തിൽ ഇങ്ങനെ നൊസ്റ്റാൾജിയയിലൂടെ ഇങ്ങനെ പെയ്തിറങ്ങുന്ന കുറേ നല്ല പാട്ടുകൾ, കുറേ നല്ല മെലോഡിയസ് പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. സവാരി ടൈമാണ്. പ്രിയരോടൊപ്പം കൂടെയുള്ളത് ജലീലാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം. ഇതാരാണ്? സ്മിത. കൊടുങ്ങല്ലൂർ. ഇപ്പൊ എങ്ങോട്ടേക്കുള്ള യാത്രയാണ് കൊടുങ്ങല്ലൂർ? ഇന്ന്
1: എറണാകുളം.
0: എന്നിട്ടിപ്പോ എവിടെ എത്തി? ഓക്കെ, അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോഴാണ് അറിയോളൂ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടോ എന്നൊക്കെ. അതാണ്, അപ്പൊ ബസ്സിലാവുമ്പോ ആ ഒരു പ്രശ്നമൊന്നുമില്ല.
1: ശരിക്കും ഓൺ ടൈം എത്തണം എന്നുണ്ടെങ്കിൽ ബസ്സിൽ തന്നെ പോണം. നമ്മളിപ്പോ കാറൊക്കെ ഓടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ എങ്ങനെയാലാവും.
0: അത് മാത്രല്ല, ബസ്സിലാണ് ഇപ്പൊ സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്ന് ഉറങ്ങാനും പറ്റും അല്ലേ.
1: പക്ഷെ ഈ ടൈമില് ഭയങ്കര റിസ്ക് ആണ്.
0: സീറ്റ് കിട്ടൂല. ഞാൻ കോളേജില് മഹാരാഷ്ട്രയിലെ പഠിച്ചു. അപ്പൊ ഇങ്ങനെ വൈകിട്ട് കോളേജിൽ നിന്ന് ഇങ്ങനെ കയറുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സീറ്റിൽ നിന്ന് ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ എവിടെ ഇറങ്ങണേ, ചേട്ടൻ എവിടെ ഇറങ്ങണേ എന്ന് ചോദിക്കും. എന്നിട്ട് ഏറ്റവും ആദ്യം ഇറങ്ങുന്ന ആളാണ് അയാളുടെ അടുത്തു ഇരിക്കും. അപ്പൊ അയാൾ ഇറങ്ങുമ്പോ തന്നെ ഇരിക്കാലോ. അപ്പൊ പക്ഷെ ഇരുന്ന്
1: കഴിഞ്ഞാൽ അത് കേറുമ്പോ തന്നെ ഇപ്പൊ കണ്ടക്ടർ പറയുന്നേ അടുത്ത ആളിനോട് ഇറങ്ങുന്നു പറഞ്ഞു തരാറുണ്ട്.
0: ഓക്കെ, പക്ഷെ ഒരു ഗുണം വെച്ചാൽ നമ്മളിപ്പോ ഇറങ്ങണത് സ്റ്റാൻഡിലായതുകൊണ്ട് കുഴപ്പമില്ല. ഉറങ്ങിപ്പോയാലും എന്തായാലും സ്റ്റാൻഡിലാവുമ്പോൾ നമ്മൾ ഇറക്കൂലോ. ഇനി ഇടയ്ക്ക് എവിടെയെങ്കിലാണെങ്കിൽ പ്രശ്നം കിട്ടും, കാരണം നമ്മളിങ്ങനെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ ഇന്നിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ അതെ, 11:30 പോകുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ എത്ര മണിക്ക് എത്തണേ?
1: 11:30.
0: ഓക്കെ, അപ്പൊ ആ ഒരു യാത്രയില് നമ്മളൊന്ന് വിളിച്ചാണ്. അപ്പോ വേറെ വീട്ടിലാരെങ്കിലും
1: ജലീല അവതരിപ്പിക്കുമ്പോഴാണ് എനിക്ക് കിട്ടാറ്. വീട്ടില് ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ. മോൻ ഇപ്പൊ എബ്രോഡാണ്, UKയിലാണ് മോൻ.
0: ഓക്കെ, അപ്പോ ഇനി എപ്പോഴാണ് വരുന്നത് വെക്കേഷനില്?
1: ഇപ്പൊ സെപ്റ്റംബറിൽ വരാൻ ചാൻസ് ഉണ്ട് മിക്കവാറും.
0: അപ്പൊ ഓണത്തിനുണ്ടാവോ?
1: ഓണത്തിനുണ്ടാവില്ല,
0: ഓണം ആഗസ്റ്റിലാണ് ഇത്തവണ. അപ്പോ ഓണം കഴിഞ്ഞിട്ടായിരിക്കും എത്താ. ഓക്കെ, ഫുട്ബോള് കളിയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളാണോ?
1: കാണും, കാണാറുണ്ട്. ഫൈനൽ കാണും, വേൾഡ് കപ്പ് ഫൈനൽ കാണാറുണ്ട്.
0: ഫൈനലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം
1: അല്ല, പിന്നെ നമ്മുടെ ടൈമും കൂടി ഒരു ഇതല്ലേ. അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ആവേശമില്ല, അങ്ങനെ കാണും ഞാൻ.
0: ഓക്കെ, അപ്പൊ ഫൈനലാണെങ്കിൽ ഏത് ഏത് രാത്രി ആണെങ്കിലും ഇരുന്ന് കാണും? അപ്പൊ കഴിഞ്ഞ വർഷം നല്ല അടിപൊളി ഫൈനലായിരുന്നു.
1: നമ്മുടെ
0: അർജന്റീന ഫാൻസിനൊക്കെ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ഫൈനലായിരുന്നു കഴിഞ്ഞ വർഷം. ഇന്ന് വേൾഡ് ഫുട്ബോൾ ഡേ ആണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഇതും കൂടി ചോദിച്ചത്.
1: ഞാൻ കേട്ടു, രാവിലെ ഞാൻ രാവിലെ തന്നെ വെക്കും, ഒരു 6:30 റേഡിയോ ഓൺ ആക്കിട്ട് ഒരു 12 മണി വരെ ഉണ്ടാവും എന്റെ കൂടെ.
0: ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഞാൻ ഇന്നലെ
0: നല്ല പാട്ടാണ് ശരിക്കും. എപ്പോഴും ഞാൻ ഇടയ്ക്ക് ചോദിക്കാം ഈ വരികള്, നമ്മളെപ്പോഴും ചോദിക്കുന്ന വരികള് നമ്മളോട് തന്നെ, ഇന്നലെകളെ തിരികെ വരുമോ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചു, ഇന്നലെകളെ തിരികെ വരുമോ, അങ്ങനെ ഒരു സംഭവം സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ചേച്ചിക്ക്, സ്മിതി ചേച്ചിക്ക് ഏത് കാലഘട്ടം അല്ലെങ്കിൽ ഏത് സമയമാണ് അങ്ങനെ തിരിച്ചു വരാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്?
1: സ്കൂൾ ഡേയ്സ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഈ ഒരു ഏജിൽ നിൽക്കുമ്പോ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് സ്കൂൾ ഡേയ്സ്.
0: സ്കൂൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്? ഏത് ക്ലാസ്സിൽ പഠിച്ചത്?
1: നമ്മളൊരു 8th തുടങ്ങിയുള്ള സ്കൂൾ ഡേയ്സ് കുറച്ചും കൂടി മെമ്മറബിൾ ആയിട്ടൊക്കെ തോന്നുന്നു.
0: ഓക്കെ, അപ്പൊ 8th തുടങ്ങി
1: കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ഒരു ഞാനിപ്പോ ഒരു 1992 ഒക്കെയാണ് SSLC ഒക്കെ എഴുതിയത്.
0: അപ്പോ

0: ഫ്രണ്ട്ഷിപ്പിന് തന്നെ ഭയങ്കര ഒരു ഗാഠമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ
1: അന്ന് 210 മാർക്കല്ലായിരുന്നു പാസ് മാർക്ക്?
0: അതെ തന്നെ.
1: ഞാൻ അത് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞപ്പോഴും ഞാൻ SSLC എഴുതിയത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ആ 8-ാം ക്ലാസ്സിലേക്ക് ഒന്ന് പോവാനായിട്ട് ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അല്ലേ, അതന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നലകളെ തിരികെ വരുമോ എന്ന ആ ഒരു പാട്ട് ഇതാ വരുന്നുണ്ടേ.
0: അപ്പൊ
1: എന്തായാലും വിളിച്ചാലും ഒത്തിരി സന്തോഷം. ഓക്കെ, ബായ്. അല്ലേ, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും ഇന്നലകളെ തിരികെ വരുമോ, വരില്ലെന്നറിയാം.

0: ഒൻപത് മണി കഴിഞ്ഞ് 37:27 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാരി ടൈമിന്റെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ മോഹൻ ആണ്. വീട് പാലക്കാട് മന്മാറയാണ്. ഇപ്പൊ വിളിക്കുന്നത് കർണാടകയിലെ തുംകൂർ ജില്ലയിലെ നാഗവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: ആഹാ, നാഗവല്ലി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലേ.
1: സിനിമയുടെ പേര് ഓർത്ത് പോയതാ. നാഗവല്ലി എന്ന സ്ഥലത്താണ്. ഇപ്പൊ ഞങ്ങളൊരു ഗ്രൗണ്ട് വാട്ടറിന്റെ മോണിറ്ററിംഗുമായിട്ട് യാത്രയിലാണ്. അപ്പൊ നിങ്ങളുടെ പരിപാടി വളരെയധികം സൂപ്പറായി ഞാൻ ആസ്വദിച്ചു. കഴിഞ്ഞ ഒരു പാട്ട് മുമ്പ് പാടി എന്നൊരു ചേച്ചി ചേച്ചിയിലെ ഒരു സഹോദരി ഇട്ട നമ്മളെ ഇനിയും തിരികെ വരുമോ, നല്ല നമ്മൾക്കെല്ലാം ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ആഘോഷമാക്കേണ്ട ഒരു സ്കൂൾ സമയത്താണ് അത്. വളരെ നല്ല പരിപാടികളാണ്, അവതരണം നന്നായിട്ടുണ്ട്. ഞാനൊരു തൃശൂർ നിലയത്തിന്റെയും ആകാശവാണിയുടെയൊക്കെ ഒരു ഏകദേശം ഒരു 35 വർഷമായിട്ട് കണ്ടിന്യൂ ആകാശവാണി ഇവിടെ കേൾക്കാരം. ജോലി കിട്ടിയിട്ട് 35 വർഷമായി. 35 വർഷം ആകാശവാണി തന്നെ എന്റെ ഏറ്റവും വലിയ കൂടപ്പുറം.
0: ഇപ്പൊ എനിക്കൊന്ന് ഓൺലൈനില് അവൈലബിൾ ആയതുകൊണ്ട് എവിടെ ഇരുന്നാലും
1: വളരെ സൂപ്പറായി കിട്ടുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് എയറിലൂടെ ആകാശവാണിയുടെ ഇതുണ്ടല്ലോ, ഓൺലൈനാണ് നമ്മൾ മുഴുവൻ കേൾക്കുന്നത്. അതൊക്കെ വളരെ ഞങ്ങൾക്ക് വളരെയധികം മനസ്സിന് എന്താ പറയാ ആനന്ദം നൽകുന്ന ഒരു പരിപാടിയാണ്.
0: ഓക്കെ, അവിടെയൊക്കെ എങ്ങനെയാണ് ഈ സമയത്തൊക്കെ ട്രാഫിക് ഉള്ള സ്ഥലമൊക്കെ ആണോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്?
1: അല്ല, ഇപ്പൊ ഇല്ല, നമ്മളൊരു എന്താ ഗ്രാമപ്രദേശം, ഗ്രാമം പറഞ്ഞാൽ ചെറിയ ചെറിയ താലൂക്ക് പ്രദേശങ്ങളാണ്, വലിയ തിരക്കില്ല. ബാംഗ്ലൂരാണ് ഏറ്റവും ഹെവി ട്രാഫിക്, ബാക്കി ഭാഗങ്ങളിലും മാത്രമില്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ റോഡെല്ലാം വൈഡല്ലേ, നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ കൺജസ്റ്റഡ് അല്ലല്ലോ.
0: ഓക്കെ, അവിടെ എങ്ങനെയാണ് ഈ ടൂ വീലറിലൊക്കെ പോണോ? നമ്മൾ ഇവിടുത്തെ പോലെ ഹെൽമെറ്റ്
1: ഇടാറില്ല. നാല് പേരൊക്കെ ഇരിക്കും.
0: അതാണ്. അപ്പൊ അതൊക്കെ വെച്ചോക്കുമ്പോ നമ്മള് കേരളമാണ് അടിപൊളി.
1: അത് അടിപൊളി വന്നു കാര്യമില്ല, കേരളം നിയമത്തിന്റെ കടലുകളല്ലേ.
0: അതല്ല
1: കുഴപ്പം,
0: എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ
1: ഭരിക്കപ്പെടുന്നവരും ഏറ്റവും കൂടുതൽ ചെറിയ
0: രണ്ടുപേര് ഇപ്പൊ നടക്കില്ല. രണ്ടുപേര് ഇപ്പൊ ഹെൽമെറ്റ്, നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മുടെ ടൗണിൽ കൂടെ എവിടെ പോയാലും അങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ ആളുകള് സഞ്ചരിക്കുന്നത് വളരെ കുറവാണ്.
1: അല്ല, ഇന്നലെ ഞാൻ അങ്ങനെ ഒരു അപകടം വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. ഒരു ഒരു സ്ത്രീ താഴെ വീണ് അവിടെ നെറ്റി എല്ലാം പൊട്ടിക്കിടക്കുന്നു, ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ബൈപ്പാസിന് അകത്തോട്ട് കയറുന്ന കേട് അബദ്ധ വെച്ചാൽ നമ്മള് വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മള് എടുത്ത് ഓടേണ്ടി വരുന്ന അവസ്ഥ. കാരണം നമ്മുടെ വണ്ടിയിലും അല്പം ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചികിത്സിക്കുക, അതായത് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ്. കാരണം ഹെൽമെറ്റ് നിർബന്ധമാണ്. ഇത് പോലീസുകാരും നിയമവും പറയുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അത് പാലിക്കപ്പെടണം. പക്ഷെ ഇവിടെ വലിയ ഹെവി ട്രാഫിക്കുകളില്ലാത്തതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളൊന്നും ഹെൽമെറ്റ് ഉപയോഗിക്കാറില്ല. സിറ്റിയിൽ അത്യാവശ്യം പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ടൗണിനകത്തായതുകൊണ്ട്.
0: ഓക്കെ, അപ്പൊ നേരത്തെ ചോദിച്ച ആളോട് ചോദിച്ചാൽ അതേ ഞാൻ ചോദിക്കും. ഇന്നലെ തിരികെ വരുമോ എന്നുള്ളൊരു അവസരം ഇപ്പൊ ചേട്ടന് തരികയാണെങ്കിൽ ചേട്ടന് ഏതായിരിക്കും സെലക്ട് ചെയ്യുക? ഏത് കാലഘട്ടം, ഏത് സമയമായിരിക്കും എടുക്കുക?
1: അതന്നെ, തീർച്ചയായിട്ടും സ്കൂൾ കാലഘട്ടവും കോളേജ് കാലഘട്ടം ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാരണം ആനന്ദപ്രദമാകാൻ പറ്റുന്നത്.
0: ഏത് വർഷമായിരുന്നു ടെൻത്ത്?
1: 86 ടെൻത്ത്
0: കഴിഞ്ഞത്. സമയത്ത് ഞാൻ ജനിച്ചിട്ടുള്ളൂ. എന്റെ പേര് ജലീൽ എന്നാണ്.
1: യുവാക്കളെല്ലാം ഈ മേഖലയിലോട്ട് കടന്നു വരണം. നിങ്ങളപ്പോ ഒരുപാട് യുവാക്കൾ ഈ ആകാശവാണിയിലോട്ട് കൊണ്ടുവരണം.
0: തീർച്ചയായിട്ടും.
1: എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എല്ലാം അപകടത്തിലും മറ്റേ മരിക്കുന്ന സമയത്ത് നമുക്ക് ആകാശവാണി ന്യൂസ് ആണ് ആധികാരികമായിട്ടുള്ളായിരുന്നു. അന്ന് ഇതേപോലെ കലപില്ല വർത്തമാനമൊന്നും ഇല്ല, അതില് പക്കാ ന്യൂസേ പറയും. അതുകൊണ്ട് ആകാശവാണി ആധികാരികമായ ഒരു പ്രസ്ഥാനമാണ്. അത് നമ്മുടെ യുവാക്കളെല്ലാം കേൾക്കണം. അത് വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് യുവാക്കൾക്കെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്.
0: ഓക്കെ,
1: നിങ്ങളെപ്പോലുള്ള ആളുകൾ ആകാശവാണിയിലോട്ട് എത്തിയതിൽ സന്തോഷം,
0: ഒത്തിരി സന്തോഷം. എന്തായാലും വിളിച്ചില്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പ്രോഗ്രാമിലൂടെ?
1: ഞാൻ അതായത് മഴയെത്തുമുണ്ടേലേ, എന്റെ ഒരു ഫേവറേറ്റ് പാട്ടാണിത്. ഞാൻ വർഷങ്ങളായിട്ട് ഇടയ്ക്ക് മൂളിക്കൊണ്ട് നടക്കുന്നു പാടാറുള്ള ഒരു പാട്ടാണ് മഴയെത്തുമുണ്ടേലേ. മഴ പെയ്തു മാനം തെളിഞ്ഞനായിരുന്നുണ്ട്.
0: അത് ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി, ആ സിനിമയിലെ പാട്ടാണ്.
1: അതെ, ഒരു
0: അഭിഭാഷകന്റെ കേസ്.
1: മഴയത്ത് മുമ്പല്ലേ, അഭിഭാഷകന്റെ
0: ഇപ്പൊ കേരളത്തിൽ എറണാകുളത്തൊക്കെ അത്യാവശ്യം മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ
1: കാലാവസ്ഥ എത്തിക്കൊണ്ടിരിക്കുക, കേരളമാണല്ലോ എൻട്രി, മഴയുടെ എൻട്രി കേരളമാണല്ലോ.
0: അപ്പൊ എന്തുകൊണ്ടും ഈ സമയത്ത് കേൾക്കാൻ പറ്റിയ ഒരു പാട്ട്, കാരണം ഇവിടെയൊക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ, അപ്പൊ മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം പാട്ട് വരുന്നുണ്ടേ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ ഓക്കെ.

സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റും ദാ 24 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡിപ്പുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് സോങ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് സമ്മാനിക്കുകയാണ്. കുറെ പേർക്ക് വിളിച്ചു കിട്ടാത്തവരുണ്ട്, അപ്പൊ അവർക്കൊന്നും സങ്കടപ്പെടേണ്ട. ഇനിയുണ്ട്, 365 ദിവസവും രാവിലെ 8:30 സവാരി ടൈം എന്ന പ്രോഗ്രാം നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഫുട്ബോളിന്റെ ആവേശവും സംഗീതത്തിന്റെ മധുരവും നിറഞ്ഞ ഇന്നത്തെ സവാരി ടൈം ദാ ഇനി അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു പാട്ട് കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് പ്ലേ ചെയ്യാനുള്ള സമയം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫുട്ബോൾ ഒരു വികാരം തന്നെയാണ് അല്ലെ. കേരളത്തിലും ഫുട്ബോളിനും തമ്മിലൊരു ആത്മബന്ധം നമ്മൾ പല ഗ്രൗണ്ടുകളിൽ ഇപ്പോഴും കാണാൻ സാധിക്കും. മഴയിലും വെയിലത്തും വെളിച്ചത്തിലൊക്കെ പണ്ട് തട്ടുന്ന കുട്ടികളിലും രാത്രി ഒന്നാകെ ഉറങ്ങാതെ മത്സരം കാണുന്ന ആരാധകരിലും ഫുട്ബോൾ ഇന്നും ജീവിക്കുകയാണ് ആവേശമായി, ആഘോഷമായി. അപ്പൊ ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാന വിസിൽ

മുഴങ്ങും വരെ പോരാടണം. നമ്മളൊക്കെ ജീവിതത്തിലും അത് തന്നെയാണ് വേണ്ടത് അല്ലെ? എത്ര പ്രതിസന്ധി വന്നാലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകണം. അപ്പൊ ഏതായാലും ഈ ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി, ഈ ഒരു പോസിറ്റീവ് നോട്ട് സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ സവാരി ടൈമിൽ നിന്നും ഇന്നത്തേക്ക് തൽക്കാലം ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ പോകുകയാണ്. അപ്പൊ എന്തായാലും ഇതാ മെയ് മാസം അവസാനിക്കാൻ പോവുകയാണ്, ഇനി ജൂണിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജൂൺ മാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു മഴയാണല്ലേ. അപ്പൊ ഈ പറഞ്ഞ മഴ ജൂൺ മാസം തുടങ്ങിയില്ല, അതിനു മുമ്പ് വന്ന്. അപ്പൊ എന്തായാലും ഒരു ജൂണിലെ നിലാമഴയിൽ ആ പാട്ട് സമ്മാനിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിലെ കുറിച്ച് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു പാട്ട് സമ്മാനിക്കുന്നു. ഇനി റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ആർ ജി വിജി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും വാട്സപ്പിൽ. അപ്പൊ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 8547341075 എന്ന നമ്പറിലേക്ക്. ഒരുപാട് നല്ല ഓർമ്മകളിലൂടെയും നൊസ്റ്റാൾജിയിലൂടെയും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ സവാരി ടൈം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഓർമ്മകൾ സമ്മാനിച്ച പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ. ജലീൽ സൈനിങ് ഓഫ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം. റെയിൻബോ വാർത്തകൾ. രണ്ടാഴ്ചക്കിടെ നാലാം തവണയും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർധന. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിച്ചത്. ശനിയാഴ്ച ഇന്ത്യയിലെത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു എസ് തന്ത്രപര പങ്കാളിത്ത പുരോഗതിയെക്കുറിച്ചും പ്രാദേശികവും ആഗോളവുമായ സമാധാനവും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 2 ദിവസത്തെ സന്ദർശനത്തിന് കാനഡയിലെത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ചകൾ വേഗത്തിലാക്കാനും ഔദ്യോഗിക വ്യാപാര ചർച്ചകളിൽ പങ്കെടുക്കാനുമാണ് കേന്ദ്രമന്ത്രി കാനഡയിലെത്തിയത്. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ

0: ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വരുന്നവർക്ക് പണം മടക്കി നൽകുമെന്ന് CBSE. ഈ മാസം 21-22 തീയതികളിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്നും CBSE അറിയിച്ചു. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് വരുന്നവ വാഴച്ചാലിലും തടയും. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകും. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

മെയ് മാസം ജൂണോട് അങ്ങനെ കുറച്ചുകൂടി അടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രഭാതത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യാണ് റെയിൻബോ എഫ് എം കൊച്ചി 107.5. അടുത്ത പ്രോഗ്രാമിലേക്ക് കടന്നിരിക്കുക കേട്ടോ. സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. വാട്സപ്പിന്റെ നേരമാണ്. 10 മുതൽ 11 മണി വരെയുള്ള സമയത്താണ് നിങ്ങൾ വാട്സപ്പിലൂടെ പാട്ടുകൾ ചോദിക്കേണ്ടത്. വാട്സപ്പ് മെസ്സേജാണ് ചെയ്യേണ്ടത്. 8547341075 എന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിച്ചോളൂ. 90s മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ള പാട്ടുകൾ തന്നെ ചോദിക്കുക കേട്ടോ. ഏത് ലാംഗ്വേജും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വെച്ചിട്ട് ആ ഇഷ്ടഗാനങ്ങൾ, സിനിമ ഏതാണ്, അതിലെ ഗാനം ഏതാണ് എന്ന് ചോദിച്ചോളൂ. ഞാൻ ആർ ജെ വിജിയുണ്ട് നിങ്ങൾക്കൊപ്പം കൂടെ ഈ പാട്ടുകളൊക്കെ തന്നെ വെച്ചു തരാനായിട്ട്. അപ്പം ട്യൂണിംഗ് മാറ്റാതെ കാതോർത്തോളൂ. ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5.

ഗുഡ് മോർണിംഗ് പാറ്റ്സ്. ഇന്ന് പിറന്നാളായ കൂട്ടുകാരി ലേഖ സോമന് ആശംസകളോടെ മായാമയൂര മൂവിയിലെ കൈക്കുടന്ന നിറയെ എന്നുള്ള പാട്ട് വെച്ച് തരുമോ? നാളെ ഞങ്ങളുടെ 35-ാം വിവാഹ വാർഷിക ദിനം കൂടിയാണ്. എൻ്റെ പ്രിയ ഭർത്താവ് ആൽബി ജോസഫിന് കൂടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ മാഗി ജോർജ് വൈപ്പിൻ എന്നാണ് ഈ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ധാരാളം ധാരാളം മെസ്സേജസ് ഇതാ ഇപ്പം തന്നെ തൊട്ടക്കത്തിൽ തന്നെ വന്നിരിക്കുക കേട്ടോ. കുറേ കുറേ സോണിക മോഹൻ ചോദിച്ചിട്ടുണ്ട്, രണ്ട് മൂന്ന് പാട്ട്, ബ്രഹ്മചാരി, മിസ്റ്റർ ബ്രഹ്മചാരിയിലൊരു പാട്ട് തിടമ്പെടുത്തുന്ന, അല്ലെങ്കിൽ കാട്ടുപെണ്ണിൻ്റെ എന്നുള്ള കാട്ടുചെമ്പക മൂവിയിലെ, ഓർ അല്ലെങ്കിൽ ഒന്നാനാം കുന്നിന്മേലെ വിളക്ക് കൊളുത്തി വരും എന്നുള്ള പാട്ട്, അതിലേതെങ്കിലും കിളിച്ചുണ്ട മാമ്പഴം എന്നുള്ള ആ ഒരു സിനിമയിലെ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇന്ന് അവിടെ സിംഗർ എം ജി ശ്രീകുമാറിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടാണ് സോണിക ചോദിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് ആശംസകളോടെ അടുത്ത് തന്നെ അദ്ദേഹം പാടിയിട്ടുള്ള നല്ലൊരു ഡ്യുവറ്റ് സോങ് ആണ് നെക്സ്റ്റ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അതുപോലെ അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, തുമ്പൂർ കാശ്മീര ഡിസൈൻസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ശ്രീജിത് ചേട്ടനും രാഖി ചേച്ചിക്കും വേണ്ടി ആയിരം കണ്ണുമായി എന്നുള്ള പാട്ട് വെച്ചൊരു ജിൻസു ജിൻസു ചോദിച്ചിട്ടുണ്ട്, ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നീതു സനീഷ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും, പടിയൂരിൽ നിന്നും അല്ലേ, ജോസഫ് മൂവിയിലെ പൂമുത്തോളെ എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഹലോ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ ചാനൽ, എനി സോങ് ടു റീഡ് ഔട്ട് മൈ നെയിം പ്ലീസ്. ആർ ജെ എന്തൊക്കെയോ ഫ്രം നെയിം ഹിതേന്ദ്രദാസ്, അദ്ദേഹത്തിൻ്റെ പേരാണോ ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും പാട്ട് വെച്ച് തന്നാൽ മതി എന്നാണല്ലേ, അഡ്രസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, അസാമാണ് സ്ഥലം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ്, കൂടെയുണ്ട് കേട്ടോണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രിയ ചങ്ക് ജലീലിനും വിജിക്കും, പ്രിയ അവതാരക വിജിക്കും അഡ്വാൻസ് ബക്രീദ് ആശംസകൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. തിരിച്ചും ആശംസകൾ നേരുകയാണ്. പിന്നെ അതുപോലെ വാട്സപ്പ്, ഇന്നത്തെ ജലീലിൻ്റെ അവതരണം സൂപ്പറായിരുന്നു എന്നാണ് രാവിലത്തെ പ്രോഗ്രാമിൻ്റെ അല്ലേ. ചെറുപ്പകാലത്തെ ഓർമ്മകൾ, വെക്കേഷൻ സമയത്തെ നാട്ടുമാവിൽ വീഴുന്ന നാട്ടുമാമ്പഴവും കാത്തിരിക്കുന്ന ബാല്യങ്ങൾ, കളിവീടുണ്ടാക്കി ചിരട്ടയിൽ വേവിക്കുന്ന വിഭവങ്ങൾ, കളിയും ചിരിയും തിരിച്ചു വരാത്ത ബാല്യം ഒക്കെ ജലീൽ നന്നായിട്ട് അവതരിപ്പിച്ചു എന്ന് ഇടത്തലയിലുള്ള ശ്രോതാവിനും വേണ്ടിയിട്ട് ഇന്നത്തെ ഗാനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സുരേഷ് സി ജി എൻ എ ഡിയിൽ നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ സജന അനിൽ, ഇന്ന് ഭർത്താവ് അനിൽകുമാറിൻ്റെയും അമ്മ നന്ദിനിയുടെയും പിറന്നാളാണ്, അവർക്ക് രണ്ടുപേർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട്. രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള കീർത്തിചക്ര എന്ന മൂവിയിലെ ഹുദാസി എന്നുള്ള തുടങ്ങുന്ന പാട്ട് വെച്ചുവരുമോ എന്നാണ് എപ്പോഴും ചോദിക്കും, എന്തെങ്കിലും വച്ചു തരണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിന്ധു, സിന്ധു എവിടെയാണ് സ്ഥലം? നെല്ലായി അല്ലേ. പുല്ലൂർ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾ 45 പേരും പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ട് കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. 10 മണി കഴിഞ്ഞ് 16 മിനിറ്റ് കുറഞ്ഞ സമയത്തിൽ നിങ്ങളുടെ പാട്ടുകൾ അങ്ങനെ 11 മണി വരെ വാട്സപ്പിലൂടെ ആവശ്യപ്പെടാവുന്നതാണ് കേട്ടോ. 8547341705 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് സന്ദേശം അയക്കേണ്ടത്. അപ്പം അടുത്ത പാട്ടിലേക്ക് പോവാണ്, കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം 10 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5. ഇത് പാട്സപ്പാണ്, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടാനുള്ള സമയം 11 മണി വരെയാണ് കേട്ടോ. നിങ്ങൾ 8547341075 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പം തന്നെ ഒരുപാട് മെസ്സേജസ് വന്ന് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ചോദിക്കുന്നവരുടെ പാട്ടുകൾ തന്നെ കൊടുക്കാൻ പറ്റുമെന്നും സംശയമാണ്. നമുക്ക് അരമണിക്കൂർ കൂടി ബാക്കി, അങ്ങനെ നിൽക്കുകയാണ്. ധാരാളം മെസ്സേജസ് വായിക്കാനായിട്ട് ബാക്കി നിൽക്കുന്നു. സുധീഷ് മരട് നിന്നും കിരീടം മൂവിയിലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട് വെച്ച് ഒരുവും ചോദിച്ചിട്ടുണ്ട്. ആശാ ബാബുരാജ് തൊടുപുഴയിൽ നിന്നും കുടുംബസമേതം മൂവിയിലെ നീലരാവിൽ ഇന്ന് നിന്ന് ആ ഒരു മനോഹരമായിട്ടുള്ള ഗാനമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ സൽമ ജമാലുദ്ദീൻ

മനവില്ലേ നോക്കുകില്ലേ എന്നുള്ള പാട്ട് കൂടെ മൂവിയിലെ അല്ലെങ്കിൽ ഇറൻകാറ്റിൽ ഈണം പോലെ മനോഹരമായിട്ടുള്ള രണ്ട് നല്ല പാട്ട് സലാല മൊബൈൽസിലെ രണ്ട് പാട്ടിലേതെങ്കിലും ഒന്ന് വച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ശരത് ശിവരാമൻ നെരിങ്ങാലക്കുടയിൽ നിന്നും ഏതോ കിളിനാഥമൻ കരളിൽ നിന്നുള്ള പാട്ട് വെച്ച് തരൂ, ഏത് സിനിമയിലെ പാട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു മഹസർ മൂവിയിലെ ഗാനമാണ് ഈ ഒരു ഗാനം എന്നാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത മെസ്സേജ്, ശാരിക രവി, ശ്രീമൂലനഗരം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന മൂവിയിലെ എൻ്റെ മൗനരാഗം ഇന്ന് നീ എറിഞ്ഞു പോവും, നല്ല ഡയലോഗൊക്കെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡയലോഗ്സൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും ആ ഒരു പാട്ട്. ജയറാമും ശ്രുതിയൊക്കെ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു മൂവിയായിരുന്നു അല്ലേ അത്. പിന്നെ അതുപോലെ ജിഷ ജോൺസൺ ഹാവ് എ നൈസ് ഡേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ താലാട്ടും സംഗീതം ഫ്രം ഉന്നയി നിനയത്ത് അല്ലെങ്കിൽ കലാപാനി മൂവിയിലെ മാരിക്കൂടിനുള്ളിൽ എന്നുള്ളത്. ഇന്ന് ബർത്ത്ഡേ ആയ പ്രിയപ്പെട്ട കൂട്ടുകാരി സംഗീത സന്തോഷിനും ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച സുഹൃത്ത് ജെസ്സി ഗ്ലാൻസിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജിഷ ജോൺസൺ. അതുപോലെ റെയിൻബോ ഹൗ ആർ യു ഫ്രം തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റിനു അല്ലേ, റിനു ആണ് ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ഷോബനാത്ത് ഹുസൈൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അവർക്ക് വേണ്ടിയിട്ട് ആദം ജോണിലെ ഈ കാറ്റ് വന്ന് എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും ആശംസകൾ നേരുക കേട്ടോ, ബർത്ത്ഡേയും അതുപോലെ എല്ലാ വെഡിങ് ആനിവേഴ്സറിയൊക്കെ ആഘോഷിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും ആശംസകൾ റെയിൻബോയുടെ വകയായിട്ട് ഒറ്റ വാക്കിൽ പറയുവാണ്. ഇനി ബാക്കി മെസ്സേജസിലേക്ക് കുറേ കുറേ ഉണ്ട്, ഇങ്ങനെ പെട്ടെന്നൊന്നും തീരില്ലെന്നാണ് തോന്നുന്നത്. പാട്സ് ഓഫ് ആലുവയിൽ നിന്ന് വിനീത ഡ്രീംസ് മൂവിയിലെ ഒരു ഗാനം വെച്ച് തരുമോ, കണ്ണിൽ കാശി തുമ്പകളിൽ നിന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാട്ട് മനോഹരമായിട്ടുള്ള ഗാനം തന്നെയല്ലേ. വിജി ആൻഡ് ജലീൽ, ഞാൻ സിൽഫ, നെട്ടൂരിൽ നിന്നാണ് എനിക്ക് പൊൻവെയിൽ ഊതിയൊരുക്കി നക്ഷത്ര താരാട്ട് മൂവിയിലെ ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. മുത്താരം മുത്തുണ്ടേ മിസ്റ്റർ ബട്ട്ലർ, ഇന്ദു വൈക്കത്ത് നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അങ്ങനെ അങ്ങനെ അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. വളരെ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ, 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് സമയം കേട്ടുകൊണ്ടിരിക്കുക. ഈ കുറഞ്ഞ സമയത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ വാട്സപ്പിലൂടെ ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്.

സമയം അങ്ങനെ അങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 മണി കഴിഞ്ഞ് ദാ 40 മിനിറ്റിലേക്ക് അടുക്കുകയാണ് കേട്ടോ സമയം. അപ്പോൾ ദാ ഒരുപാട് മെസ്സേജസ് ഇനിയും വായിക്കാൻ ബാക്കിയേക്കുകയാണ്. വാട്സപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾക്കായിട്ടുള്ള മെസ്സേജസ്. ഹൈ റെയിൻബോ, എനിക്ക് ഗംഗോത്രി എന്ന സിനിമയിലെ മഞ്ഞുമലർ കുങ്കുമം എന്ന പാട്ട് തരാമോ? ഈ വാട്സപ്പ് 2 മണിക്കൂർ ആക്കണം, എന്നാലേ കുറച്ച് പേർക്ക് കൂടി പാട്ട് തരാൻ കഴിയൂ എന്ന് ജെസ്സി കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായിട്ടുള്ള സമയം ഇനിയുമുണ്ട് കേട്ടോ. 12 മണി മുതൽക്കുള്ള ഒരു പ്രോഗ്രാമിൽ യുവർ ചോയ്സിൽ നിങ്ങൾക്ക് ഫോണിലൂടെ ഗാനങ്ങൾ ആവശ്യപ്പെടാം. അപ്പോൾ ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനായിട്ട് പല രീതിയിൽ പല മാർഗങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് റെയിൻബോയിലേക്ക് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മണിക്കൂർ ശരിക്കും പറയുവാണെങ്കിൽ ടൈറ്റാണ്, എങ്കിൽ കൂടിയും മാക്സിമം നമ്മൾ അങ്ങനെ എല്ലാവരുടെയും മെസ്സേജസ് വായിക്കാനും പാട്ടുകൾ കൊടുക്കാനും ശ്രമിക്കാറുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട റെയിൻബോയ്ക്ക് എന്നും രാവിലെ 6 മണി മുതൽ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ശ്രോതാക്കളാണ്. ഞങ്ങൾ വീട്ടിലെ അടുക്കളയിലാണ് റേഡിയോ വച്ചിരിക്കുന്നത്. ചെറുപ്പത്തിൽ റേഡിയോ കേൾക്കുന്നത് കുറവായിരുന്നു, എങ്കിലും വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാനും ഒരു സ്ഥിരം ശ്രോതാവായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഹസീബയാണ് ഒരു മെസ്സേജ്, ഷമീർ ചെമ്പാർത്തുകുന്ന് പോഞ്ഞാശ്ശേരിയിൽ നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് നമസ്കാരം. പ്രതീക്ഷ രമേശ് പുത്തഞ്ചിറയിൽ നിന്നും അടടമഴ എന്നുള്ള പാട്ട് വെച്ച് തരൂ, ഇന്നത്തെ മഴ ദിവസമായതിനാൽ ഈ ഗാനം വെച്ച് തരൂ എന്ന് തന്നെയായിട്ട് ചോദിച്ചിരിക്കുകയാണ്. പിന്നെ ബിനി ഇടപ്പള്ളിയിൽ നിന്നും ഗമനം മൂവിയിലെ പവിഴവുമായി വരും എന്നുള്ള പാട്ട് കേൾപ്പിക്കണമേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നതുപോലെ കുമാർ മുടപ്പല്ലൂരിൽ നിന്നും സല്ലാപത്തിലെ ഏത് പാട്ടായാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഐ ലവ് യു വാട്സപ്പ് എപ്പോഴും കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് സീന ബിനു പെരുവയിൽ നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഷൈബു തെക്കൻപറൂരിൽ നിന്നും ഇന്നെൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, പേര് സഞ്ജയ്, ഒരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് തെക്കൻപറൂരിൽ നിന്ന് ഷൈബു. സഞ്ജയ് മോന് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ് കേട്ടോ, റെയിൻബോയുടെ വകയായിട്ടും സ്പെഷ്യലായിട്ട് എൻ്റെ വകയായിട്ടും. പാട്ടൊന്നും ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. പേര് അമ്മു, കുറുമശ്ശേരിയിൽ നിന്നുമാണ്. കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരന് ലൊക്കേഷന് വേണ്ടിയിട്ട് നല്ല പാട്ട് വെച്ചുതരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിയ വാട്സപ്പിലേക്ക് നമസ്കാരം. ഈ ഒരു അവസരത്തിൽ നാട്ടും രാജാവ് എന്ന സിനിമ, ഞങ്ങളുടെ സുഹൃത്തായ റിയാസ് നിലമ്പൂരിൻ്റെ ജന്മദിനമാണെന്ന് അവന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടുരാജാവ് സിനിമയിലെ മെയ് മാസം മനസ്സിനുള്ളിൽ നിന്നുള്ള പാട്ട് കേൾപ്പിച്ചു തരൂ. അനീഷ്, നിതീഷ്, വിനുവേട്ടൻ, മുർഷിദ്, റാഷിദ്, കുട്ടിമാൻ, അഹമ്മദ് കാക്ക, കുഞ്ഞാക്ക, പഞ്ഞിപ്പാറ, ഇടവണ്ണ, മലപ്പുറത്ത് നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് റിയാസിന് വേണ്ടിയിട്ട്, സുഹൃത്ത് റിയാസിന് വേണ്ടിയിട്ട് പാട്ട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ അങ്ങനെ ഇഷ്ടംപോലെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ താങ്ക്സ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിരിക്കുകയാണ് നമ്മൾ ഈ കുറഞ്ഞ സമയം.

സമയത്തിനുള്ളിൽ തന്നെയാണ് ഈ മെസ്സേജസ് ഒക്കെ വായിക്കുന്നതും പാട്ടുകൾ മാക്സിമം കൊടുക്കുന്നതും. അതുകൊണ്ട് കിട്ടാത്തവര് ഒട്ടും പരിഭവം വിചാരിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക്, ഒരു 12 മണിക്കുള്ള പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് പാട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക, അടുത്ത പാട്ടിലേക്കാണ് പോകുന്നത്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്.

10 മണി കഴിഞ്ഞ് 53 മിനിറ്റ് സമയം. അങ്ങനെ വാട്സപ്പിൻ്റെ സമയം ഏകദേശം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം അല്ലേ. എന്നാലും ഈ വൈകിയ വേളയിൽ 1-2 മെസ്സേജസൊക്കെ വന്നിട്ടുണ്ട്. താങ്ക്സ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് താങ്ക്സ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുകൂടാതെ ബീനാരാജ് ആയിക്കാട് നിന്ന് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദനം സിനിമയിലെ മൗലിയിൽ മയിൽപ്പീലി ചാർത്തി വൈകി പോയല്ലോ ബീന, എന്തായാലും അങ്ങനെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. നാടകഗാനം വെച്ചൊരു ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും, ഈ പാട്ടൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ശാന്തിനി വെണ്ണലയിൽ നിന്നും, നാടകഗാനം ഈ പ്രോഗ്രാമിൽ വെക്കില്ല കേട്ടോ, ഫിലിം സോങ്സ് മാത്രമേ വെക്കുകയുള്ളൂ. അപ്പം നാടകഗാനം നമുക്ക് അല്ലാത്ത ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് അങ്ങനെ നോക്കാം, ഇങ്ങനെ പറയാം. ഇതിൻ്റെ നമ്മുടെ മേലെ എന്താ പറയുക, മേലുദ്യോഗസ്ഥരോടൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. പിന്നെ എന്തായാലും ലാസ്റ്റ് ഒരു പാട്ട് കൂടി വരുന്നുണ്ട്. കുറേ പേരുടെ പാട്ടുകൾ ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പോലും ആരും പരിഭവിക്കില്ല എന്ന് വിചാരിക്കുകയാണ്. കാരണം സമയം നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം എല്ലാവർക്കുമായിട്ട് ലാസ്റ്റ് പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷനായിട്ട് സമർപ്പിക്കുന്നു. 11 മണിക്ക് നമുക്ക് റെയിൻബോ ന്യൂസിന് ശേഷം ഡു യു നോ എന്ന പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. അതിനുശേഷം 12 മണിക്ക് യുവർ ചോയ്സിലും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഫോണിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. കാതോർക്കുക, ട്യൂണിംഗ് മാറ്റാതെ. ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം നാളെ ആരംഭിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം നാളെ മുതൽ ഈ മാസം 28 വരെ സോങ്കോ തടാകത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് ടൂറിസ്റ്റ് പാസുകൾ നൽകില്ലെന്ന് ടൂറിസം ആൻഡ് സിവിൽ ഏവിയേഷൻ വകുപ്പ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ 55-ാമത് വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകർ സേ സമൃദ്ധി സംരംഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ 1500-ലധികം സഹകരണ നേതാക്കളും പ്രതിനിധികളും പങ്കെടുക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടുത്ത മാസം 19-ന് അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം തിരുവനന്തപുരം ഉള്ളൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്ന പേരിലെ സ്ഥാപനം ഉച്ചയ്ക്ക് വി. മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. ജമ്മുകാശ്മീരിലെ ശ്രീനഗർ, ഷോപ്പിയാൻ ജില്ലകളിലെ നിരവധി പ്രദേശങ്ങളിൽ NIA റെയ്ഡ് തുടരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ ശൃംഖലകളും കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് റെയ്ഡ്. കൊങ്കോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം. രോഗബാധിതരെന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. സ്വർണവില പവന് 240 രൂപ വർദ്ധിച്ച് 1,16,880 14,610 രൂപയാണ് ഗ്രാമിന്. വനിതാ സാഫ് കപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഇന്ത്യ മാലദ്വീപിനെ നേരിടും. ന്യൂസ് റെയിൻബോ.
2: Do you know? Essential information to assist people.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. വെൽക്കം ടു ഡു യു നോ. പൊതുജനങ്ങൾക്കായി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള പദ്ധതികളെ കുറിച്ചുള്ള പരിപാടിയാണ് ഡു യു നോ. ഇന്ന് നമ്മൾ യുവതി യുവാക്കൾക്കുള്ള ഒരു പദ്ധതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഡു യു നോയിൽ ഇന്ന് ഒപ്പം ചേരുന്നത് ഞാൻ അരുണയാണ്.

യുവ പദ്ധതിയെക്കുറിച്ചാണ് ഡു യു നോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 30 വയസ്സിന് താഴെയുള്ള വളർന്നു വരുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായി വിദ്യാഭ്യാസ മന്ത്രാലയവും നാഷണൽ ബുക്ക് ട്രസ്റ്റും ചേർന്നാരംഭിച്ച ഒരു മെമ്പർ

രൂപ പദ്ധതിയെക്കുറിച്ചാണ് ഡു യു നോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 30 വയസ്സിന് താഴെയുള്ള വളർന്നു വരുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായി വിദ്യാഭ്യാസ മന്ത്രാലയവും നാഷണൽ ബുക്ക് ട്രസ്റ്റും ചേർന്ന് ആരംഭിച്ച ഒരു മെമ്പർഷിപ്പ് പദ്ധതിയാണ് PM യുവ. ആഗോളതലത്തിൽ ഇന്ത്യൻ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും എഴുത്തുകാരുടെ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.

0: അറ്റൻഷൻ ബേബേ,
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഡു യു നോ. ഇനി എന്തെല്ലാമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എന്ന് നോക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന എഴുത്തുകാർക്ക് പ്രതിമാസം 50,000 രൂപ നിരക്കിൽ 6 മാസത്തേക്ക്, അതായത് 300,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണത. തിരഞ്ഞെടുക്കപ്പെട്ട എഴുത്തുകാർക്ക് 6 മാസത്തെ വർക്ക്ഷോപ്പും പ്രമുഖ പണ്ഡിതരിൽ നിന്നുള്ള ഗവേഷണവും അതുപോലെ എഡിറ്റോറിയൽ പിന്തുണയും ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. ഇനിതൊന്നും കൂടാതെ മെന്റർ ചെയ്ത കയ്യെഴുത്ത് പ്രതികൾ നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾക്ക് 10% റോയൽറ്റി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ സംഭവം സൂപ്പറല്ലേ?

യുവ എഴുത്തുകാർക്കായുള്ള പി എം യുവ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഡു യു നോ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 2021 മെയ്യിലാണ് യുവ പദ്ധതിയുടെ യുവ 1.0 സ്കീം ആദ്യമായി തുടങ്ങുന്നത്. ഇതിൽ 22 ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലുമായി 73 പുസ്തകങ്ങളാണ് ഇതുവഴി പ്രസിദ്ധീകരിച്ചത്. യുവ 1.0 ഒരു വൻ വിജയമായതിനെ തുടർന്ന് യുവ 2.0 യും യുവ 3.0 യും ഒക്കെ ഉടലെടുത്തു കേട്ടോ.

യുവ സ്കീമിലേക്ക് പങ്കെടുക്കുന്നവരെ ഒരു അഖിലേന്ത്യാ മത്സരത്തിലൂടെയാണ് കണ്ടെത്തുന്നത്. കഴിഞ്ഞ വർഷം അതായത് യുവ 3.0 43 യുവ എഴുത്തുകാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. യുവ 1.0 3 മലയാളികൾ തിരഞ്ഞെടുക്കപ്പെടുകയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അനുരാജ് മനോഹർ, ആർക്കിടെക്ട് അനുഷ്ക ടി എസ്, ജെ എസ് അനന്തകൃഷ്ണൻ എന്നിവരാണവർ. യുവ 2.0 മലയാളം കാറ്റഗറിയിൽ കേരളത്തിൽ നിന്നും ജാൻവി നായർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇംഗ്ലീഷ് കാറ്റഗറിയിൽ നിന്നും തിരുവനന്തപുരം സ്വദേശിയായ ശ്രേയ പാർവതിയും വിജയിയായി. PM യുവ സ്കീമിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ PM യുവ പേജിലോ സന്ദർശിക്കാം.

0: ഇന്നത്തെ ഡു യു നോ ഇവിടെ പൂർണ്ണമാകുന്നു. ഡു യു നോയിൽ ഒപ്പം ഉണ്ടായിരുന്നത് ഞാൻ അരുണ. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.
1: सारी उम्र हम मर मर के जी लिए, एक पल तो अब हमें जीने दो।

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന നേരമാണ്. യുവർ ചോയ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഫോണിലൂടെ വിളിച്ച് ഗാനങ്ങൾ, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം കേട്ടോ. 0484242814 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഡയൽ ചെയ്തോളൂ. എന്നിട്ട് ഇഷ്ടഗാനങ്ങൾ ഏതാണ് എന്ന് വെച്ചാൽ അത് ചോദിക്കാം. നിങ്ങളോട് കൂട്ടുകൂടാൻ, നിങ്ങളോട് സംസാരിച്ചിരിക്കാനും പാട്ടുകളൊക്കെ അങ്ങനെ തരാനുമായിട്ട് ഞാൻ ആർ ജെ വിജിയുണ്ട്. 2 മണി വരെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സമയം. അപ്പം കാതോർക്കുക, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ, പ്രിയ ഗാനങ്ങൾ ഫോണിലൂടെ വിളിച്ച് ചോദിക്കേണ്ട സമയമാണ് ഇപ്പോൾ. 0484242481 നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ, മലയാളമോ തമിഴോ ഹിന്ദിയോ ഏതാണ് ഇഷ്ടഗാനം എന്ന് വെച്ചാൽ വിളിച്ച് ചോദിച്ചോളൂ. അപ്പോൾ ആദ്യത്തെ കോളർ ഇഷ്ടഗാനം പറയാനായിട്ട് കാത്തിരിക്കുന്നു. ഹലോ,
2: ഹലോ,
1: ആരാണിത്? പറഞ്ഞോളൂ.
2: ഞാൻ തോമസ് ചാക്കോ.
1: തോമസ്
2: സംസാരിച്ചോണ്ട് ഇരിക്കുന്നല്ലോ, ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ.
1: ആ, നമ്മളിപ്പോ ലൈവിൽ കണക്ട് ചെയ്യല്ലേ, ഇപ്പോഴാണ് റേഡിയോയിലൂടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. ഇപ്പൊ താങ്കൾ പറയുന്നത് എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഒന്ന് പറയൂ, ഒന്നുകൂടി പറയൂ എന്ന് പറഞ്ഞത് കേട്ടോ. തോമസ് അല്ലേ. സ്ഥലം എവിടെയാണ്?
2: സ്ഥലം കുഴുപ്പള്ളി.
1: കുഴുപ്പള്ളി ബീച്ചിന്

0: അടുത്താണോ?
1: ഓ, എനിക്ക് നേരെ എന്റെ വീട് നേരെ പടിഞ്ഞാറ് വശത്താണ്.
0: അത് ശരി. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ആ പിന്നെ ചില ദിവസങ്ങൾ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെ എത്തിയിട്ടുള്ളതാണ്. അപ്പൊ ആ വീട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാ വീട് കാണാന്നാണ് പറയണേ അല്ലേ? അതെ അല്ലേ. എന്താണ് ചെയ്യുന്നേ? റിട്ടയേർഡ് ആണോ?
1: വീട്ടില് കൃഷിപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ് പറമ്പില്. രാവിലെ 6 മണി തൊട്ട് ഈ സുരേഷ് കാന്തരക്കാട്ടുണ്ടായതും പിന്നെ എല്ലാം കേൾക്കും. 2 മണി വരെ റേഡിയോ വെച്ചിട്ടാണ് ഞാൻ ഈ പറമ്പിലൊക്കെ പണിയെടുക്കുന്നത്.
0: അതെ, നല്ല സന്തോഷല്ലേ? അതൊക്കെ സന്തോഷമാണ്, പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യമല്ലേ? എത്ര കേട്ടാൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങള്, പഴയ പാട്ടുകള്, അങ്ങനെ എല്ലാം എല്ലാം നമ്മളിങ്ങനെ അല്ലേ, കുറച്ച് ഇൻഫർമേഷൻസും ഒക്കെ. അതെ അതെ അതെ. വീട്ടില് പിന്നെ വേറെ ആരാ ഉള്ളത്? വീട്ടില്
1: എനിക്ക് 3 മക്കളും 6 പേരക്കുട്ടികളും, പക്ഷെ അവരാരും കൂടെ ഇല്ല. ഞങ്ങളൊരു 20 വർഷമായിട്ട് ഞാനും എന്റെ വൈഫും മാത്രം ഇവിടെ ഉള്ളൂ.
0: അതെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ.
1: ഒരു ഒരു ഒരു ആരും ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നില്ല ഈ റേഡിയോ വെച്ചിട്ട് പറമ്പിലേക്ക്.
0: അതെ അതെ.
1: അതെല്ലാം കേട്ടൊക്കെ വേറെ ചിന്ത ഒന്നും വേറെ വഴിക്ക് പോവില്ല.
0: അതെ അതെ. അപ്പൊ ഏത് പാട്ടാണ് കേക്കണ്ടെന്ന് പറഞ്ഞോളൂ.
1: ഞാൻ പറഞ്ഞല്ലോ ആ പൽപ്പൽ
0: പിന്നെയും പറയണം. പറഞ്ഞല്ലോ, നമ്മള് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് എടുത്തപ്പോഴാണ് എല്ലാം പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ലൈവിൽ എല്ലാരും കേൾക്കേ പറയണം. നമ്മള് ലൈവിൽ ഒന്നുകൂടി
1: ഹിന്ദി പിക്ചറില്
0: നമ്മളുടെ ആ ഒരു വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോ ഇവിടെ ഒരു ചിലപ്പോൾ ചില പാട്ടുകളുടെ തുടക്കം വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ തുടക്കമായിരിക്കും ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പൽപ്പൽ വെച്ചിട്ടുള്ളതല്ലാതെ വേറൊരു പാട്ട് കൂടി ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വേറൊരു പാട്ട്,
1: അത് പിക്ചർ അറിയില്ല. പക്ഷെ ആ പിക്ചർ ആ പാട്ട് എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും ആ പാട്ട് പാപ്പാ കഹത്തേ എന്നുള്ള മൂവിയിലെ ഗാനം തീർച്ചയായിട്ടും വച്ചുതരാം. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യമായിട്ടാണോ വിളിക്കണേ?
1: ഞാൻ ആദ്യമായിട്ടല്ല, 2-ാമത്തെ വർഷം. ഒരു ലോങ് ബാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: അതെ അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു എന്താ നമ്മള് ആദ്യമായിട്ട് വിളിക്കണേന്റെ ഒരു ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞിട്ടപ്പോ എനിക്ക് എന്തോ ഒരു പരിഭ്രമം പോലെ, ആദ്യമായിട്ട് വിളിക്കുന്ന ഒരാളുടെ പരിഭ്രമം പോലെ തോന്നിച്ചു. അതുകൊണ്ടാ കേട്ടോ ചോദിച്ചേ.
1: ഞാൻ ഈ പാട്ട് സെയിം പാട്ട് വാട്സാപ്പിലൂടെ
0: അയച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ.
1: ഫേസ്ബുക്കിലൂടെ ഒക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: പക്ഷെ
0: കിട്ടിയില്ല അല്ലേ. അപ്പൊതാ എന്തായാലും കേൾക്കാം പാട്ട് കേട്ടോ. അപ്പൊ വിളിച്ചതിന് നന്ദിയുണ്ട്, സന്തോഷം.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല

ഇവനെന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുക കേട്ടോ. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ട് യുവർ ചോയ്സിലൂടെ പാട്ടുകൾ ചോദിക്കേണ്ടുന്ന നേരമാണിപ്പോൾ. 2 മണി വരെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സമയം. അതിലേക്ക് വിളിക്കേണ്ടത് 04842424181 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്താൽ മതി. ഇഷ്ടഗാനങ്ങൾ ചോദിക്കാം. അടുത്തതായിട്ട് ഇഷ്ടഗാനം പറയാനായിട്ട് ആരാണ് എത്തിയിരിക്കുന്നത്? ഹലോ. ആ പറഞ്ഞോളൂ. പേര്? ആ സ്ഥലം?
2: ഞാൻ ഇന്ന് സ്ഥലം വൈപ്പിൻ.
1: വൈപ്പിൻ
2: വിളിക്കാൻ കാര്യം രാവിലെ തന്നെ റേഡിയോയിൽ പറയണ്ടായിരുന്നു അന്താരാഷ്ട്ര ഫുട്ബോൾ ഡേ ആണ്.
1: അതെ അതെ.
2: അത് കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ സച്ചിനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നു.
1: ഓർമ്മ വന്നു അല്ലേ? തീർച്ചയായിട്ടും.
2: സന്തോഷ് ട്രോഫി അങ്ങനെ വാങ്ങിച്ചു തന്നതല്ലേ? പാടുപെട്ടായിരുന്നു.
1: അതെ അതെ അതെ.
2: അത് അന്നേരം സിനിമ കണ്ടത് അന്നേരം സന്തോഷം കൊണ്ട് ഭയങ്കര കയ്യേടിയൊക്കെ നേടി. ഭയങ്കര സന്തോഷം. നമുക്ക് അന്ന് കേരളത്തിനൊക്കെ അവധിയൊക്കെ പ്രഖ്യാപിച്ച് കേൾക്കാറുണ്ട്. മന്ത്രി
1: മന്ത്രിയായിരുന്നു. ഏത് വർഷമായിരുന്നു ഓർമ്മയുണ്ടോ? അത്
2: വർഷം ഞാൻ ഓർക്കണില്ല മോനെ.
1: അതെ അല്ലേ.
2: പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴായിരുന്നു ആ സന്തോഷവും നേടിത്തടാൻ വേണ്ടി ആ പുള്ളി നമുക്ക് പെട്ട പാട് എന്താണെന്ന് കണ്ടത്.
1: നമ്മുടെ ക്യാപ്റ്റൻ മൂവിയിലേ ജയസൂര്യ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്.
2: പുള്ളിയുടെ കാലിന് വയ്യാകി ഇരുന്നിട്ടും
1: ശരിക്കും ശരിക്കും വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു.
2: എനിക്കങ്ങനെ എന്റെ കണ്ണെന്താ അന്ന് ഭയങ്കര കയ്യെടുത്ത് സന്തോഷത്തിൽ ഇത്രയും വേദന സഹിച്ചിട്ട് ആ പുള്ളി നമുക്ക് സന്തോഷവും നേടിത്തന്നത്.
1: അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഒരു പാട്ട് കൊടുക്കേണ്ടതാണ് അല്ലെ? ലോക ഫുട്ബോൾ ഡേ ആയതുകൊണ്ട് തന്നെ അല്ലെ? തീർച്ചയായിട്ടും.
2: സറഫ് അലിയും അവര് ഇവരൊക്കെ ജോൺ പോളഞ്ചേരി ഇവരൊക്കെ ആ സന്തോഷ് ട്രോഫിയുടെ ടീമിലുണ്ടായത്.
1: അതെ അതെ. അപ്പൊ ഒരുപാട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളാണ് സിന്ധു.
2: ആ ഫുട്ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം വരുന്നു. അപ്പൊ ഞങ്ങൾ അന്നേരമൊക്കെ എങ്ങനെയായിരുന്നു മോനെ ഈ ദൂരദർശൻ നാഷണൽ ചാനലിലാണ് കളി കാണിക്കണത്. റേഡിയോയിലാണ് ഞങ്ങൾ മലയാളം കമന്ററി വെക്കും.
1: ഓ
2: അത് അത് വിവരണം ചെയ്യുന്നതും പറഞ്ഞൊരു സതീഷ് ചന്ദ്രൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ കമന്ററി കേട്ടാണല്ലോ ശരിക്കും നമ്മള് കളിയുണ്ടല്ലോ ശരിക്കും. അങ്ങോട്ട് ഭയങ്കരമായി അങ്ങനത്തെ സിനിമ ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങോട്ട് ആ കമന്ററിയും. നല്ല ഉദാഹരണമാണ് പുള്ളി.
1: അത് ശരി. നന്നായിട്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആളാണ് സിന്ധു.
2: നാടകോത്സവം വരുമ്പോ ആ പുള്ളിയുടെ ഒരു നാടകം ഉണ്ടാവും. ഇങ്ങനെ അത് ഓർത്തപ്പോ എനിക്ക് വല്ലാത്തൊരു അപ്പഴാ ഓർത്തത്. പാവം വേറെ പാടുവെച്ചാക്ക നമുക്ക്.
1: അതെ അതെ തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ലൈഫ്
2: ഓർക്കണ്ടാവുന്ന നമുക്കറിയത്തില്ല. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ
1: ഓർത്തു. നല്ലൊരു കാര്യം കേട്ടോ അത്. എന്തായാലും അങ്ങനെ ഓർത്തതും അദ്ദേഹത്തെ ഇന്നത്തെ ദിവസം ഓർക്കാൻ കഴിഞ്ഞല്ലോ. എന്തായാലും ഈ ഒരു സിന്ധു വിളിച്ചത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ എല്ലാവരും അത് കേൾക്കാനും ഒക്കെ പറ്റി.
2: അത് വരണ്ണ.
1: അതെ, നമ്മള് ഇങ്ങനെ ഓരോ ദിവസവും തുടങ്ങുമ്പോ പറയാറുണ്ട്. ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ട് പറയാറുണ്ട് തീർച്ചയായിട്ടും.
2: അതെ അതെ. മെയിനായിട്ട് അറിയാവുന്നത് ടീച്ചേഴ്സ് ഡേ മാത്രമായിരുന്നു സെപ്റ്റംബർ 5.
1: അതെ അല്ലേ. അതെ അതെ.
2: ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതുപോലെ അറിയത്തുള്ളൂ.
1: ഇപ്പൊ ഓരോ ദിവസത്തിന്റെ പ്രാധാന്യം. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ക്യാപ്റ്റൻ മൂവിയിലെ പാട്ട് വെച്ചാ മതിയോ?
2: ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള അമ്മമാരുടെ പ്രാർത്ഥന.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ പാട്ട് നല്ലൊരു പാട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ശ്രേയാ ഘോഷാലിന്റെ പാടിയിട്ടുള്ള നല്ല ആ പാൽത്തിര പാടുന്നുള്ള ക്യാപ്റ്റൻ മൂവിയിലെ ഗാനത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഓക്കെ.

12 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുന്നു സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ടുള്ള പ്രോഗ്രാമാണ്, യുവർ ചോയ്സ് ആണ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഫോണിലൂടെയാണ് നിങ്ങൾ ഗാനങ്ങൾ വിളിച്ച് ആവശ്യപ്പെടേണ്ടത്. 0484242481 നമ്പറിലേക്ക് ഡയൽ ചെയ്താൽ മതി. ചുമ്മാ അപ്പോൾ തന്നെ ഇതാ കോള് കിട്ടും. ഇഷ്ടഗാനം ഓർത്ത് വെക്കുക, ഏത് ചിത്രത്തിലെ പാട്ടാണെന്നൊക്കെ ഓർത്ത് വെക്കുക, പറയുക. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം ലൈവിൽ. ഇതാ അടുത്ത കോളർ ആരാണ്? ഹലോ, ആ ആരാന്ന് പറഞ്ഞോളൂ. ജോൺസൺ അല്ലേ? ഓക്കെ ഓക്കെ. എന്താണ് പിന്നെ ഇന്ന് വിളിക്കാനായിട്ട് തോന്നിച്ചത്? അതെ അല്ലേ, അപ്പൊ എന്തായാലും ഭാഗ്യമുണ്ട്. ഇന്ന് ഭാഗ്യമുണ്ട്, വേഗം കിട്ടിയല്ലോ വിളിച്ചപ്പോ തന്നെ. എന്ത് ചെയ്യാണ്? വയ്യാതിരിക്കല്ലേ, മഴയൊക്കെ അല്ലേ അല്ലേ. മഴയൊക്കെ തുടങ്ങുമ്പോ ഒരു അസ്വസ്ഥതയാണ് തുടക്കത്തില് അല്ലേ, ഒരു വയ്യായികയാണ്. പിന്നെ അത് ശീലം.

ായി കഴിഞ്ഞാൽ പിന്നെ ശരിയായിക്കോളും. തണുപ്പൊന്നും തുടങ്ങുമ്പോഴേ, വേനലിൽ നിന്നും മഴയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ശീലമാവും. അപ്പൊ വെറുതെ ഇരുന്നിങ്ങനെ വീട്ടിലിരുന്നിങ്ങനെ റെയിൻബോ കേട്ടോണ്ടിരിക്കുകയായിരുന്നോ? രാവിലെയും അല്ല വെക്കൂല്ലേ, നമ്മുടെ റെയിൻബോയുടെ സ്ഥിരം അതെ കേൾക്കുന്ന ആളാണ്. ആരൊക്കെയുണ്ട് വീട്ടിലപ്പോ? അതെ അല്ലേ, ഓക്കെ ഓക്കെ. ഇപ്പൊ വീട്ടില് ഇപ്പൊ നിങ്ങള് തന്നെയുള്ളോ, വൈഫും അമ്മയും? അതെ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ സമയം ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടും എല്ലാം നല്ല രസമായിട്ട് പോവാണ് അല്ലേ? ഏത് ഗാനമാണ് വേണ്ടെന്ന് പറഞ്ഞോളൂ, എന്നാ ഒട്ടും സമയം കളയണ്ട. അടിപൊളി, നന്നായിട്ട് പാടിയിട്ടോ. ജയന്റെ ആരാധകനാണ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എന്താണ്, വൈഫിനോ? എന്തു പറ്റി? അതെ, എന്താ പറയാ, അത് നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് തളരാതെ മുന്നിട്ട് അതിനെയൊക്കെ നേരിടാൻ കഴിയട്ടെ കേട്ടോ. അതെ, ധാരാളം പേർക്ക് ഇപ്പോ നമ്മളങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ മനക്കരുത്ത് കൈവിടാതെ അതൊക്കെ നമുക്ക് നേരിടാന്നേ എല്ലാം അല്ലേ. എല്ലാരും ഇല്ലേ കൂടെ, എല്ലാരും ഇല്ലേ? അപ്പൊ പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കൂ, ഇതാ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, വിളിച്ചതിന് സന്തോഷം. ഓക്കെ ഓക്കെ.

0: 12 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. അങ്ങനെ നല്ല ഉച്ച സമയമല്ലേ. ശരിക്കും എന്താ ഊണിൻ്റെ ഒക്കെ ബ്രേക്കിലൊക്കെ എല്ലാവരും ഇങ്ങനെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. നല്ല പാട്ടുകളൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് ഇരിക്കേണ്ട സമയമൊക്കെയാണ് ഈ ഒരു സമയം. യു ആർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ഗാനങ്ങൾ ആവശ്യപ്പെടാം. 0484242481 നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ, ഇഷ്ടഗാനം പറയൂ. ആരാണ് അടുത്ത ഇഷ്ടഗാനം പറയാനായിട്ട് എത്തിയിരിക്കുന്നത്? ഹലോ.
1: ഹലോ, ഞാൻ ഗൗരി.
0: ഗൗരി, എവിടെയാണ് സ്ഥലം?
1: സ്ഥലം തിരുവനന്തപുരമാണ്. ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരുന്നപ്പോ കേട്ടതാണ്.
0: എങ്ങോട്ടേക്കാണ് യാത്ര?
1: തൃശ്ശൂരിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റിലേറ്റീവിന്റെ വീട്ടിൽ വന്നതാ.
0: അതെ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കേട്ടപ്പോ ഒന്ന് വിളിച്ചതാണ് അല്ലേ? അതെ അല്ലേ. ഓക്കെ ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പൊ അങ്ങനെ കേട്ടപ്പോ, യാത്രാ മധ്യേ കേട്ടപ്പോ വിളിച്ചപ്പോ ഒരു സന്തോഷം. എന്താണ് പിന്നെ വിശേഷം? ആര് ഗൗരിയുടെ വിശേഷമൊക്കെ പറയാം.
1: നമ്മള് ഇപ്പോ
0: വർക്ക് ചെയ്യുന്നുണ്ടോ?
1: വർക്ക് ചെയ്യുന്നുണ്ട്, ഹോമിയോ ഡോക്ടർ ആണ്, മെഡിക്കൽ ഓഫീസർ ആണ്.
0: ഓ, അത് ശരി.
1: തിരുവനന്തപുരത്ത്. ഈ യാത്ര ചെയ്തപ്പോ എല്ലാരും ഈ ട്രാഫിക്കിൽ അങ്ങ് മുഷിഞ്ഞിരുന്നപ്പോഴാണ് ഇത് കേട്ടത്. വിളിക്കാനുള്ള സമയം എല്ലാരും ഉണർന്നു.
0: അതെ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ആരൊക്കെ ഉണ്ട് യാത്രയിൽ കൂടെ?
1: യാത്രയിൽ ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്, അമ്മയുണ്ട്.
0: ഓ, എല്ലാരും ഉണ്ട് അല്ലേ. കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ച് ബ്രേക്ക് ആയോ? ഏത് പാട്ട് കേൾക്കണം പറഞ്ഞോളൂ. ഏത്
2: പാട്ടി? മല്ലിപ്പൂ മണമുള്ള മലയാളി ചൊടിയുള്ള മണവാട്ടിയെ നിൻപിടിവാസി ഏസാദ് കണ്ണേറെ കൂട്ടാനി മനമാകെ പരദേശത്ത്.
0: സൂപ്പറായിട്ട് പാടിയല്ലോ. ആരത്? രഘുറാം. മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കണത്? ഏഴില്. അപ്പൊ ഇനിയിപ്പോ പുതിയ ക്ലാസ്സിലേക്കൊക്കെ പോകണ്ടേ? അപ്പൊ നല്ലൊരു എന്താ പറയാ, പുതിയൊരു അധ്യയന വർഷം കൂടെ ആശംസിക്കുകയാണ് കേട്ടോ ആന്റി. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. ആ, അപ്പൊ ഡെലുലു എന്നുള്ളൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിഭീകര കാമുകനല്ലേ? ആ, ആ പാട്ട് ഇതാ വരുന്നുണ്ട്. എല്ലാരുമായിട്ട് അട്ടിച്ചു പൊളിച്ചങ്ങോട്ട് കേട്ടോ കേട്ടോ. സൂപ്പറായിട്ട് പാട്ട് കേട്ടോണ്ടാണ് യാത്ര ചെയ്തോളൂ, തുടർന്നോളൂ. ഓക്കെ, അമ്മയോടൊരു ബൈ പറഞ്ഞേക്കൂ. ഓക്കെ. പാട്ട് പാട്ടൊരെണ്ണം പാട്ട് ചോദിച്ചത് അതിഭീകര കാമകനിലെ ആ ഒരു ഡെലുലു അല്ലേ, അവ പാടിയത് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ. വിളിച്ചതിന് സന്തോഷം, നല്ലൊരു യാത്ര ആശംസിക്കുകയാണ്. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ.

0: 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു സമയം. ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും യുവർ ചോയ്സിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ കേട്ടോ. 12:50 നമുക്ക് മലയാളം വാർത്തകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബ്രേക്കിനുള്ളിൽ ആരാണ് ഇഷ്ടഗാനം പറയാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ? ഹലോ,
1: ഹലോ,
0: ആരാണിത്?
1: കോടാലിയിൽ നിന്ന്
0: നസീറ. കോടാലി തൃശ്ശൂർ അല്ലേ?
1: തൃശ്ശൂര്.
0: ആ ഓക്കെ ഓക്കെ. എന്താണ് നസീറ പിന്നെ വിശേഷം ഇന്ന്? ഓ അത് ശരി. അങ്ങനെ ഒരു പാട്ടൊക്കെ ചോദിക്കാൻ മോന് വേണ്ടിയിട്ട് അല്ലേ അങ്ങനെ തയ്യാറെടുത്ത് വിളിച്ചതാണ്? ഓക്കെ. ഓ സന്തോഷം. അപ്പൊ കിട്ടുകയും ചെയ്തല്ലോ. അതല്ലേ, അതെ. മോൻ എന്താ ചെയ്യുന്നേ? അതെ അല്ലേ. ഇന്നിപ്പോ വീട്ടിലുണ്ടോ മോൻ?
1: ഇല്ല മോൻ, ഇല്ല.
0: അതെ, എന്താ പേര് പറഞ്ഞോളൂ, അപ്പൊ ഞാൻ ആശംസ പറയാം. പേര് പറഞ്ഞോളൂ. മോന്റെ പേര് അബ്ദുൾ മുസലിഫ് അല്ലേ. അപ്പോ എല്ലാവിധ ആശംസകളും നേരുവാണ് ബർത്ത്ഡേയുടെ കേട്ടോ. നല്ലൊരു പാട്ട് വെച്ചാൽ മതിയോ? ഏത് പാട്ടാ വേണ്ടേ? ഒരെണ്ണം വയ്ക്കാം, ഒരു അടിപൊളി പാട്ട് വയ്ക്കാം അല്ലേ. പിന്നെ നസീറ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ആദ്യമായിട്ട് വിളിച്ചല്ലേ.
1: രണ്ട് മക്കളും പിന്നെ ഹസ്ബൻഡും.
0: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
1: മൂത്തവൻ വെൽഡിങ്ങിന് പോണ്, ഇക്ക ഡ്രൈവറ്.
0: ഡ്രൈവറാണ്. ഇപ്പൊ വീട്ടിലാരുമില്ല തന്നെയാണോ? പാട്ടൊക്കെ കേട്ടങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഉച്ചത്തെയൊക്കെ ജോലികളൊക്കെ ഒതുങ്ങിയോ? ഫുഡൊക്കെ റെഡിയായോ? മോൻ വരുമ്പോ ഇന്ന് സ്പെഷ്യൽ എന്താണ് കൊടുക്കുന്നേ? ബിരിയാണി?
1: ഇല്ല,
0: ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയില്ല അല്ലേ. സാമ്പാറോ? വൈകുന്നേരം വരുവ, എല്ലാരും വരുമായിരിക്കും അല്ലേ. വൈകുന്നേരം വരുമ്പോ അതെയോ? ഓക്കെ ഓക്കെ. അപ്പൊ ശരി, എന്തായാലും മോനോട് അന്വേഷണം പറയണോ കേട്ടോ. പാട്ടൊക്കെ ചോദിച്ചു, നല്ല പാട്ടൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. എന്താ ഒന്ന് റെക്കോർഡ് ചെയ്യണായിരുന്നു കേട്ടോ അതിനു മുന്നേ. എന്തായാലും അങ്ങനെ ചെയ്യണായിരുന്നു, അതെങ്ങനെയാണെങ്കിൽ വിശ്വസിച്ചേനെ. അപ്പൊ നല്ലൊരു എന്തായാലും നല്ലൊരു പാട്ടൊക്കെ വെച്ചു തരികയാണ് മോന്. വിളിച്ചതിന് സന്തോഷമുണ്ടേ. ഓക്കെ, ബൈ. ശരി.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാവുന്നതാണ്. വീണ്ടും 1 മണിക്ക് യുവർ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി തുടരും.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പുരസ്കാരം ഏറ്റുവാങ്ങി. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
1: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്ര അവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് US പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി 1 കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം നടക്കി നൽകുമെന്നും അപേക്ഷിച്ച

0: എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 175,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ US ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
2: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
0: ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന് മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PAB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും കൂടി. 2 ആഴ്ചയ്ക്കിടെ 4-ാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76,279, നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23,964, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവൻ 740 രൂപ വർദ്ധിച്ച് 116,880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക.

0: അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജൂൺ ഒന്നിനാണ് പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്സ് ആയിരിക്കുന്നു. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. 0484242481 എന്ന നമ്പറിലേക്ക് വീണ്ടും പിടിച്ചു തുടങ്ങിക്കോളൂ. 2 മണിവരെ സമയമുണ്ട് ഇഷ്ടഗാനങ്ങൾ ചോദിക്കാൻ.

0: ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് സമയം നല്ല ഉച്ച സമയമാണ് അല്ലേ. ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ റെസ്റ്റ് എടുക്കുന്നവരുണ്ടാവാം, ഊണ് കഴിക്കാനായിട്ട് പോകുന്നവരുണ്ടാവാം. എന്തായാലും അതിൻ്റെ കൂടെ തൊട്ടുകൂട്ടാൻ സംഗീതമുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഒരു ഉച്ച സമയത്ത് ശാന്തമായിട്ട് അങ്ങനെ ഇരുന്ന് മനസ്സിന് ശാന്തമാക്കുന്ന കുറേ നല്ല പാട്ടുകളൊക്കെ കേട്ടിരിക്കാം. അങ്ങനെ വിളിക്കാൻ ആഗ്രഹമുള്ളവർ വിളിച്ചോളൂ. വിളിച്ചു തന്നെയാണ് ഇതിലൂടെ പാട്ടുകൾ ചോദിക്കേണ്ടത്. യുവർ ചോയ്സിൽ 0484242481 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി. അപ്പോൾ അടുത്തതായിട്ട് ഇഷ്ടഗാനം പറയാനായിട്ട് കാത്തിരിക്കുന്നത് ആരാണ്? ഹലോ.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ, ആരാണത്?
1: പ്രസാദ്.
0: സ്ഥലം?
1: കൊച്ചി പാണ്ടിക്കൂടി.
0: ഓക്കെ. ഫോർട്ട് കൊച്ചി. ആ ഒരു കൊച്ചി അടു ബീച്ചിന്റെ ഒക്കെ ആ ഒരു പരിസരം.
1: കൊച്ചി എന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന റൂട്ട്.
0: അതെ.
1: കൊച്ചിൻ കോളേജ് ഒക്കെ കേട്ടിട്ടില്ലേ?
0: ആ കേട്ടിട്ടുണ്ട്. ഓക്കെ.
1: കൊച്ചിൻ കോളേജിന്റെ ജസ്റ്റ് ബാക്ക്.
0: അതെ. ഓക്കെ. അപ്പൊ എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ ടെക്നീഷ്യൻ ആണ്, ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും.
0: അതെ അല്ലേ.
1: അപ്പം
0: ഇങ്ങനെ വർക്ക് എടുക്കും അല്ലേ, ഒരു
1: കോൺട്രാക്ടർ
0: അങ്ങനെ കീഴില് അങ്ങനെ കിട്ടുമല്ലോ, കുറെ വർക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇന്ന് തിരക്കില്ലാത്ത ദിവസമാണോ? അപ്പോ
1: ഇന്ന് തിരക്കില്ലാണ്ട് വീട്ടിൽ തന്നെയായിരുന്നു.
0: അതെ അല്ലേ. അപ്പം സംഗീതം
1: മഴയും കൂടെ വന്നപ്പോ.
0: അതെ. ആ ശരിയാണ്. അതെ. നല്ല നന്നായിട്ട് ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ, ഈ കാക്കനാട് പരിസരങ്ങളിലൊക്കെ
1: നല്ല മഴയാണ്.
0: അതെ അതെ അതെ. അപ്പം എന്തായാലും പാട്ട് ഏത് ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കൊച്ചി എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഗാനഗന്ധർവന്റെ നാടാണ് ഓർമ്മ വരുന്നത് അല്ലേ. ആണോ? അത് കൊള്ളാലോ.
1: അതെ
0: അതെ അല്ലേ. ഓ ശരി ശരി. അപ്പം തീർച്ചയായിട്ടും ആരുടെ പാട്ടാണ് ഇപ്പൊ ചോദിക്കാനായിട്ടുള്ളത്?
1: ഇഷ്ടഗാനം.
0: ഏത് പാട്ടാണ്? ഏത് പാട്ട്?
1: അവൻ കാനേദോ.
0: ഹിന്ദി പാട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് അല്ലേ ദാസേട്ടന്റെ.
1: എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു പണ്ട്.
0: ആ അത് തീർച്ചയായിട്ടും ശരിയാണ്. പാട്ടിനോട് ഇഷ്ടം ഉണ്ടാവും അല്ലേ ഇങ്ങനെയുള്ള.
1: അപ്പൊ സൗണ്ട് '78 റെക്കോർഡ് തുടങ്ങിയപ്പോ തൊട്ടുള്ള ഞങ്ങള്.
0: അത് ശരി.
1: ഇപ്പൊ 78 കഴിഞ്ഞ്, 45 കഴിഞ്ഞ്, പിന്നെ 33 ആയി.
0: കൊറേ പാട്ടുകൾ ഉണ്ടാവുമല്ലോ മനസ്സിൽ ഇങ്ങനെ അല്ലെ, എന്തോ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഹിന്ദി ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് തന്നെ ഒരു റയർ നല്ല മനോ. ആരും അങ്ങനെ പെട്ടെന്ന് ഓർക്കാത്തതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഇഷ്ടം പോലെ പാട്ടുകൾ. ഹിന്ദിയിലൊക്കെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മളിപ്പോ കേൾക്കാൻ ഇപ്പോ ചിലപ്പോ വിട്ടുപോകും. ഒരുപാട് പാട്ടിന്റെ കുത്തൊഴുക്കിലൊക്കെ വിട്ടുപോകുന്ന പാട്ടുകളാണ് ഇതൊക്കെ. എല്ലാം നമുക്ക് കേൾക്കണമെന്ന് വിചാരിച്ചാൽ തന്നെയും അല്ലേ, ഒരു സമുദ്രം പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയല്ലേ, എവിടെ നിന്ന് തുടങ്ങുന്നു. അപ്പൊ ഏതായാലും സന്തോഷമുണ്ട്, നല്ലൊരു പാട്ട് ചോദിച്ചല്ലോ. വീട്ടിലാരൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: വീട്ടില് ഭാര്യയുണ്ട്, ഭാര്യയുടെ പേര് അജിത എന്നാണ്. പിന്നെ രണ്ട് പെമ്മക്കളാണ്. അല്ലെ, ഒരാള് ആലുവയില് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരാള് ചേരാലൂർ കല്യാണം കഴിച്ചിട്ടുണ്ട്.
0: അതെ അല്ലേ. ഓക്കേ ഓക്കേ.
1: ആ ആലുവയില് ഇപ്പൊ പുള്ളി ഫെഡറൽ ബാങ്കില് സ്റ്റാഫാണ്. ആലുവയില് പ്രജിത എന്നാണ് പേര്.
0: ഓക്കേ ഓക്കേ.
1: മറ്റേത് മൂത്താളുടെ പേര് പ്രഭ എന്നാണ് പേര്.
0: അതെ അല്ലേ. ഓക്കേ ഓക്കേ. അപ്പൊ എന്തായാലും ഇപ്പോ വീട്ടില്
1: വൈഫും ഉണ്ട്
0: അല്ല, അവര് വരാറില്ലേ, മക്കളൊക്കെ വരാറില്ലേ വീട്ടിലൊക്കെ.
1: ഇന്നലെ പേരക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു.
0: ഓ അത്

0: അതെ അതെ, ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാറാണ്. അതെ അതെ, എന്റെ ഒക്കെ തിരക്കിലേക്കൊക്കെ പോവാണ്.
1: ഇപ്പൊ
0: ഈ പാട്ട് കേൾക്കാനായിട്ട് ആരാണ് കൂടെ ഉള്ളത്? ഇപ്പോ
1: ഇനിയിപ്പോ കൂടെ ഉള്ളത് വൈഫ് മാത്രമേ. വൈഫ് താഴെ ഉണ്ട്, രാവിലെ വെക്കല്ലോ, നമ്മുടെ 7.5 ഉണ്ടല്ലോ.
0: ആ, എല്ലാം വെക്കും അല്ലേ രാവിലത്തെ?
1: അത് പുള്ളി രാവിലെ അങ്ങോട്ട് അങ്ങനെ വെച്ചേക്കും.
0: അതെ അതെ.
1: പിന്നെ ഒരു 8:30 ഹിന്ദി വരുമ്പോ, ഇംഗ്ലീഷ് വാർത്ത വരുമ്പോ.
0: അതെ അല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ചു
1: ഞാനിവിടെ റിപ്പയറിംഗ് തുടങ്ങുമ്പോ റേഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കും.
0: അതെ അല്ലേ. അപ്പൊ ഞാൻ പറയുമായിരുന്നു, വൈഫും ഒക്കെ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഉച്ചക്ക്?
1: ഭക്ഷണമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണോ?
0: ആ, അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കൂ. അടുത്തുണ്ടെങ്കിൽ ആ, പേരെന്താ? ഞാൻ വിട്ടുപോയി പെട്ടെന്ന്.
2: അജിത.
0: ഓക്കെ ഓക്കെ. അപ്പം എപ്പോഴും അങ്ങനെ പറഞ്ഞു, റേഡിയോ രാവിലെ മുതൽ വെക്കാറുണ്ട്, ഓൺ ചെയ്ത് അങ്ങോട്ട് വെക്കും. പാട്ടിന്റെ ഇഷ്ടമുള്ള എല്ലാം രാവിലത്തെ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാറുണ്ട് അല്ലേ? രാവിലത്തെ സ്വാഗതം കൊച്ചിയൊക്കെ കേൾക്കുമായിരിക്കും അല്ലേ? പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമുള്ള. എന്തായാലും ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നല്ലൊരു പാട്ടാണ് നമ്മുടെ യേശുദാസിന്റെ, പഴയൊരു ഹിന്ദി, നല്ല ആ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ, അപ്പൊ ഞാൻ ആ പാട്ട് വെക്കുകയാണ്, രണ്ടുപേരും കൂടി കേട്ടോളൂ. ഓക്കെ, താങ്ക്സ്, താങ്ക്സ്. ആ അതെ, പറഞ്ഞായിരുന്നു. അപ്പൊ നല്ലോണം പാട്ട്, അതെ ആ ഒരു കളക്ഷൻ അതൊക്കെ ഉണ്ടാവും. പാട്ടിനെ സ്നേഹിക്കുന്നവരാകുമ്പോ മനസ്സിൽ തന്നെ ഉണ്ടാവും ഇങ്ങനെ. ശരി എന്നാ. ആ അല്ല, പറഞ്ഞാ മതി കേട്ടോ, എന്നാ പാട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
4: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
3: അപ്പൊ കറണ്ട് ബില്ലിന്?
4: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
3: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
4: തീർച്ചയായും.
5: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
6: ഒരു മണി കഴിഞ്ഞ് 17 മിനിറ്റിലേക്ക് കടക്കുകയാണ് സമയം. ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. യുവർ ചോയ്സിലേക്ക് വിളിക്കാൻ 2 മണി വരെ ഉള്ളൂ സമയം. അതിനുള്ളിൽ വേഗം തന്നെ വിളിച്ചോളൂ, ഇഷ്ടഗാനം ആവശ്യപ്പെട്ടോളൂ. 04-8-4-2-4-2-8-1-0-1 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇഷ്ടഗാനം. അതേത് തന്നെ ആയാലും അങ്ങനെ ചോദിച്ച് ആ ഒരു പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഒരു രസം അല്ലേ, അതെത്ര വലുതാണ്. അപ്പൊ അടുത്ത ഇഷ്ടഗാനം പറയാനായിട്ട് ആരാണ് എത്തിയിരിക്കുന്നത്? ഹലോ.
7: ഹലോ.
6: ആ പറഞ്ഞോളൂ. ഇന്ദിര അല്ലേ? ഓക്കെ.
7: എന്താ പാട്ട് വേണ്ടത്?
6: ആ പാട്ടാണ്. വേഗം തന്നെ അങ്ങോട്ട് പാട്ട് പറഞ്ഞു ചോദിക്കുന്നതിന് മുന്നേ. ടെൻഷനിലാണോ? എന്ത് പറ്റി? അതെയോ? എന്നായിരുന്നു? ഒരു വർഷമായോ? അതെ അല്ലേ. ആള് നടക്കോ? സംസാരിക്കാൻ ശ്രമിക്കുന്നേ ഇല്ല.
7: അതെ
6: അല്ലേ. അല്ല, ആളോട് നന്നായിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കുക. എന്നുവെച്ചപ്പോ നല്ല പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ പാട്ട് വെച്ചു കൊടുക്കുക. പിന്നെ കോൺഫിഡൻസ് ലെവല് കൂട്ടിക്കൊണ്ടുവരിക. വർത്തമാനമൊക്കെ എപ്പോഴും പറയാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ പുള്ളിയുടെ മനസ്സറിഞ്ഞേ പ്രവർത്തിച്ചാൽ മതി. വിഷമം കൊണ്ട് കട്ട് ചെയ്താണോ എന്നറിയില്ല കേട്ടോ. ആള് എന്തായാലും ഇത്തിരി പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബാലേട്ടൻ മൂവിയിലെ ഇന്നലെ എന്നുള്ള ആ ഒരു ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്നുള്ള ആ പാട്ട് കേൾക്കണം ഹസ്ബൻഡിന് കേൾക്കാനാണെന്നാണ് പറഞ്ഞേട്ടോ ഇന്നിര. എന്തായാലും സംസാരം മുഴുമിക്കാനായിട്ട് പറ്റിയില്ല.

കുഴപ്പമില്ല, എന്തായാലും അസുഖമൊക്കെ വേഗം മാറട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കൂ. ഹസ്ബൻഡിൻ്റെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി ഇന്ദിരയുടെ. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് ഈ പാട്ട്. അദ്ദേഹം കേട്ട് കിടക്കുകയാണെന്നറിയാം. അപ്പം നന്നായിട്ട് മനസ്സ് ശാന്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഒറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ.
1: ഒരു മണി കഴിഞ്ഞ് 23 മിനിറ്റ് സമയം. സമയം ഓടി ഓടിപ്പോവുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ യുവർ ചോയ്സിലൂടെ ഇപ്പോൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ 0484242481 എന്ന നമ്പറാണുള്ളത്. അതിലേക്ക് വിളിച്ചോളൂ, ഇഷ്ടഗാനം അങ്ങനെ ആവശ്യപ്പെട്ടോളൂ. അടുത്ത കോളർ ആരാണ്? ഹലോ.
2: ഹലോ, നമസ്കാരം വിജി.
1: നമസ്കാരം.
2: തൃശ്ശൂർ.
1: പ്രത്യേകിച്ച് പറയണ്ട, അടുപ്പുള്ളവര് ഇങ്ങനെ പേര് വിളിച്ചോണ്ട് ഇങ്ങനെ വരും. അപ്പൊ പിന്നെ നമുക്ക് അപ്പൊ തന്നെ നമുക്കറിയാം.
2: ശബ്ദം കേട്ടാ കഴിഞ്ഞാൽ നമുക്കറിയാം വിജി യൂസഫ്. പിന്നെ കുറച്ച് പുതിയ ആദ്യമായിട്ട് ഇപ്പൊ സാഗതം കൊച്ചിയേക്കണ, അതൊക്കെ അറിയാം.
1: ആ അതെ. എന്താണ് ഇന്ന് വിളിക്കാൻ കാരണം?

0: താഴെ മോനെ രണ്ടാമത്തെ ആളെ ബർത്ത്ഡേ ആയിട്ടാണ് ഇന്ന്. ഇവര് പിറന്നാള് വരുന്നത് രണ്ടുപേരുടെയും, ദർശിത് തൻവിക രണ്ടാളുടെയും ഒരു ദിവസം, അത് ജൂൺ 10-ാം തീയതി. ഒരാള് 25, ഒരാള് 29
1: മാസം. അത് ശരി.
0: നക്ഷത്രം എന്റെ പെറ്റാണ്, ഏത് നേരം എന്റെ കൂടിയാ.
1: അപ്പൊ നക്ഷത്രം വെച്ചിട്ടാണ് ആഘോഷിക്കണേ അല്ലേ?
0: നക്ഷത്രത്തിന്റെ അന്നാ നോക്കാറ് ഞങ്ങള്.
1: അതെ,
0: 25-ാം തീയതി ഇവിടെ പ്രസവിച്ച അവന് 29-ാം തീയതി.
1: പേരെന്ന് പറഞ്ഞോളൂ ഒന്നും കൂടി, മറന്നുപോയി.
0: തൻവിക.
1: തൻവിക
0: ദർശിത്.
1: ദർശിത്, ഓക്കെ. രണ്ടുപേർക്കും ആശംസകൾ നേരെയാണേ.
0: തൻവികനിപ്പോ സ്കൂളില് ചേർത്തി.
1: അതെ അല്ലേ.
0: വർത്തമാനം പറയൂ ചേച്ചിയോട്.
1: എത്ര വയസ്സായി? ഹലോ, കുഞ്ഞു ബാബയാണോ? ബാബ LKG-യില്. പാട്ട് പാടുവോ?
0: പാടുവോ?
1: ഒരു പാട്ട് പാടൂ.
0: പാട്ട് പാടും, പക്ഷെ ഒരു തപ്പലുണ്ട്.
1: തപ്പലുണ്ട്.
0: എന്റെ കുട്ടി അന്ന് പാടിയില്ലേ കുഞ്ഞാറ്റ?
1: ആ അതെ അതെ അതെ. ഒരു പ്രാവശ്യം വിളിച്ചപ്പോ ഏതോ ഒരു
0: പാടും, ഒരു മടിയാ പാടാനായിട്ട്.
1: അതെ, ഒരു മോള് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം വിളിച്ചപ്പോ
0: ക്രിസ്മസിന്റെ സമയത്ത്. അവള് ഏത് പാട്ടും പഠിച്ച് പാടും, സ്കൂളിലായാലും പിന്നെ പങ്കെടുക്കും. ഇതിപ്പോ ഇനി സ്കൂളിലേക്ക് പോണല്ലോ.
1: അതെ അതെ. ഇനി പാട്ടൊക്കെ പഠിച്ചോളും.
0: ആ പഠിക്കും പഠിക്കും.
1: അമ്മയും അമ്മൂമ്മയും ഒക്കെ അതിന്റെ ആൾക്കാരല്ലേ പാട്ടിന്റെ.
0: പ്രോത്സാഹിക്കും അതന്നെ, കുട്ടികൾക്ക് അതിനുള്ള ഒരു ഇഷ്ടമുണ്ട്.
1: അതെ അതെ. നമ്മുടെ റെയിൻബോ ഫാമിലി.
0: അല്ലു അല്ലി എന്നാ വിളിക്കാ വരെ വീട്ടില്.
1: അതെ അല്ലേ, അല്ലു അല്ലി അല്ലേ. ആ അല്ലു അല്ലി. ആ ഹലോ, ഇതാരാണ്?
2: അല്ലി
1: ദർശിത്. ഓക്കെ, അപ്പം മോനെ ഏത് ക്ലാസ്സിലാ?
2: രണ്ടിലേക്ക്.
1: എല്ലാം റെഡിയാക്കിയോ? പുസ്തകങ്ങളൊക്കെ കിട്ടിയോ? പുതിയ ബാഗ് വാങ്ങിച്ചോ? കുട വാങ്ങിച്ചോ? അല്ലെ, അപ്പൊ നല്ല കുട്ടിയായിട്ട് പോണോട്ടോ, നന്നായിട്ട് പഠിക്കാ.
0: സ്കൂള് തുറന്ന പിന്നെ ജൂൺ 1 ഞാൻ ദേവിയെ നോക്കി ബുദ്ധിമുട്ടി. ഇവര് പഠിക്കതല്ലു കൂടെ.
1: അതെ അല്ലേ.
0: പോയാലും പിന്നെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. കണ്ണ് നോക്കി രണ്ടാൾക്കാരും.
1: മക്കളൊക്കെ ഇങ്ങനെ ഇങ്ങനെ മക്കളുടെ ആ ഇത് കാണുമ്പോഴല്ലേ നമുക്കൊരു രസം, സന്തോഷല്ലേ.
0: ദിവസം വരില്ല ഇങ്ങനെ വീടുറങ്ങിയ
1: പിന്നെ. അതല്ലേ ശരിക്കും.
0: പിന്നെ കാലത്തെ എനിക്കിപ്പോ ഇവര് എന്തെങ്കിലും ഓരോന്ന് തിന്ന്, ഇപ്പൊ മാങ്ങ തിന്ന് ചക്ക തിന്ന് അങ്ങനെ പിന്നാലെ വരും ഓരോന്ന് ചോദിച്ചേ.
1: അതെ അതെ.
0: അപ്പൊ അത് ഇവിടെയുള്ള പച്ചാച്ചൻ പിന്നെ നോക്കിയോളും അച്ചാച്ചനുള്ളപ്പോ.
1: അതെ, ഒക്കെ കഴിക്കട്ടെ, എല്ലാം കഴിച്ചു വളരട്ടെ കുട്ടികൾ. അതൊക്കെ ഭാഗ്യാണ് അവരുടെ.
0: മാമ്പഴമൊക്കെ വേണ്ടത് കിട്ടാണ്ട്.
1: അതെ അതെ, അതൊക്കെ ഭാഗ്യാണെന്നേ കുട്ടികളുടെ.
0: അത് കാരണം അവരെ അമ്മോടൊന്നും ചോദിക്കില്ല. പിന്നെ അമ്മ ലീവ് വന്നാലും എന്റെ പിന്നാലെ ഇനി അവര് നടക്കും.
1: അതെ അതെ അതെ. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടേന്ന് പറഞ്ഞോളൂ.
0: അക്കച്ചിയുടെ കുഞ്ഞുവാതേലത്തെ സുന്ദരിക്കുട്ടി ജീവിക്കുന്നു ചന്ദന കെട്ടിയ.
1: സുന്ദരിക്കുട്ടി എന്നുള്ള പാട്ട് കൊടുത്താ സുന്ദരൻകുട്ടൻ പിണങ്ങോ? ഇത് സുന്ദരിക്കുട്ടിക്ക് വേണ്ടിട്ടുള്ള പാട്ടാണ്.
0: ഉണ്ണിമോളെ നീ നോക്കിയോളാം, നിന്റെ ഗിഫ്റ്റ് അല്ലേ ഇവള് എന്ന് പറയാവനെ. 3 വയസ്സില് കിട്ടിയ ഗിഫ്റ്റ് ആവുന്നേ. പ്രസവിച്ചപ്പോ ഒരേ ദിവസമായ കാരണം. അപ്പൊ ഇടയ്ക്ക് തല്ലൂടി ഇവള് അടിയാണെങ്കി നല്ല അടി. അയ്യോ, അത്താത്ത ചൂറിലെടുത്ത് ഓടി പോവും. അപ്പൊ ഞാൻ പറയും, ഇനി സ്കൂള് തുറന്ന 3:30 നമ്മളെ വരുള്ളൂ. അത് കാരണം
1: അടുത്ത
0: മാസം
1: രണ്ടുപേരോടും അപ്പൊ പാട്ടൊക്കെ കേട്ട് സന്തോഷായിട്ടിരിക്കാൻ പറ. അടികൂടാതെ സന്തോഷായിട്ടിരിക്കാൻ പറയൂട്ടോ. ഓക്കെ
0: ഓക്കെ ഓക്കെ.

0: ഒരു മണി കഴിഞ്ഞ് 32 മിനിറ്റ് കേട്ടോ സമയം. ഇനിയിപ്പോ ഒരു അരമണിക്കൂർ കൂടിയേക്ക്, അരമണിക്കൂർ ഇല്ല, അത്രയും കൂടി ഉള്ളൂ സമയം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായിട്ട് യുവർ ചോയ്സിലേക്ക് വിളിക്കാനായിട്ട്. കുറച്ച് സമയം കൂടിയേ ഇനി ബാക്കിയുള്ളൂ. 04842424281 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇഷ്ടഗാനങ്ങൾ. ഇനിയും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ 2 മണിക്കുള്ളിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, ഇഷ്ടഗാനം പറഞ്ഞോളൂ. ആരാണ് അടുത്തതായിട്ട് പറയാനായിട്ട് ഇഷ്ടഗാനം ചോദിച്ചിട്ടുള്ളത്? ആരാണത്? പറഞ്ഞോളൂ. ഹലോ, നമസ്കാരമുണ്ട്.
1: ഞാൻ വളത്തിൽ കുഞ്ഞുമുഹമ്മദ്, മരോട്ടിച്ചോട്.
0: മരോട്ടിച്ചോട്, മരോട്ടിച്ചോട് എന്ന് പറയുമ്പോ എടപ്പള്ളി. ഓക്കെ ഓക്കെ. എടപ്പള്ളി ലുലു മോളൊക്കെ കഴിഞ്ഞിട്ടാണോ? അതെ അല്ലേ. ഓക്കെ ഓക്കെ. എന്താണ് പിന്നെ ചെയ്യുന്നത്?
1: ഞാൻ കാഴ്ച പരിമിതിയുള്ള ആളാണ്.
0: അതെ, അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ലേ?
1: ഒന്നും ചെയ്യുന്നില്ല.
0: അതെ ഓക്കെ.
1: പ്രോഗ്രാം എല്ലാം കേട്ടു.
0: പാട്ടൊക്കെ എല്ലാം അറിയാവുന്ന ആളായിരിക്കും. അപ്പൊ എല്ലാം പാട്ടുകളെ കുറിച്ചിട്ട് എന്ത് സംശയവും ചോദിക്കാം അല്ലേ. ഇന്ന് ഏത് പാട്ടാണ്?
1: ഹിന്ദി പാട്ടാണ്.
0: ഓ, വെറൈറ്റി ഗാനം.
1: ആ,
0: കുറച്ചു മുമ്പ് ഒരു വ്യക്തിയും, ഒരു കൊച്ചിന്ന് വിളിച്ച ഒരു വ്യക്തിയും ഒരു ഹിന്ദി പാട്ട്, യേശുദാസിന്റെ ഒരു പാട്ട്. അതെ, നല്ല പാട്ടുകൾ. അപ്പൊ അതുകൊണ്ട് ഇന്ന് വിളിക്കുന്നവരൊക്കെ തന്നെ നല്ല പാട്ടുകൾ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. സന്തോഷമുണ്ട് കേട്ടോ. ആ, പറഞ്ഞോളൂ. ഏം
1: പറഞ്ഞു?
0: എല്ലാവർക്കും. പിന്നെ പ്രത്യേകിച്ച് ആർക്കും ഇല്ല അല്ലേ. ഓ, താങ്ക് യു, താങ്ക് യു. അപ്പൊ സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു പാട്ട് കേൾക്കാൻ നമുക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ
1: ഓക്കെ.

ഒരു മണി കഴിഞ്ഞ് 44 മിനിറ്റിലേക്ക് കടക്കാൻ പോകുക കേട്ടോ സമയം. ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ ഇഷ്ടഗാനങ്ങൾക്കായിട്ട്. ഇനിയും മടിച്ചു നിൽക്കണ്ട വിളിക്കാനായിട്ട്. വിളിച്ചോളൂ 2 മണിവരെയുള്ള സമയത്ത്. 04842424210 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്, ഇഷ്ടഗാനം ചോദിക്കേണ്ടത്. ഇത് ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, ആരാണ് ഇഷ്ടഗാനം പറയാനായിട്ട് എത്തിയിരിക്കുന്നേ? അതുല്യ. എവിടെയാണ് സ്ഥലം? അയ്യോ ഭയങ്കര എക്കോ. ആ റേഡിയോ എന്തെങ്കിലും ഓൺ ചെയ്തിട്ടുണ്ടോ? മാറി നിന്ന് സംസാരിച്ചോളൂ പുറത്തേക്ക് വന്നിട്ട്. ആ നല്ല എക്കോ കേൾക്കുന്നു.

ആ ഭയങ്കര ഡിസ്റ്റർബൻസ്. ആ ഇപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോളൂ എന്നിട്ട് എന്താ ചെയ്യുന്നേ? അതെയോ, റിസൾട്ട് വന്നില്ലേ? ഓ അത് ശരി. അപ്പൊ നല്ലൊരു നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? നല്ല ഗംഭീര വിജയം അല്ലേ? അത് കഴിഞ്ഞ് എന്താ ഇനി പ്ലാൻ? അച്ഛോ അതെന്താ അങ്ങനെ പറയുന്നേ? അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കൂ, കുട്ടികളുടെ ഇഷ്ടമല്ലേ നടക്കേണ്ടത് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എന്നുവെച്ചാൽ നമ്മളുടെ ഭാവി തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഇഷ്ടം നമുക്കേ അറിയൂ, നല്ലതായിരിക്കണം അത്, അത്രേ ഉള്ളൂ. നേരത്തെ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മൾ എവിടെ എത്തപ്പെടണം എന്ന് അല്ലേ? ശരിയല്ലേ? അച്ഛനും അമ്മയും കേൾക്കുന്നുണ്ടെങ്കിൽ അവരറിയട്ടെ ഏത് മേഖലയാണ് ഇഷ്ടം, അത് പറയൂ. അതിലേക്ക് ഇഷ്ടമാണ് അല്ലേ? അതിലൊക്കെ അങ്ങനെയാണെങ്കിൽ അവരോട് പറയൂ ഇങ്ങനെ, കേട്ടോ, പറഞ്ഞു നോക്കൂ എനിക്കിഷ്ടം അങ്ങനെയാണ് എന്നൊക്കെ പറയൂ. അങ്ങനെയല്ലേ നമ്മൾ ശരിക്കും പഠിക്കേണ്ട ആളുടെ ആളുടെ ആ ഇഷ്ടം അനുസരിച്ചിട്ടാണ് മേഖല തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നമുക്ക് ശോഭിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള നമുക്കിഷ്ടമുള്ള മേഖലയിലേ നമുക്ക് ശോഭിക്കാൻ കഴിയൂ അല്ലേ? ശരിയല്ലേ? അപ്പം എന്തായാലും പാട്ട് പറഞ്ഞോളൂ. ഗജപോക്കിരിയിലെ ഏതെങ്കിലും പാട്ട് മതിയോ? ആ അത് എന്താ ഇഷ്ടമാണോ ആ സിനിമ? കണ്ടിട്ടുള്ള ഫിലിമാണോ? പാട്ട് ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും അതിലെ പാട്ട് വെക്കാം. പിന്നെ ആരൊക്കെ വീട്ടിൽ ആരെങ്കിലും കേൾക്കാനുണ്ടോ ഇന്നിപ്പോ? അമ്മയൊക്കെ ഉണ്ടോ അടുത്ത്? അമ്മയുണ്ടോ? ആഹാ, എല്ലാരും ഉണ്ട് അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഒരു ഹായ് ഇട്ടോ. ഹായ് പറഞ്ഞേക്കാണ് തുല്യയുടെ വീട്ടിലുള്ള എല്ലാവർക്കും. തുല്യ ചോദിച്ചിരിക്കുന്ന പാട്ട് എല്ലാരും കൂടി കേട്ടോളൂ. ഓക്കെ, സന്തോഷം, സന്തോഷം, ബൈ.

0: ഒരു മണി കഴിഞ്ഞ് 51:15 ആയിരിക്കുന്നു സമയം. അപ്പോൾ നമ്മുടെ യുവർ ചോയ്സിൻ്റെ സമയം അങ്ങനെ ഏകദേശം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം കേട്ടോ. കുറേ പേരൊക്കെ വിളിച്ചു, ഇഷ്ടഗാനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. ഇനി അടുത്ത മിക്കവാറും ലാസ്റ്റ് കോളറാണോ എന്നെനിക്കറിയില്ല. ഇന്നത്തെ യുവർ ചോയ്സിൻ്റെ ലാസ്റ്റ് കോളറായിരിക്കുമോ എന്നറിയില്ല. എന്തായാലും അടുത്ത കോളർ കൂടി റെഡിയാണ്. ഹലോ,
1: ഹലോ,
0: ആരാണിത്? പറഞ്ഞോളൂ.
1: ഞാൻ ആലുവയിൽ നിന്ന് സാലിയാണ്.
0: സാലി അല്ലേ? സാലി, ഓക്കെ. ആലുവ എന്താണ്, വീട്ടമ്മയാണോ? പാട്ടൊക്കെ
1: കേട്ടിട്ടമ്മയാണ്.
0: അതെ അല്ലേ, പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നപ്പോ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിയില്ലേ? അങ്ങനെ വിളിച്ചതായിരിക്കും.
1: ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്, കിട്ടാറില്ല.
0: കിട്ടാറില്ല. പിന്നെ
1: വാട്സപ്പിലും യൂട്യൂബിലൊക്കെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടെങ്കിലും പാട്ടൊന്നും കിട്ടാറില്ല.
0: അപ്പൊ എന്തായാലും സന്തോഷമായി കാണുന്നു വിചാരിക്കുന്നു.
1: സന്തോഷമായി. പിള്ളേരുടെ വെഡിങ് ആനിവേഴ്സറിക്കും
0: അതെയോ? ഓക്കെ,
1: പണ്ട് മുതലേ എഫ് എമ്മിന്റെ ഫാനാണ്.
0: അതെ അതെ.
1: അപ്പൊ ഞാൻ കേക്കണതാണ്.
0: അതെ അല്ലെ. ആരൊക്കെയാ മക്കള്? രണ്ടുപേരോ?
1: മൂന്ന് മക്കളുണ്ട്.
0: ഇപ്പൊ വീട്ടിലാരാ ഉള്ളത്?
1: ഇപ്പൊ ഞാനും എന്റെ ഇളയ മോനും മാത്രമേ ഉള്ളൂ.
0: അതെ അല്ലേ. ഓക്കെ,
1: ബാക്കി രണ്ടുപേര് പുറത്തു പോയിക്കാം. മുത്തമോളെ കല്യാണം കഴിഞ്ഞു, ഖത്തറിലാണ്.
0: ഓക്കെ.
1: രണ്ടാമത്തെ ആള് ഇപ്പൊ പ്ലസ് ടുവിലേക്ക്.
0: ഓ, അത്രയും ചെറിയ കുട്ടികളൊക്കെയാണ് അല്ലേ. അപ്പൊ എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞു പോയെങ്കിലും പോലും അങ്ങനെ എന്തോ പറഞ്ഞില്ലേ, എന്തോ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ പാട്ട് ചോദിക്കാം. സ്പെഷ്യൽ ആയിട്ട് അവർക്ക് തന്നെ ഡെഡിക്കേറ്റ്
1: ചെയ്യാം എല്ലാവർക്കും.
0: ആണോ? ഇന്ന് കുറച്ച് ഹിന്ദി പാട്ട് നല്ല പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റി. അപ്പൊ ഹിന്ദി പാട്ട്
1: ഹിന്ദിയുടെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതൊന്നുമില്ല.
0: ഉണ്ട്, ഗീത് ബഹാർ ഒക്കെ ഉണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലുണ്ട്, ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ കേൾക്കും. ഞായറാഴ്ച ഒക്കെ ഉണ്ട് കേട്ടോ, വൈകുന്നേരങ്ങളിലാണ്
1: കേൾക്കാൻ നേരം കിട്ടാറല്ലേ. ഞാൻ രാവിലെ മുതൽ വെക്കും.
0: അതെ അല്ലേ.
1: എഫ് എമ്മും റെയിൻബോയും
0: വെക്കാറുണ്ട് അല്ലേ.
1: റെയിൻബോയും ഇങ്ങനെ മാറി മാറിയാണ് വെക്കും. വേറെ
0: ഇപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിലൂടെ?
1: എനിക്ക് മറ്റേ ഫൂലും കാ താരും കാ സബ്കാ കഹ്നാ ഹേ
0: അടിപൊളി പാട്ട്, നല്ല നന്നായിട്ട് പാടിയല്ലോ. എന്താ തുടർന്ന് പാടാൻ? നന്നായിട്ട്, നല്ല പാട്ടാട്ടോ, ഒരു ഹിറ്റ് ഗാനമാണ്.
1: ഹരേ രാമ ഹരേ കൃഷ്ണ. അതെ,
0: അതെ. ഇന്ന് ഹിന്ദി എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് വിളിച്ചവര് കുറച്ച് ഹിന്ദി
1: ചോദിച്ചിട്ടുണ്ടായിരുന്നു.
0: ആണല്ലേ,
1: ഹിന്ദി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര
0: ഇഷ്ടമാണ്. നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ പാട്ട് എന്തായാലും ഇനി ഒട്ടും സമയം കളയാനില്ല. ആ പാട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുണ്ട്. 6 മിനിറ്റ് ഉള്ള പാട്ടാണ്. ആ പാട്ട് കേൾക്കാം നമുക്ക്. ഓക്കെ, വിളിച്ചതിന് സന്തോഷം കേട്ടോ. ഓക്കെ.

യുവർ ചോയ്സ്, ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ ഇങ്ങനെ പൂർണ്ണമായിരിക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആർ ജെ വിജി. ഇനിയിപ്പോൾ 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകളിലേക്കാണ് പോകുന്നത് ഡെല്ലിയിലെ. അതിനുശേഷം 2:15 മുതൽ 3 മണി വരെ നോൺ സ്റ്റോപ്പ് ട്രെയിൻ പോയിലൂടെ ബാക്ക് ടു ബാക്ക് സോങ്സ് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്.

0: ശ്രവിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം 2 മണി കഴിഞ്ഞ് 58:35 ആയിരിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 3 മണിക്ക് വിവിധ ഭാരതി മുംബൈ റിലേ പ്രോഗ്രാംസ് കേൾക്കാവുന്നതാണ്. വീണ്ടും 5 മണിക്ക് കൊച്ചി എഫ് എം റെയിൻബോ പ്രോഗ്രാംസ് തുടരും.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും.

0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് പ്രത്യേക മന്ത്രിസഭാ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിലെ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ മുഴുവൻ പ്രതികളുടെയും ജാമ്യം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി റദ്ദാക്കി. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പേരാണ് കേസിലെ പ്രതികൾ. കോഴിക്കോട് ജില്ലാ കളക്ടറായി എം എസ് മാധവിക്കുട്ടി ചുമതലയേറ്റു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സബ് കളക്ടർക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കളക്ടറായി പി വിഷ്ണുരാജും ചുമതലയേറ്റു. 2019 ബാച്ച് IAS ഓഫീസറാണ്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ അവസാനിച്ചു.
1: News Rainbow.

0: ഗുഡ് ഈവനിംഗ് എവരി വൺ. എന്തായാലും ഇന്ന് വളരെ ലാളിത്യത്തോടെയും സമിതിയോടെയും നമ്മുടെ ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്
1: ഇങ്ങനെ ഇത്രയും ലാളിത്യം വരാറില്ല
0: ഇല്ല ആരംഭിക്കാന്ന് വിചാരിച്ചു. എന്താണ് സംഭവം എന്ന് വെച്ചാല്, പുറത്ത് നല്ല മഴയുണ്ട്. നമ്മൾ ഒരുപാട് കാത്തിരുന്നാണ് മഴ വേണം മഴ വേണം എന്നുള്ളൊരു സംഭവത്തിനകത്ത്. അപ്പൊ ആ മഴ
1: മഴ വന്നപ്പോ പ്രതീക്ഷ ഭയങ്കര സന്തോഷം.
0: അതെ, അതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കൾ അങ്ങനെയല്ല, വാർമയിലല്ല. കാരണം പറഞ്ഞാൽ നമ്മള് സത്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിരുന്നിട്ട് പോലും ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരത്തില്ല. എന്താ വെച്ചാല് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അത്രയ്ക്ക് നമ്മളിപ്പോ വെയിലുണ്ട് ചൂടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു.
1: പക്ഷെ ഒരാഴ്ച മുമ്പ് വരെ
0: നമ്മുടെ റേഡിയോ സ്റ്റേഷനിലും ഏത് ചാനലിലായിക്കോട്ടെ അതിനെ മാത്രം പറ്റി പറയുന്ന പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ മഴ വന്നപ്പോ എന്ത് സുഖം,
1: കാലവർഷത്തിയിട്ടില്ല.
0: അതിനു മുമ്പ് തന്നെ
1: എത്താൻ ഇനിയും സമയമുണ്ട്.
0: പക്ഷെ ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്. നമ്മളിപ്പം നാല് ചക്ര വാഹനത്തിൽ പോയാല് നമ്മളെപ്പോഴും തോന്നുന്നത് ഇരുചക്ര വാഹനക്കാര് നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടി കയറി വരുന്നു, ഇടത്തെ സൈഡിൽ കൂടി കയറി വരുന്നു എന്നുള്ള തോന്നലുകൾ നമുക്കുണ്ടാവും. നമ്മൾ സൈഡ് കൊടുക്കാതെ മുന്നോട്ട് പോകും. നമ്മൾ ഇരുചക്ര വാഹനമാണ് ഓട്ടിക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് തോന്നുന്നത് നാല് ചക്ര വാഹനങ്ങൾ അങ്ങനെ ഓട്ടിക്കുന്നു, അവരുടെ ഡ്രൈവിംഗ് ശരിയല്ല, അവരുടെയാണ് വാഹനം കൃത്യമായി നിയന്ത്രിച്ച് പോകേണ്ടതെന്ന് തോന്നും. പക്ഷെ ഇതൊന്നുമല്ലാതെ സൈഡിൽ കാൽ നടക്കാർ നടക്കുമ്പോഴേക്കും നമ്മൾ നടന്നാൽ ഇയാൾ ഇവിടെ നോക്കി വണ്ടി ഓട്ടിക്കുന്നു എന്ന് തോന്നും. പക്ഷെ ആ വാഹനം ഇതെല്ലാം തോന്നുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ
1: കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ സൈഡിലൂടെയൊക്കെ പാവപ്പെട്ട ടൂ വീലറുകാരും അതുപോലെ തന്നെ കാൽനടക്കാരും ഒക്കെ പോകുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ വേണം.
0: പ്രത്യേകിച്ച് വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് വരുന്ന ആൾക്കാർ പ്രത്യേകിച്ച് റോഡിന്റെ സൈഡുകളിൽ നടക്കുകയാണെങ്കിൽ, ഇന്നിപ്പോ എന്റെ അടുത്തിരിക്കുന്ന എന്റെ കോ ആർജയും വെള്ള വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. കാരണം ഞാനും ഒരു ചെളി പുരണ്ടാലും അത് മാറാൻ വേണ്ടി എന്ത് പാടാണെന്ന് അറിയാം ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും.
1: നമ്മൾ ഇന്ന് നേരെ ഇങ്ങോട്ട് തന്നെ അല്ല വന്നത്, രാവിലെ തൊട്ട് വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ക്ലസ്റ്റർ ട്രെയിനിങ് ഒക്കെ ആയിരുന്നു ടീച്ചേഴ്സിന്റെ. അപ്പൊ അതിന് വെള്ള വസ്ത്രമൊക്കെ ഇട്ട് ഇത്തിരി
0: ശരി. അപ്പൊ ബാക്കിയുള്ളവര് എന്തായിരുന്നാലും എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും നമ്മുടെ പരിപാടിയോടൊപ്പം
1: കൂട്ടുകൂടിയായിരിക്കും. ഇന്ന് കറുത്ത ഡ്രസ് ഇട്ട് എത്ര ചെളി പുരണ്ടാലും പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇങ്ങനെ എത്തിയത്.
0: കറുപ്പിന് ഏഴ് അടങ്ങുന്നാണല്ലോ. എന്തായാലും ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രതീക്ഷേഖർ, എന്നോടൊപ്പം അംബിലിഷിനും പ്രതീക്ഷേഖരും നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ നിങ്ങളോടൊപ്പം കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സലാപങ്ങൾ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാവോ?
1: ഇന്നത്തെ പ്രത്യേകത രണ്ട് പാട്ടിന് ശേഷം നമുക്ക് അറിയിക്കാം.
0: അത് മതിയല്ലോ. അപ്പം പ്രേക്ഷകർ അതുപോലെ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാട്സപ്പിലൂടെ ഞങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതും ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. 8547341 4 1 0 7 5. എന്തായിരുന്നാലും നമുക്ക് നല്ല രണ്ട് പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം.

ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5.
1: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോ നമ്മൾ രണ്ടുപേരും ഇപ്പൊ നിങ്ങളോട് ഉണ്ട്. നേരത്തെ തന്നെ നമ്മൾ രണ്ട് പാട്ട് വെച്ചിട്ട് തിരിച്ചുവരുന്നു പറഞ്ഞത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ
2: തിരിച്ചെത്തിയില്ലേ?
1: തിരിച്ചെത്തും, കാരണം ഇവിടെ പോകാൻ വേണ്ടിയാണ്, ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓരോരുത്തരും, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് രണ്ട് പാട്ടിന് ശേഷം നമ്മൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ?
2: ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസം തന്നെയാണ്. നാഷണൽ വൈൻ ഡേ ആണ്.
1: ഓക്കെ,
2: അതുപോലെ തന്നെ നാഷണൽ ടാപ്പ് ഡാൻസ് ഡേ ആണ്.
1: ഓക്കെ, ഗീക്ക് പ്രൈഡ് ഡേ ആണ്.
2: അതെ,
1: അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ്.
2: വേൾഡ് തൈറോയിഡ് ഡേ ആണ്.
1: ഓക്കെ,
2: അതിന്റെ അവയർനെസ് ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ ആരോഗ്യപരമായും മാനസികമായിട്ടും ഒക്കെ ഇന്ന് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള വൈൻ ഇന്ന് നിർമ്മിക്കുന്ന പല രാജ്യങ്ങളും അവരത് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമൊക്കെയാണ്.
1: പക്ഷേ മറ്റൊരു വലിയൊരു ദിനം കൂടിയാണ്. ഇനി ലോകകപ്പ് ഫുട്ബോൾ കിക്കോഫിന് വെറും 17 ദിവസങ്ങൾ കൂടിയൊക്കെയാണ് മാത്രമേ ഉള്ളത്. അപ്പോൾ 4 വർഷം കൂടുമ്പോഴുള്ള ഈ കാൽപന്ത് ആരാധത്തിന് ലോകം മുഴുവൻ കാത്തിരിക്കുമ്പോൾ, ജീവിതത്തിലെ എല്ലാ ദിവസവും ഫുട്ബോളിനെ ആരാധിക്കുന്ന, ഫുട്ബോൾ കളിക്കാരെ ആരാധിക്കുന്ന അവരുടെ ഒരു ദിവസം കൂടിയാണ് ഇന്ന് വേൾഡ് ഫുട്ബോൾ ഡേയും കൂടിയാണ്.
2: പല സ്ഥലങ്ങളിലും ഫ്ലെക്സ് ഒക്കെ ഉയർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്.
1: എന്താ പറയുന്നത്, എന്താ ഒരു ലോക രാജ്യങ്ങളിലുള്ള പോലും ഫിഫ പോലും എടുത്തിട്ട് നമ്മുടെ അവിടുന്ന് കായലിൽ നിന്ന് പൊങ്ങുന്ന ഫ്ലെക്സ് വരെ വയ്ക്കുന്ന ഒരു രാജ്യമാണ് കേരളം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് അതുപോലെയാണ് കാൽപന്ത് കളിയെ സ്നേഹിക്കുന്നത്.
2: തീർച്ചയായിട്ടും, അപ്പോ നമ്മുടെ ഇലക്ഷന്റെ ആരവങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇനി കാൽപന്തിന്റെ ആരവത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്.
1: തീർച്ചയായും. അപ്പം ഈ

വേൾഡ് ഫുട്ബോൾ ഡേ മെയ് 25-നാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും ടീമുകൾ പങ്കെടുത്ത ചരിത്രത്തിലെ ആദ്യത്തെ രാജ്യാന്തര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത് 1924 മെയ് 25-ന് പാരീസ് ഒളിമ്പിക്സിലാണ്. 6 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങാൻ ഫിഫയ്ക്ക് പ്രചോദനമായതും ഇത് തന്നെയാണ്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും മെയ് 25-ന് ലോക ഫുട്ബോൾ ദിനം ആചരിക്കാൻ വേണ്ടി 2024-ലാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അപ്പോഴാണ് അവർ തീരുമാനിച്ചത്. ആ 2024-ന് തീരുമാനിച്ചതിന് ശേഷം എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ലോകകപ്പ് ഫുട്ബോൾ

0: സ്കോറൊക്കെ നമുക്കറിയാം കേട്ടോ.
1: ശരി, പക്ഷേ ഫുട്ബോൾ എന്ന് പറയുന്നത് എന്താ പറയാ, ചങ്കും ചങ്കടി പോയിട്ട് കൊണ്ട്
0: നടക്കുന്ന. പ്രതീക്ഷ എങ്ങനെയായിരുന്നു? പ്രതീക്ഷ ഫുട്ബോൾ കാണാൻ പോയിട്ട് ഇരുന്നിട്ട് കുറച്ച് ഐ സിക്സ് ഫോർ എന്നൊക്കെ പറഞ്ഞ കൈ കടിക്കും.
1: ഈ പറയുന്ന ആവേശം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആരാണ് ഫുട്ബോൾ കളിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അവർ ഇത്രയും വർഷം തന്നെ പല ഇപ്പം നമ്മുടെ പല മാധ്യമങ്ങളിലൂടെയും അവർ ഫുട്ബോളിന്റെ ആവേശം കേട്ടും അതുപോലെ തന്നെ കണ്ടും ആഘോഷിച്ചിട്ടുള്ളവരാണ്. സോ ലോകകപ്പ് ഫുട്ബോൾ എത്താൻ വേണ്ടി വരുന്ന സമയം ഇനി കുറച്ച് നാളുകൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഓരോ ടീം കാണും,
0: ആ ടീം
1: കളിക്കാരും കാണും, അത് ആരാണ്, എന്തുകൊണ്ടാണ്, അപ്പൊ എത്ര നാളത്തെ മാച്ച് കാണുന്നു, അവർക്ക്
0: ഇപ്രാവശ്യം ആര് കപ്പ് തൂക്കും,
1: ആ ഇത്രയും കാര്യങ്ങൾ, നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണ്, ആരായിരിക്കും ഇത്തവണ ലോകകപ്പ് നേടാൻ വേണ്ടി പോകുന്ന ആ ടീം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് പറയാൻ വേണ്ടി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ
0: ഇതാണ് 0484-242-8101.
1: 0484-242-8101 എന്ന നമ്പറിൽ ഒരിക്കൽ കൂടി പറയാം, 0484-242-8101. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഈ വർഷത്തെ വിജയി ആരാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീം ഏതാണ്, എന്തായാലും നിങ്ങളുടെ ആൻസറുകൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ കോളുകൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. സോ നിങ്ങൾ വിളിക്കുക. ബിഫോർ ദാറ്റ് എന്തോ നമ്മളൊരു അടിപൊളി പാട്ട് വെക്കേണ്ടത്, എന്തായാലും ഫുട്ബോളിന്റെ ആവശ്യത്തിൽ.
0: ആകാശവാണി റെയിൻബോ 107.5 ഓൺ ദി ഗോ
1: ഡ്രൈവ് ടൈം മ്യൂസിക് ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ അർജന്റീന ഫാൻസിന് വേണ്ടിയുള്ളൊരു പാട്ടും കൂടിയാണ്. ലെറ്റ്സ് എൻജോയ്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ നമ്മൾ നേരത്തെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് 29:59 ആയപ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ആരാണിത്? ഷാൻ എന്ത് ചെയ്യുന്നു? ഷാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂരാണ്. അപ്പോൾ ഷാൻ, നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു, സാധാരണ നമ്മളിപ്പം ക്രിക്കറ്റ് ഇപ്പം IPL സീസണൊക്കെ ഫൈനലിൽ അടുത്ത മത്സരങ്ങളിലേക്കെങ്കിൽ ഫൈനൽ കാലഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി ഫുട്ബോളിന്റെ ആവേശമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഷാന് ഫുട്ബോൾ സ്ഥിരമായി കാണുന്ന വ്യക്തിയാണോ? ഓക്കെ, എന്നാലും ഫുട്ബോളിന്റെ ആവേശമൊക്കെ എവിടെയെങ്കിലും കണ്ടോ? എവിടെയെങ്കിലും കട്ടൗട്ടോ എന്തെങ്കിലും ഉള്ള സംഭവങ്ങൾ കണ്ടിരുന്നോ? ശരി, അപ്പൊ ഞാനിത് ചോദിച്ച ഒരു ചോദ്യം ഉണ്ട്. നമ്മളിത് ആരാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ, ഫുട്ബോളിന്റെ പ്ലെയർ എന്നുള്ളത്? ആരായിരുന്നു ഷാന്റെ പ്ലെയർ ഇഷ്ടമുള്ളത്?
2: ഓക്കെ, ഇപ്പൊ മെസ്സിയാ?
1: ഇപ്പൊ മെസ്സിയാണ്. നേരെ പെട്ടെന്ന് വിളിച്ചിട്ട് തിരിച്ചിട്ട് ക്രിസ്ത്യാനോ ആയിരുന്നു, ഇപ്പൊ മെസ്സിയാണോ? ഒന്ന് ആരാണത്?
2: എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്.
1: അവിടെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, മെസ്സി റൊണാൾഡോ മെസ്സി മെസ്സി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമോ? തിരിച്ച് കുറെ നേരമായിട്ട് തിരിച്ച്. അപ്പൊ ഏത് ടീം ജയിക്കുന്നതാണ്? ഏത് ടീം, ഏതെങ്കിലും ഫുട്ബോളിൽ ഏതെങ്കിലും ഫേവറേറ്റ് ടീം ഉണ്ടോ? ശരി ശരി ശരി ശരി. എന്നാലും ഷാൻ വിളിച്ചോണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കും, ഷാൻ ക്രിക്കറ്റിന്റെ ഫാനാണ്, ക്രിക്കറ്റ് പ്ലെയർ ആണോ, ക്രിക്കറ്റ് കളിക്കാറുണ്ടോ?
2: ഓക്കെ,
1: ഓക്കെ. എന്തായാലും IPL മത്സരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണോ? IPL മത്സരങ്ങളൊക്കെ കാണുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു ഫൈനൽ ഒരു മത്സര ഘട്ടത്തിലേക്ക് പോവുകയാണ്, ആരാണ് ജയിക്കും തോന്നുന്നത്, കപ്പടിക്കും തോന്നുന്നത്? ആണോ? ഓക്കെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. തിരിച്ചെന്തായിരുന്നല്ലേ, തിരിച്ച് അങ്ങനെ ഈ ഫുഡ്

0: ബോളിലപ്പം ആരും ജയിക്കുന്നു അങ്ങനെ യാതൊരുവിധ ടീമിനും അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് വിചാരിക്കുന്നത്. ഷാൻ എവിടെ ഇവിടെ ഇവിടെ ഇവിടെ കൊച്ചിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതോ വേറെ എവിടെയെങ്കിലും ആണോ?
1: ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം കൊച്ചിയില് ഒരു കാര്യത്തിന് വേണ്ടി വന്നിട്ട് തിരിച്ചു വരുവായിരുന്നു.
0: എങ്ങനെയുണ്ട് ഷാൻ, കൊച്ചിയിലെ മഴയൊക്കെ ഇഷ്ടപ്പെട്ടോ? ബാംഗ്ലൂർ ഇതുപോലെ തന്നെയാണോ ക്ലൈമറ്റ്?
1: ബാംഗ്ലൂർ നല്ല ചൂടായിരുന്നു. ഞാൻ വരുന്ന സമയം വരാം.
0: ഓക്കെ.
1: ഇപ്പം ഇവിടെ വന്നപ്പോ എനിക്ക് ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി ഭയങ്കര ഒരു ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലായിരുന്നല്ലോ ഇവിടെ ഞാൻ പോകുന്ന സമയത്ത്. ഭയങ്കര
2: ഒരു ക്ലൈമറ്റ് ചേഞ്ച് ബാധിച്ചിട്ടുണ്ട് അല്ലേ?
1: നല്ല രീതിയില് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്.
0: എന്റെ പേര് പ്രതീക്ഷ എന്നാണ്.
2: ഞാൻ ആർജെ അംബ്ലീഷിനു. അതെ,
0: രണ്ടുപേരും എറണാകുളം തന്നെയാണ്. എന്തായാലും ഷാൻ ആദ്യമായിട്ട് എന്തായാലും നമ്മുടെ എഫ് എമ്മിനോടൊപ്പം കേട്ട് കൂട്ടുമുട്ടി നമ്മുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ വിളിച്ച എന്നെ വളരെയധികം സന്തോഷമുണ്ട്.
2: തുടർന്ന് ഈ കൂട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ.
0: കാരണം എന്താ പറയുമ്പോ ഒരു ഇതിന് കൃത്യമായിട്ടുള്ള ആൻസർ വരാത്തോണ്ടാണോ, എന്താണ് പ്രശ്നം?
2: അല്ല, കുറെ നേരം വിളിക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ, ഒരുപാട് കോളുകൾ വരുന്നോണ്ടാണ്. കുഴപ്പമില്ല, നമ്മളെ എല്ലാ പറ്റുന്നതൊക്കെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. കൊറേ പേര് ഒരുമിച്ച് വിളിക്കുന്നോണ്ടാണ് ലൈൻ എൻഗേജ്ഡ് ആവുന്നത് കേട്ടോ.
0: ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഈ കോൾ എടുക്കാൻ വേണ്ടി കൃത്യമായിട്ട് എനിക്ക് എടുക്കാൻ അറിയാവുന്നതിന്റെ ഒരു ഗുണമുള്ളത് കൊണ്ട് പടയുന്നും കൂടി എടുക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, എല്ലാരും കൂടി വിളിച്ചപ്പോ ജാം ആയതാണ്. എന്തായിരുന്നാലും അതിന് ക്ഷമാപണം ചോദിക്കുകയാണ്. അടുത്ത തവണ പെട്ടെന്ന് തന്നെ കിട്ടി വിളിക്കിപ്പം.
2: പിന്നല്ല, അതാണ് കണ്ട, അതിലൊരു പോസിറ്റീവ് കണ്ട്, അടിപൊളിയാണ്.
0: എന്തായിരുന്നാലും എന്താ പറയാ, അവിടുന്ന് ക്ലൈമറ്റ് ചേഞ്ച്, ഇവിടെ വന്നപ്പോഴേക്കും ക്ലൈമറ്റ് ചേഞ്ച് ആയി. അപ്പം എവിടെ പോയാലും അങ്ങനെ, ഷാൻ എവിടെ പോയാലും അങ്ങനെ നല്ല ക്ലൈമറ്റ് എല്ലാവർക്കും കൂടി കിട്ടുന്ന രീതിയിലാവട്ടെ. ഇനി അവിടെ ബാംഗ്ലൂർ ചെല്ലുമ്പോഴും അവിടെയും വെതർ നല്ല വെതർ ആവട്ടെ. അപ്പം
2: നല്ലൊരു പാട്ട് വെച്ച് തരട്ടെ.
0: നല്ലൊരു പാട്ടും നല്ലൊരു ഈവനിങ്ങും ആശംസിക്കുന്നു. ഇനിയും വിളിക്കാം ഷാൻ. താങ്ക്സ് ഫോർ കോളിംഗ്. ഷാൻ ആയിരുന്നു വിളിച്ചത്. അപ്പൊ ഷാൻ ആക്ച്വലി ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ അവിടുത്തെ ക്ലൈമറ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഇവിടെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ തിങ് ഈസ് ദാറ്റ് നമുക്കെന്ന് പറയുമോ, ഷാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ മഴയായി, ഇവിടെ എല്ലാവർക്കും ആശ്വാസം. ഇനി അവിടെ ചെല്ലുമ്പോഴും ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് എന്താണെന്നറിയാമോ, ബാംഗ്ലൂരിൽ ചില സമയത്ത് മഴ കാണും, ചെറിയ ഇപ്പോൾ ചൂടുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് മഴ വരും. വേറൊരു വല്ലാത്ത ഫീലാണ് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ പോയി നിന്നിട്ടുണ്ടോ?
2: പിന്നെ കുറച്ചുനാൾ ബാംഗ്ലൂർ ആയിരുന്നല്ലോ.
0: ഓക്കെ, അവിടെ ആ സമയത്ത് അത്രയും ക്ലൈമറ്റ് ഇല്ലാന്നാണ് പറയുന്നത്. അതിനുശേഷം അതിനുശേഷമാണ് ഒരുപാട് മാറിയത് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് വിളിക്കാം, നമ്മൾ ചോദിച്ച ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ചോദ്യമല്ല അത്, ആക്ച്വലി ഈ ഫുട്ബോൾ എന്തായിരുന്നാലും വരാൻ വേണ്ടി പോവാണ്. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന ദിവസം എന്റെ ടീം ഏതാണെന്ന് പറയുന്നത് ശ്രോതാക്കളുടെ ടീം പറയുന്നതാണ് ഏറ്റവും നല്ലത്. തിരിച്ചെന്റെ തന്നിട്ട് നമ്മുടെ ടീം പറയുന്നില്ല, നമ്മുടെ അത് ഏറ്റവും അവസരം നമുക്ക് വേണമെങ്കിൽ പറയാം. ശ്രോതാക്കളുടെ ടീം ഏതാണെന്നുള്ളത് കേൾക്കാനാണ് ഏറ്റവും വലിയ ആവശ്യം. ലോകകപ്പ് ഫുട്ബോൾ എന്തായിരുന്നാലും കണ്ടിട്ടുള്ളവര്, കേട്ടിട്ടുള്ളവര്, അത് ആസ്വദിച്ചിട്ടുള്ളവര് ഈ വർഷം ഏത് ടീം കപ്പടിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ ഏത് ടീമാണ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് എന്നുള്ളതും, ഏത് കളിക്കാരനാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ളതും നിങ്ങൾ എന്തായാലും വിളിച്ചു പറയുക. വിളിച്ചു പറയേണ്ട നമ്പർ 0484242801. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം.
2: Enjoy.

0: അങ്ങനെ തല്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവിടെ പ്രതീക്ഷിന് തന്നെ എൻട്രി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫുട്ബോളിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് എൻട്രിയെങ്കിലും ഞാൻ കൊടുത്തോട്ടെ, കൂടുതൽ അങ്ങോട്ട് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: തീർച്ചയായും, കാരണം എന്നെ കാക്കനാട് ഭാഗത്ത്
0: ഫുട്ബോളിനെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മൈക്ക് പ്രതീക്ഷിന് കൈമാറുകയാണ്.
1: അതായത് ഇപ്പൊ ശ്രോതാക്കൾ തിരിച്ചത് പറഞ്ഞപ്പോഴേക്കും ഇത് തുടങ്ങി, പെട്ടെന്ന് തുടങ്ങിയപ്പോ തന്നെ ഞാൻ കേറും എന്നൊരു നിലവിളി ശബ്ദം ആർ ജെ അംബ്ലീഷിന് വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്
0: ഇവിടെ അടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു.
1: തീർച്ചയായും, സത്യം പറഞ്ഞാല് നമ്മൾ ഈ ഫുട്ബോളിന്റെ കാര്യം നേരത്തെ സംസാരിച്ചപ്പോഴേക്കും കുറെ ശ്രോതാക്കള് ഈ രണ്ട് പാട്ടിന്റെ ഇടയിലേക്ക് വിളിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് മനു, രാജൻ, അതുപോലെ തന്നെ സുഹാസിനി മേഡം ഇവരൊക്കെ പറയുന്നത് ബ്രസീലിന്റെ ഫാനാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ജലീല് വിളിച്ചിട്ടുണ്ടായിരുന്നു, അൻസില്, അതുപോലെ തന്നെ കുമാർ, രാജൻ, ഇവര് ഒക്കെ അർജന്റീന ഫാൻസ് ആണ് പറഞ്ഞേക്കുന്നത്. അതിനിടയിൽ ഫാൻസിന് വേണ്ടി മനു,
0: അഗസ്റ്റിൻ,
1: ഇവർക്ക് അങ്ങനെ ഓരോരുത്തരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരിത് പറഞ്ഞിട്ടുണ്ട് അവര് അവരുടെ ടീം ജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്താ പറയുക, ഈ ആൾക്കാർ ഓരോരുത്തർക്കും
0: ഇവിടെ ഫുട്ബോളിന്റെ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്റെ ഒരു കാല് ഞാൻ ഫുട്ബോളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഒച്ചപ്പാടാണ്. എന്തിനാണ് ഈ കാല് ഫുട്ബോളിന് കൂടുതൽ?
1: എന്റെ കാല് ഫുട്ബോളിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാന് യു പി സ്റ്റാൻഡേർഡിൽ പഠിക്കൊണ്ടിരുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കുകയായിരുന്നു ക്ലാസ്സിലെ കുട്ടികളൊക്കെ. അപ്പോൾ ഞാനും ചെന്ന് കളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ നല്ല മഴയായിരുന്നു. അപ്പൊ ഞാൻ നല്ല വണ്ണമുള്ള കുട്ടിയായിരുന്നല്ലോ ആ സമയത്ത്. ഇല്ല, നമ്മളത് ശരീരത്തിനൊരിക്കലും കളിയാക്കി സംസാരിക്കാൻ പാടില്ല തിരിച്ചിട്ട് തുറന്നിട്ട്. അപ്പോൾ നല്ല ഒരു സുന്ദരനായ ഒരു ചുണക്കൂട്ടൻ അവിടെ നിന്നപ്പോഴേക്കും ഞാൻ കളിക്കാൻ വേണ്ടി ബോളിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഫുട്ബോൾ പോലെ ഞാൻ ഫുട്ബോളിൻ്റെ അടുത്ത്
0: നിന്നപ്പോഴേക്കും
1: തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനെ ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും തിരിച്ച് അവര് പറഞ്ഞു ഗോളിയായിട്ട് നിൽക്കുക, അതാകുമ്പോൾ പോസ്റ്റ് നിറഞ്ഞ് നിൽക്കുമല്ലോ എന്നുള്ള സംഭവത്തിനകത്ത്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നിന്നു തിരിച്ച്. അപ്പൊ അങ്ങനെ ഒരാള് ഗോൾ അടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഞാൻ മുൻപോട്ട് ചെന്ന് ആ ബോളിനെ തടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അയാൾ അത് കിക്ക് ചെയ്തത് ബോളിലേക്കല്ല എന്റെ കാലിലേക്കാണ്. അങ്ങനെ ഞാൻ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കിടന്നു. ഞാൻ സ്വയം എന്നെ തന്നെ ഇത്രയും താഴ്ത്തി പറയുമ്പോൾ അമ്പിളിക്ക് എന്ത് സന്തോഷമല്ലേ.
0: സത്യം,
1: അതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്ത കഥ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു തിരിച്ച്. ഇങ്ങനെ ഇല്ലാത്ത കഥയല്ല, ആക്ച്വലി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്റെ കാലിന് എപ്പോഴും എപ്പോഴും പ്രശ്നങ്ങളാണ്, പലപ്പോഴും കാലിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഫുട്ബോൾ കളിക്കാത്തവരായിട്ട് ആരാണോ
0: ഫുട്ബോളിന് വേണ്ടിയിട്ട്
1: ഒരു കാലല്ല, ഇതിന് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. കാരണം അറിയുമോ, മഴ പെയ്യുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കണം നല്ല ചെളി വെള്ളത്തിൽ, അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെന്നുണ്ടെങ്കിലും ഫുട്ബോൾ കളിക്കുക, അതൊക്കെ എന്ന് പറയുന്നത് ഒരു ആവേശമാണ്.
0: സത്യം, ഫുട്ബോൾ എന്ന് പറയുന്നത് തന്നെ ഒരു ആവേശമാണ്. അതുപോലെ തോട്ടിൽ കളിക്കുന്നു, അത് കുറച്ച് വെള്ളമുള്ള പാടമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുമ്പോൾ പാടത്തൊക്കെ വെള്ളമുണ്ടല്ലോ, അവിടെ ഫുട്ബോൾ കളിക്കുന്നത് നല്ല രസമല്ലേ.
1: അതാണ് ഞാൻ ചെളിവെള്ളത്തിൽ കളിക്കാന്നുള്ള നേരത്തെ പറഞ്ഞത്. എല്ലാം കൂടി ചേർത്ത് ഒറ്റവാക്കി, പാടമാണെങ്കിൽ എവിടെയാണെങ്കിലും വെള്ളമുള്ളത് കുറച്ച് മഴ പെയ്യുമ്പോഴേക്കും അത് ചെളിയാവും. അപ്പൊ ചെളിവെള്ളം എന്ന് പറയുന്നത് ശരി. എന്തായിരുന്നാലും ഇപ്പം അടുത്തിറങ്ങിയ സിനിമകളൊക്കെ കണ്ടായിരുന്നോ?
0: അടുത്തിറങ്ങിയ സിനിമകൾ ഇപ്പോ ദൃശ്യം
1: ദൃശ്യം കണ്ടു. കാരണം എന്താ ദൃശ്യം, അതിന്റെ സസ്പെൻസും കാര്യങ്ങളൊന്നും ഒന്നും പൊളിക്കേണ്ട ആവശ്യം ഇല്ലെന്നുണ്ടെങ്കിലും ഗംഭീര പ്രകടനമായിരുന്നില്ല. ലളിതയുടെ ജന്മദിനത്തിലാണ് ദൃശ്യം ഇറങ്ങിയത്, ഗംഭീര പ്രകടനമായിരുന്നില്ലേ?
0: തീർച്ചയായിട്ടും.
1: അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 13 വർഷങ്ങളായി ആ നടൻ ഒരു ഹിറ്റിന് വേണ്ടി, തിയേറ്റർ ഹിറ്റിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. നടിപ്പിൻ നായകൻ സൂര്യ, അദ്ദേഹത്തിന്റെ സിനിമ, തമിഴ് സിനിമയാണ് കറുപ്പ്, അത് റിലീസായി. അതും വൻ വിജയത്തിലേക്ക്, അവിടെ തമിഴ്നാട്ടിൽ പോകുന്നു, ഇവിടെയും വിജയത്തിലേക്ക് പോകുന്നു. അപ്പൊ ഈ രണ്ട് സിനിമകളും, കാരണം സിനിമകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്.
0: തീർച്ചയായിട്ടും, അതൊരു ശക്തമായ മാധ്യമമാണല്ലോ.
1: തീർച്ചയായും, അത് തന്നെ മലയാള സിനിമ എന്ന് പറയുന്നത് ഭാഷാ അതിർവരമ്പുകളില്ലാതെ ലോകമെമ്പാടുമുള്ളവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും കൂടി തന്നെയാണ്. സോ ആ സിനിമ നമ്മുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും സിനിമകൾ ഇറങ്ങിയാലും നമ്മളത് ഇപ്പൊ 100 കോടിയാണെങ്കിലും 200 കോടിയാണെങ്കിലും നമ്മൾ വിജയിപ്പിക്കാറുണ്ട്.

0: നടക്കാറുണ്ട്. പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിലൊന്നും അത്രത്തോളം വലിയ ബിസിനസ് നടക്കാറില്ല. അപ്പോൾ പലരും നോക്കുന്നത് കേരളത്തിലെ ആൾക്കാർ ഇത്രയധികം സിനിമയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്.
1: എന്തുകൊണ്ടാണ് അത് പ്രതീക്ഷ തോന്നിയിട്ടുള്ളത്?
0: അല്ല, അമ്പിളിക്ക് എന്താണ് തോന്നിയെന്നുള്ളതാണ് ചോദിക്കാൻ പറഞ്ഞത്.
1: എന്റെ അടുത്തായിരുന്നു ക്വസ്റ്റ്യൻ. കലാഹൃദയമുള്ളത് കൊണ്ട്,
0: അല്ല അമ്പിളി, കലാബോധമുള്ളത് അതുകൊണ്ടല്ല, നന്മയുള്ള ആളുകളാണ് കേരളത്തിലെ ആൾക്കാർ കൂടുതൽ തിരിച്ചറിഞ്ഞത്. കാരണം അവര് നന്മ കണ്ടാൽ അംഗീകരിക്കും. അതായത് മോശ സിനിമയെ അവരൊരിക്കലും ചെന്ന് വിജയിപ്പിക്കുന്ന ഒരു സംഭവം വരത്തില്ല. നന്മയുള്ള സിനിമയാണെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ, അവരുടെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന സിനിമയാണെങ്കിൽ അവർ വിജയിപ്പിക്കും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ
1: സിനിമ അങ്ങനെയൊക്കെ തന്നെയല്ലേ നന്മയുള്ള സിനിമകൾ സ്വീകരിക്കില്ലേ?
0: ഞാൻ അങ്ങനല്ലെന്ന് പറഞ്ഞില്ലല്ലോ.
1: കേരളത്തിലുള്ളവര് നമ്മൾ മലയാളികളാവുമ്പോൾ നമ്മൾ അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയും.
0: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് എന്തായിരുന്നാലും ഫുട്ബോളിൻ്റെ കാര്യത്തിൽ കുറേ പേര് വിളിച്ചു, അവരുടെ കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങളും പേര് വിവരങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. തിരിച്ചെടുത്തിരുന്നിട്ട് അടുത്ത നമുക്ക് വേറൊരു കിറ്റിലും പാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM 107.5.

0: കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശ് പണി ഫോം നെയ്മോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. നമ്മളിങ്ങനെ ഫുട്ബോൾ ആവേശത്തിലെ ആവേശത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് നമ്മൾ അടുത്ത ഒരു എന്താ പറയുന്നത് അടുത്തൊരു സംഭവം, എന്തോ ഒരു ഭീമമായ സംഭവം ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ സംഭവം?
1: ഒന്നും സ്റ്റഡിയില്ല, ഒരു കോൾ വന്നതിന് ശേഷം. കാരണം തിരിച്ചതിന്റെ സംഭവം അറിയാമോ, ഈ ഇത് വന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും അറിയാമോ, ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സംഭവത്തിൽ ഡു നോട്ട് ഡിസ്റ്റർബ് ഇങ്ങനെ കിടക്കുന്ന ഫോൺ ഇങ്ങനെ കളറിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാല്, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. ആ ഫീച്ചർ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തായിരുന്നോ? ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സാധാരണ വെച്ച് സോഷ്യൽ മീഡിയ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഇൻസ്റ്റാ നമുക്ക് രീതിയിൽ തന്നെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ അറിയാതെയും ആ ഫോട്ടോ അപ്ലോഡ് ആയി പോവാം. പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് മാറിപ്പോവാം. പക്ഷേ അതിനകത്ത് കേരള പോലീസ് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാ ഫോട്ടോസ് ഇടുന്നത് പോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടാൽ ആരെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ കണ്ടിട്ട് അത് മാറിപ്പോവും. പക്ഷേ അല്ലാത്ത രീതിയിൽ നിങ്ങൾ പാസ്വേഡ്സോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അറിഞ്ഞുകൂടാത്ത ലിങ്ക്സോ ഓപ്പൺ ചെയ്യരുത് എന്നുള്ള സംഭവം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഓപ്പൺ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അമ്പലിക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ. അപ്പം ഒരുപാട് പേരുടെ, കാരണം അതെനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ആഴ്ചയും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പം എന്താ പറയുക, നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം മനുഷ്യർ പലപ്പോഴും
0: വിദ്യാഭ്യാസം കഴിഞ്ഞ ദിവസങ്ങളിലെ പേപ്പറൊക്കെ നമ്മൾ കണ്ടതാണ്, അത്യാവശ്യം നല്ല പൊസിഷനിലുള്ള ആളുകളെയാണ് പറ്റിക്കപ്പെടുന്നത്.
1: തീർച്ചയായും ഞാൻ പറഞ്ഞു. കാരണം
0: നമ്മൾ വിചാരിക്കും വിവരം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, വിവരം ഇല്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല.
1: നമ്മൾ സംബന്ധിച്ചാല് മെന്റലി നമ്മൾ ചില സമയത്ത് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയങ്ങൾ കാണും. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വിളിക്കുമ്പോഴേക്കും ചിലപ്പം ഒരു പിൻ കൊടുക്കേണ്ട സംഭവത്തിനകത്ത് ഇപ്പം ഏതെങ്കിലും ഒരു ഡെലിവറി ഏജന്റ് പോലും ചോദിക്കുന്ന സംഭവമാണ് പിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മൂടിലിരുന്ന് ചിന്തിക്കുമ്പോഴേക്കും വീണ്ടും ഇപ്പം മാഡം ഒന്ന് വന്നിട്ടില്ലേ എന്ന്
0: പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മളൊന്ന്.
1: പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഇത്ര ഇതിലേക്ക് കൊടുക്കുമ്പോഴേക്കും ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ വേണ്ടി ആര് എന്ത് എങ്ങനെയെന്നുള്ളത്.
0: കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട് കാലിയായ വിവരം നമ്മൾ അറിയുന്നത്.
1: അതുപോലെ തന്നെയാണ് വേറൊരു സമയം നമ്മൾ പലപ്പോഴും പെട്രോൾ പമ്പുകളിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എത്രയാണ് ഡീസലിനും പെട്രോളിനും കൂടിയത് എന്നുള്ളതാണ്. പക്ഷേ ചില പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോഴേക്കും ശ്രദ്ധിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചില ആൾക്കാർ വരും 162 രൂപയ്ക്ക്, കാരണം ഇവർ 2 രൂപയും കൂടി കൊണ്ടുവരും. 160, 150, 200 രൂപ, 300 രൂപ. അപ്പോൾ അവരോട് ഞാൻ പലപ്പോഴും എൻ്റെ പേഴ്സണൽ ഫ്രണ്ട് എടാ എന്തിനാണ് ഇങ്ങനെ 500 രൂപയ്ക്ക് അടി, അല്ലെങ്കിൽ 1000 രൂപ ഇത്ര ലിറ്റർ അടി, ഫുൾ അടി, അങ്ങനെയല്ല. ഇങ്ങനെ അടിച്ചാൽ അവർ പറ്റിക്കില്ല എന്ന് പറയും തിരിച്ചിൻ്റെ തരുന്നുണ്ട്. കാരണം ഈ രൂപയ്ക്ക് അടിച്ചാൽ കൃത്യമായി എന്തിനും കിട്ടുകയും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാതിരിക്കുകയും ചെയ്യും എന്നുള്ളത് അങ്ങനെ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും?
0: അങ്ങനെയൊക്കെ വാട്സപ്പിലൊക്കെ പല മെസ്സേജുകളൊക്കെ ഇങ്ങനെ കാണാം, ഇത്ര രൂപ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ റൗണ്ട് ഫിഗർ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല.
1: പക്ഷേ ഇന്ധന അളവ് കൃത്യമാക്കാൻ വേണ്ടി ഇനി പമ്പുകളിൽ പരിശോധന നടത്താൻ വേണ്ടി പോവുകയാണ്. ലീഗൽ മെട്രോളജി നിയമത്തിലെ ഭേദഗതി വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. അതായത് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ പമ്പുകളിൽ എത്തിയാൽ അളവിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവർ ഒരുപാടുള്ളത് കാരണം കൃത്യം സംശയിച്ച് ഇത്തരക്കാരിൽ ചിലർ 500, 1000 എന്നിങ്ങനെ 100 ഗുണങ്ങളെ തൂക്കിയോ കൃത്യമായി ലിറ്റർ പറഞ്ഞോ ഇന്ധനമൊന്നും നിറയ്ക്കാനൊന്നും തയ്യാറാകാറില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ ആശങ്കയുടെ ആവശ്യമില്ലാതെ ഇന്ധന ഡിസ്പെൻസറുകളുടെ കൃത്യത ഉറപ്പാക്കാൻ വേണ്ടി അളവ് പരിശോധന നടത്താൻ വേണ്ടി കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ലീഗൽ മെട്രോളജി നിയമത്തിൽ ചട്ടഭേദഗതിയും വരുത്തിയതോടെ പെട്രോൾ, ഡീസൽ, അതുപോലെ തന്നെ CNG, LPG, LNG, ഹൈഡ്രജൻ എന്നിവയുടെ എല്ലാ ഡിസ്പെൻസറുകൾക്ക് സർക്കാർ അംഗീകൃത അളവ് തൂക്ക പരിശോധന നിർബന്ധമാണ്. കൃത്യമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനും ഇടപാടുകളിൽ സുതാര്യതയ്ക്കും ഇത് സഹായിക്കുമെന്നും ഉപഭോക്തൃ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല കാര്യമാണ്, ഇനി ഒരു ആശങ്കയുടെ ആവശ്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് എത്ര രൂപയാണ് കൊടുക്കുന്നത് അതിനുള്ള പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും.
0: അത് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?
1: എന്തായാലും തീർച്ചയായും, കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഇന്നും വില കൂടി എന്നുള്ളത് നമ്മൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും ആശങ്കയാണ്. നമ്മളൊരു കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള
0: 100 രൂപ അടിച്ചു, അത് 100 രൂപക്ക് തന്നെ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അല്ലേ
1: അതെ
0: ആശങ്ക വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഫുട്ബോളിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
1: ഫുട്ബോളിന്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും വിളിച്ചിട്ട് അതിൻ്റെക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്ന സമയത്തേക്കും ദൃശ്യത്തിന്റെ കാര്യങ്ങളും നമ്മൾ കറുപ്പിന്റെ കാര്യങ്ങളും സിനിമ കണ്ടവരുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു തിരിച്ചിട്ട് തീർന്നിട്ട് ഇനിയും ഫുട്ബോൾ ആവേശം

0: അതുപോലെ തന്നെ എന്താ പറയാ, പലപ്പോഴും കമന്റേറ്ററുകൾ, ഫുട്ബോൾ കമന്റേറ്ററുകളൊക്കെ പറയാൻ വേണ്ടിയുള്ളതുകൊണ്ട് ഇപ്പൊ ഒരു ചേട്ടനെ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട്, സലാമുദ്ദീൻ ചേട്ടൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈൻ കട്ടായി പോയി, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കമന്റേറ്ററി പറയണം എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ ഫുട്ബോളിന്റെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാവുന്നതാണ്. കാരണം ഇനിയും വിളിക്കാം, കാരണം ആ പാട്ട് തീരുന്ന സമയം ആകാറാകുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ അത്രയധികം സന്തോഷം. 0484242481 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്.
1: അപ്പോൾ രണ്ട് പാട്ടകളെ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലൂടെ. ഞങ്ങൾ രണ്ടുപേരുണ്ട്, RJ അംബ്ലീഷിനും
0: ഞാൻ പ്രതീക്ഷിക്കുന്നു.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സമയം 6 മണി കഴിഞ്ഞ് 4:34. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രതീഷിനോടൊപ്പം
1: അംബിലിഷിനു.
0: അമ്പിളി എന്താണ് ഈ അമ്പിളി എന്നുള്ള പേര് വെച്ചിട്ട് തന്നെ മൊത്തത്തിൽ ഇന്ന് ഒരു മൊത്തം ഒരു ഡൾ ആയിട്ടിരിക്കുന്നത്? എന്തെങ്കിലും പേഴ്സണൽ
1: പ്രശ്നങ്ങളോ? പ്രശ്നവുമില്ല.
0: ഇല്ല, ഓക്കെ.
1: ഇവിടെ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളെ ഈ പ്രശ്നം ഉണ്ടാക്കാതിരുന്നത്, വെറുതെ അടികൂടാൻ വരാതിരുന്നാൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാകത്തില്ല.
0: ഓക്കെ, ശരി.
1: വളരെ
0: നേരത്തെ എന്നോട് എന്തോ പറഞ്ഞിരുന്നു, കാരണം ഇന്നത്തെ എന്നിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫുട്ബോൾ ഡേ പറഞ്ഞു. ഫുട്ബോൾ പറഞ്ഞത് മുതൽ ആകെ വൈഷമ്യത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ.
1: ഫുട്ബോൾ പറയുമ്പോൾ നമുക്കൊരു ആവേശമല്ലേ വരിക.
0: ശരി, ആരാണ് ഫേവറേറ്റ് ടീം?
1: അർജന്റീന.
0: അർജന്റീന. അപ്പൊ മെസ്സി ആണോ ഏറ്റവും ആരാധിക്കുന്ന?
1: അപ്പൊ
0: ഇത്തവണ ആരാണ് ജയിക്കുമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്?
1: നമ്മുടെ ടീം തന്നെയല്ലേ.
0: അർജന്റീന തന്നെ തിരിച്ച്. ഓക്കെ,
1: എന്റെ പ്രതീക്ഷന് വേറെ എന്തോ ഒരു പ്രതീക്ഷകൾ കൂടി ഉണ്ടല്ലോ.
0: എന്റെ പ്രതീക്ഷ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിഷു മെമ്പർ എടുത്തായിരുന്നു. വിഷു മെമ്പർ എടുത്തിട്ട് അതിന്റെ അവസാനം ഏതോ ഒരു വർഷം ഓണം മെമ്പർ ഏതൊരു സംഭവത്തിന് 5-ാം നമ്പർ അവസാനം വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ചെന്ന് എടുത്തത്. പക്ഷെ ഞാൻ എടുത്ത നമ്പർ 7 ഹൈലൈറ്റ് പോലും വന്നില്ല. അങ്ങനെ ഇത്തവണത്തെ എന്റെ ഭാഗ്യം പോയതിനു ശേഷം ഞാൻ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന അവസ്ഥയാണ്.
1: വിഷു ബമ്പർ പോയി.
0: വിഷു ബമ്പർ പോയി,
1: കുഴപ്പമില്ല, നമുക്ക് അടുത്ത ബമ്പർ വരുമല്ലോ. ഓണം ബമ്പർ വരും.
0: ഓണം ബമ്പർ വരും. പക്ഷേ വേറൊരു കാര്യം വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ഏത് കടയിൽ ചെന്നാലും ഇപ്പൊ ആരും ക്യാഷ് ഒന്നും കൊണ്ടുപോകാറില്ല. ഇപ്പൊ നമ്മളിപ്പം യൂബർ എടുത്തു
1: കഴിഞ്ഞാൽ
0: എല്ലാം ഡിജിറ്റൽ മണിയാണ്. ഇനി എന്താ നമ്മൾ ഡിജിറ്റൽ മണിയിൽ സാധാരണ ചെയ്യാറുന്ന സംഭവത്തില് ചിലപ്പോൾ സമയങ്ങളിൽ നമ്മൾ പിന്നെന്തായാലും കൊടുക്കേണ്ടി വരും.
1: തീർച്ചയായിട്ടും
0: ഇനി കൊടുക്കേണ്ടി വരത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഫീച്ചർ വരാൻ വേണ്ടി പോകുന്നത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. വിരൽ തൊട്ടാൽ പണം അയക്കാം എന്നുള്ള സെറ്റപ്പാണ്. നമ്മുടെ ഫിംഗർ പ്രിന്റ് സാധാരണ ഫോണിൽ വെച്ചിരിക്കുന്ന സംഭവം പോലെ തന്നെ യു പി ഐ ആപ്പുകളിൽ ബയോമെട്രിക് പണമാണ് പൂർണ്ണ തോതിൽ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാല് പിൻ നമ്പറിന് പകരം വിരലടയാളം നൽകി 5,000 രൂപ വരെയുള്ള പണം ഇടപാട് നടത്താനുള്ള സൗകര്യം നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം, ക്രെഡ് അടക്കമുള്ള ആപ്പുകളിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്.
1: അപ്പൊ അതെന്തായാലും കുറച്ചും കൂടി സുരക്ഷിതമാണ് എന്ന് വിചാരിക്കാം അല്ലേ നമുക്ക്?
0: 5,000 രൂപ വരെ മാത്രമാണ് അതിൽ സുരക്ഷിതത്വം എന്ന് പറയുന്നത്.
1: സാധാരണ നമ്മുടെ പിന്നെ അടിച്ച് ഇനി ആരെങ്കിലും കണ്ട് അത് ഒരു മനസ്സിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ
0: അല്ല, ഇത് പെട്ടെന്ന് ട്രാൻസാക്ഷൻ പറയുമ്പോൾ പിന്നെ നമുക്ക് 4 നമ്പർ അടിച്ച് അവിടെ നിൽക്കാൻ വേണ്ടിയുള്ള വെയിറ്റ് ഉണ്ട്. ഇതും ഫിംഗർ പ്രിന്റും കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഒരു കൈ അമർത്തിയ കാര്യം നടക്കുന്നുണ്ടെങ്കിലും
1: അങ്ങനെ ഒരു സംഭവം അല്ല, നമ്മളറിയാതെ കൈ അമർന്നു പോയിട്ട് പോകാനുള്ള സാധ്യതയും
0: അല്ല. നമ്മളിപ്പോൾ സ്കാനിൽ ചെയ്തതിന് ശേഷം പൈസ അടയ്ക്കണം, എത്ര രൂപ എന്നുള്ളത് ടൈപ്പ് ചെയ്യണം. പക്ഷെ അതുകൊണ്ട് തന്നെ അവരൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി പറ്റും. ഇതിന് 5,000 രൂപ വരെ താഴെയുള്ള സംഭവങ്ങൾക്ക് മാത്രമേ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളൂ.
1: കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് നമുക്ക് മണി ട്രാൻസാക്ഷൻ നടക്കും എന്നുള്ളത് ഒരു

0: കാര്യം തന്നെയാണ്.
1: ഈ ബയോമെട്രിക് രീതിയിലുള്ള അതിവേഗം പണമിടപാട് നടത്താൻ കഴിയുന്ന സംവിധാനം നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ NPCI കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അടുത്തിടെയാണ് ഇത് ലഭ്യമായി തുടങ്ങിയത്. ഭീം ആപ്പിലാണ് സേവനം ആദ്യം ലഭ്യമായത്. ഭീം ആപ്പ് ഉപയോഗിക്കാറുണ്ടോ?
0: ഇല്ല, ഉപയോഗിക്കാറില്ല.
1: ഞാൻ ഭീം ആപ്പ് ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് എനിക്ക് ഒരുപാട് ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്യാഷ് ബാക്ക് എനിക്ക് കിട്ടുന്ന ഭീം ആപ്പ് വഴിയാണ്. നിലവിൽ UPI ലൈറ്റ് ഒഴികെയുള്ള സാധാരണ ഇടപാടുകൾക്ക് പിൻ നിർബന്ധമാണ്. പുതിയ രീതി അനുസരിച്ച് ഫോണിലെ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ വിരൽ പതിപ്പിച്ച് ഇടപാട് നടത്താം. രാജ്യത്തെ 70% പുതിയ സ്മാർട്ട് ഫോണുകളിലും ബയോമെട്രിക് സ്കാനിങ് ഇത് സാധ്യമായിട്ട് വന്നിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് ആയതിനാൽ ഉപയോഗിക്കുമ്പോൾ സവിശേഷമായ ശ്രദ്ധ
0: തീർച്ചയായിട്ടും ഇതിനും തീർച്ചയായിട്ടും ശ്രദ്ധ ആവശ്യമാണ്.
1: പക്ഷേ ഇതിന്റെ ഗൂഗിൾ പേ ചെന്നിട്ട് തപ്പി നോക്കുമ്പോഴേക്കും ഇതെവിടെയാണ് ഫിംഗർ പ്രിന്റ് എന്ന് നോക്കുന്ന സംഭവമാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് അത് ഫിംഗർ പ്രിന്റ് എടുക്കേണ്ടതുകൂടി പറഞ്ഞുതരാം. ഫോൺ അൺലോക്ക് ചെയ്യാൻ നിലവിലെ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ തുറന്ന് വലതുവശത്തെ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രത്തിന്റെ ടാപ്പ് ചെയ്യുക. ആ പേയ്മെന്റ് മെത്തേഡ്സിൽ ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ ബാങ്ക് തിരഞ്ഞെടുത്താലുണ്ട് ഏറ്റവും താഴെ മാനേജ് ബയോമെട്രിക്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ യൂസ് ഫിംഗർ പ്രിന്റ് ഓവർ ഫേസ് ID എന്നത് ഇനേബിൾ ചെയ്താൽ പിൻ ടൈപ്പ് ചെയ്ത ശേഷം ഫിംഗർ പ്രിന്റ് നൽകാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ആവശ്യമുള്ളവർ മാത്രം
0: ചെയ്തവർക്ക് നമുക്ക് എവിടെയെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ 5000 രൂപ വരെ ഉള്ളതിന് നിങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് അല്ലേ?
1: തീർച്ചയായും. അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ ആശകൾ മാനവളമാണ്. പക്ഷേ ആശകൾക്ക് വേണ്ടി നമ്മൾ ഇതിനകത്ത് കാര്യങ്ങൾ കൊടുക്കുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ഈ 5000 രൂപയുള്ള ഇടപാടുകളാണെങ്കിലും ശ്രദ്ധിച്ച് കണ്ടും സാമ്പത്തിക ഇടപാടുകൾ നടത്തുക. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ആശകൾ 1000. ജയറാം, കാളിദാസ് ജയറാം അവതരിപ്പിച്ചു.
0: തോന്നി അങ്ങോട്ടാണ് ഈ വണ്ടി പോകുന്നത്.
1: ഈ വണ്ടി അങ്ങോട്ടേ പോകത്തുള്ളൂ. അപ്പൊ കൊടുമുടി കയറുക എന്നുള്ളൊരു ഗാനം കേൾക്കാം ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 FM ലൂടെ.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റും 9 സെക്കൻഡും. ഞാൻ പ്രദീപ് ശേഖർ, എന്നോടൊപ്പം അംബ്ലി ഷിനു. അപ്പോ
1: നമുക്കപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന മതി, നമ്മുടെ ഗെയിം ഫ്ലോർ ഓപ്പൺ ചെയ്യണ്ടേ?
0: ഗെയിം ഇന്നത്തേക്ക് മൊത്തം എന്തായിരുന്നാലും അംബ്ലി

0: തയ്യാറാക്കി വന്നത് ആദ്യമേ പറഞ്ഞത്. കാരണം അംബ്ലീഡ ഗെയിമിന് വേണ്ടി ശ്രോതാക്കൾ വെയിറ്റ് ചെയ്യുന്നു, അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയോടെ ഞങ്ങൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പറയൂ അംബ്ലി,
1: ഇത്രയൊക്കെ വേണോ? നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് കയറി പോരൂലേ?
0: അല്ല, ആ ഗെയിം അത് ഞാനത് കേട്ട ദിവസത്തിന് പറയുമ്പോൾ വൈകുന്നേരം വന്ന് ചായ കുടിക്കുന്ന സമയത്ത് തന്നെ അമ്പിളി എന്നോട് പറഞ്ഞു, പ്രതീഷ് ഇന്ന് ഇതാണ് ഗെയിം എന്ന് അമ്പിളി പറയുമ്പോൾ ഞാനത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ശ്രോതാക്കൾ ആ ഗെയിം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്, അവർക്കത് പങ്കെടുക്കാൻ വേണ്ടി.
1: ഒരു സംഭവമൊന്നുമില്ല, ശ്രോതാക്കൾക്കറിയാം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു കുട്ടികൾക്ക് പോലും കളിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഗെയിമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. നമ്മളൊരു അക്ഷരം കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾ, നമ്മൾ ലിസ്ണേഴ്സിന് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ ലിസ്ണേഴ്സിന് ഇഷ്ടപ്പെട്ട വാക്കുകൾ അത് വെച്ച് പറയാം, ആ അക്ഷരം ഉപയോഗിച്ച് പറയാം. അപ്പോൾ അക്ഷരങ്ങൾ കുറഞ്ഞ വാക്കുകളാണ് പറയുന്നതെങ്കിൽ അവർക്ക് കൂടുതൽ വാക്കുകൾ പറയാൻ പറ്റും. ഇത് തന്നെ ഇപ്പോൾ ഒരു അക്ഷരം, ഇപ്പോൾ ക എന്നുള്ള അക്ഷരം വെച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ക എന്ന അക്ഷരമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ക എന്നുള്ള അക്ഷരം വെച്ച് ഒരു വാക്ക് പറയാം, അത് തന്നെ തിരിച്ചു പറയാം. അപ്പോൾ ഒരു സെറ്റായി, അങ്ങനെ ഒരു മിനിറ്റ് സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് എത്ര സെറ്റ് നമ്മുടെ ലിസണറിന് പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ കാവച്ചൊരു വാക്ക് പറഞ്ഞേ.
0: കാവച്ച് കനക.
1: കനക ബുദ്ധിപരമായി നിൽക്കും. ആ തിരിച്ചു പറഞ്ഞു
0: കനക.
1: കനക ഓക്കെ, അടുത്ത വാക്ക്
0: പറയും.
1: സെറ്റായി,
0: കനക
1: കനക തിരിച്ചു പറഞ്ഞു.
0: ശരി,
1: ജലജ പറ്റത്തില്ല, കാവച്ച് തന്നെയാണ് അടുത്തത്.
0: വീണ്ടും അടുത്തത് കനം. നമുക്ക
1: നമുക്ക അടുത്ത രണ്ട് സെറ്റായി. അടുത്തത്
0: അടുത്തത് കാവച്ച് തന്നെ പറയണോ?
1: ഒരു മിനിറ്റ് വരെ നമുക്ക് കാവച്ച് തന്നെയാണ് പറയുന്നത്.
0: കള്ളൻ,
1: സ്വന്തം പേര്.
0: അപ്പൊ
1: മൂന്ന് സെറ്റായി, ഇത്രേ ഉള്ളു. ഇതാണ് നമ്മുടെ ഗെയിം
0: എന്ന് പറയുന്നത്.
1: ആ അക്ഷരം വെച്ച് തന്നെ വാക്ക് പറയാ, അത് തന്നെ റിവേഴ്സ് പറയാം.
0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0484-248-101, 0484-248-101 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഈ അക്ഷരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്ഷരം, അതായത് ഇവിടെ നിന്ന് പറയും,
1: ഇവിടെ നിന്ന് നമ്മളാണ്
0: അക്ഷരം കൊടുക്കേണ്ടത്. വിളിക്കുമ്പോൾ നമ്മൾ അക്ഷരം പറയും,
1: വാക്കുകളൊക്കെ എഴുതി വെക്കില്ല.
0: ഇക്ഷ, ഇമ്മ, ഇട്ട, ഇപ്പ എങ്ങനെയുള്ളതെന്ന് ശ്രോതാക്കൾ കൊടുക്കരുത്. എളുപ്പമുള്ള വാക്ക് കൊടുക്കണം അമ്പലി തിരിച്ചെടുത്തിട്ട്. അപ്പൊ ആ അക്ഷരങ്ങൾ എളുപ്പമുള്ളതായിരിക്കും നിങ്ങൾ തരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് അതിനുവേണ്ടി ഒരു പേര് പറയുക, അതിനുശേഷം നിങ്ങൾ അതിനെ തിരിച്ചു പറയുക. ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് പറയുന്നത് എത്ര സെറ്റ് പറയുന്നു അവരാണ് വിന്നേഴ്സ്. സോ നിങ്ങളെ കോളിനെ വെയിറ്റ് ചെയ്യുന്നത്, വിളിക്കുക 0484-248-101.
1: From Rainbow 107.5 will on the go drive time music.

0: വെൽക്കം ബാക്ക് ടു വോണ്ട് ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ നല്ല നമ്മുടെ ഗെയിം സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അമ്പിളി നേരത്തെ ചോദിച്ചിരുന്നു,
1: യെസ്, നമ്മൾ ഒരു അക്ഷരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അക്ഷരം വെച്ചാണ് നമുക്ക് വാക്കുകൾ പറഞ്ഞു തരേണ്ടത്.
0: ആദ്യത്തെ കോൾ ലൈനിലുണ്ട്, തിരിച്ചുണ്ട്. തീർന്നിട്ട് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഹലോ, നമസ്കാരം, ആരാണ്?
2: ദീപക്.
0: ദീപക് എവിടെ നിന്ന് വിളിക്കുന്നേ?

0: തിരിച്ച് ഇന്റർനെറ്റ് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഹലോ, നമസ്കാരം, ആരാണ്? ദീപക്. ദീപക് എവിടെ നിന്ന് വിളിക്കുന്നേ? ഏരൂർ തൃപ്പൂണിത്തുറ. എന്ത് ചെയ്യുന്നു? ഓക്കെ, അങ്ങനെ ഒരാൾ തന്നെ വേണം, കാരണം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. അമ്പിളി കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ന് ഓഡിറ്റിംഗ് നടക്കും, എത്ര സെറ്റ് പറയുന്ന അറിയണല്ലോ. എന്തായാലും അമ്പിളി,
1: എങ്ങനെയുണ്ട് വർക്കൊക്കെ, എങ്ങനെ പോകുന്നു? വീട്ടിലാരൊക്കെയുണ്ട്? മകളുടെ പേരെന്താ? അനന്യ. ഓക്കെ, അപ്പോ നമുക്ക് ഗെയിം എന്താന്ന് മനസ്സിലായോ? ഏതാണ്ട് മനസ്സിലായി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പോ താങ്കൾക്ക് ഞാൻ തരുന്ന അക്ഷരം പറയട്ടെ. വളരെ സിമ്പിളായ അക്ഷരമാണ്, ആ എന്നുള്ള അക്ഷരമാണ്. ആദ്യത്തെ അക്ഷരം തന്നെ തരുന്നുണ്ട് കേട്ടോ. ആ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് നമുക്ക് ഇന്ന് വാക്കുകൾ പറഞ്ഞു തരേണ്ടത്, തിരിച്ചും പറഞ്ഞു തരേണ്ടത്. ഒരു മിനിറ്റ് സമയമുണ്ട്. യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു സെറ്റായി.
0: പോരട്ടെ പോരട്ടെ.
1: ഓക്കെ, ഓക്കെ, അപ്പൊ ആരാത് സമയം അപ്പായി, സമയം കഴിഞ്ഞു. 9 സെറ്റ് പറഞ്ഞിട്ടോ ദീപക്കേ. ദീപക്ക് നല്ല ഒരു ബ്രില്യന്റ് ആണ്, കാരണം വളരെ രണ്ട് അക്ഷരമുള്ള വാക്കുകളൊക്കെ കണ്ടുപിടിച്ച്, അതായത് വലിയ വാക്കുകൾ കണ്ടുപിടിച്ച പിന്നെ അത്ര സമയം പോവല്ലോ.
0: ആനയുടെ പേര് പറഞ്ഞു. ആന ഫാൻസ് അസോസിയേഷൻ ഇപ്പൊ കൽപ്പിലാണ്. ആനയുടെ പേര് ദീപക് ഏട്ടൻ പറഞ്ഞില്ല. എന്തുകൊണ്ട് ആനയുടെ പേര് പറഞ്ഞിട്ടില്ല?
1: പറഞ്ഞോ,
0: അവര് കേട്ടില്ല എന്ന് തോന്നുന്നു. തിരിച്ചു തന്നിട്ട്
1: ആന പറഞ്ഞല്ലോ.
0: പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചത്. ഇത്രയും സെറ്റ് ആരും വേറെ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എന്തായാലും നമുക്ക് അവസരം കൊടുക്കാം. എന്തായാലും ദീപക് വളരെ മനോഹരമായിട്ടാണ് ഗെയിമിൽ പങ്കെടുത്തത്. എന്തായിരുന്നാലും വിജയാണോ ഇല്ല എന്നുള്ളത് അവസാനം വരെ കേട്ടാലും അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നന്നായിട്ട് പങ്കെടുത്തു.
1: അനന്യ മോളെയൊക്കെ അന്വേഷിച്ചൊന്ന് പറയാ, വീണ്ടും വിളിക്കാട്ടോ.
0: താങ്ക് യു ദീപക്, നല്ലൊരു നല്ലൊരു സഹായം ആശംസിക്കുന്നു. ദീപക് ആയിരുന്നു നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും അമ്പിളി കൊണ്ടുവന്ന ആ ചോദ്യം, ആ കൊടുത്ത ആ എന്നുള്ള അക്ഷരം അനന്യ മോളുടെ അച്ഛൻ ദീപക് വളരെ കൃത്യമായി ആൻസർ ചെയ്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരുപാട് പേര് ഇതേ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ വേണ്ടിയുള്ള കോളുകൾ ഇങ്ങനെ ബഹുദൂരം വന്നുകൊണ്ടിരിക്കുന്നു.
1: 9 എന്ന സ്കോറ് ബ്രേക്ക് ചെയ്യാനായിട്ട് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484284801. കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: അങ്ങനെ ഗെയിമിന്റെ ആവേശത്തിൽ നിൽക്കുന്നു. 9 സെറ്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗെയിമിങ്ങിനെ പുരോഗമിക്കുന്നു. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത കോർണറിലേക്ക് പോകാം.
1: ഹലോ, നമസ്കാരം, ആരാണ്?
2: ബാലാജി.
1: ബാലാജി ചേട്ടൻ കുറ്റിപ്പുറത്ത് നിന്ന്? കുറ്റിപ്പുഴയിൽ നിന്ന് ബാലാജി ചേട്ടനാണ് വിളിക്കുന്നത്. ഗെയിമിന്റെ ആദ്യത്തെ മത്സരാർത്ഥി ദീപക് പങ്കെടുത്തത് കണ്ടല്ലോ. കാരണം ഒരു അക്ഷരം കൊടുക്കും, ആ അക്ഷരം വെച്ചിട്ട് നല്ല രീതിയിൽ വാക്ക് പറയുക, ആ വാക്കിനെ പിന്നെ തിരിച്ചു പറയുക. അങ്ങനെ ഒരു മിനിറ്റിൽ എത്ര സെറ്റുകളാണ് പറയുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ പറയുന്ന ആളാണ് വിജയിയാവുന്നത്. ഓക്കെ, അപ്പം
0: ചേട്ടനുള്ള അക്ഷരം പ്രതീക്ഷ ആണെന്ന് തരുന്നത്. ഓക്കെ, അപ്പോ
1: ചേട്ടനുള്ള അക്ഷരം പ പ പ പ പത്രം എന്നുള്ളതിന്റെ പ.
0: അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: പന.
1: ഓക്കെ, ഇനി തിരിച്ചു പറഞ്ഞോളൂ.
0: നപ്പ.
1: നപ്പ. അടുത്തത്, അടുത്ത വാക്ക് പ വെച്ചിട്ട് തന്നെ.
0: ശരിയായില്ല.
2: പഞ്ചസാര. പഞ്ചസാര.
1: എന്തായാലും ചേട്ടൻ വളരെ മനോഹരമായിട്ട്, കാരണം ഇത്രയും ഇതിന്റെ അത്ര നിന്നിട്ട് അല്ല ഇടയ്ക്ക് ഇടയ്ക്ക് എന്താ ചേട്ടൻ എന്താ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞപ്പോഴേക്കും ഇവിടെ അമ്പിളി ഞെട്ടുന്നുണ്ടായിരുന്നു. തിരിച്ചെന്റെ തിരുന്നിട്ട് ഒരിക്കലും അമ്പിളി ചേട്ടൻ ഇങ്ങനെ പാവച്ചിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു തിരിച്ചെന്റെ തിരുന്നിട്ട്.
0: അതുകൊണ്ടല്ല ചേട്ടൻ പറഞ്ഞു, ചെറിയ തെറ്റ് വന്നത് അതുകൊണ്ടാണ്.
1: ശരിക്കും നമ്മുടെ ചേട്ടനല്ലേ, അങ്ങ് ക്ഷമിക്കാം.
0: അപ്പൊ എന്തായാലും 9 സെറ്റ് തന്നെ ചേട്ടൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ അത്ര എന്താ, ബാലാജി ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ദീപക് ബാലാജിയും ഒരേ സ്കോറിൽ നിൽക്കുകയാണ്.
1: അപ്പൊ തുല്യരായിട്ട് രണ്ടുപേര് മത്സരിച്ച് തുല്യരായിട്ട് ബാലാജി ചേട്ടനും അതുപോലെ ദീപകും തുല്യ സ്കോറിൽ നിൽക്കുകയാണ്. ഇവർ അടിച്ചമർത്താൻ വേണ്ടി ആരെങ്കിലും 10 എന്നുള്ള നമ്പറിൽ വരും എന്നുള്ളത് നമുക്ക് കണ്ടിരിക്കാം. എന്തായാലും ടാക്സ് ഫോർ കോളിംഗ് ചേട്ടാ, നല്ലൊരു ഇവനിംഗ് ആയിട്ട്. അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇപ്പൊ എന്ത് തോന്നുന്നു, ഇപ്പൊ നമ്മള് നല്ല ചൂടൊക്കെ അനുഭവിച്ചിട്ട് ഇപ്പൊ മഴ വന്നപ്പോ എന്താണ് അവസ്ഥ? എൻജോയ് ചെയ്യുന്നുണ്ടോ അതോ?
2: മഴ കൂടുമ്പോ പേടിയാ ഞങ്ങൾക്ക്. ഞങ്ങള് പെരിയാറിന്റെ തീരത്ത്

0: ഓക്കെ
1: ഉം
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: സംഭവം
0: ആ ഞാനും കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ ഒരു 6:30 ഇടയ്ക്ക് ഇടിമിന്നലിന്റെ ആഘാതം കേട്ടിട്ട് ഞാൻ എന്നിട്ട് ജനലൊക്കെ തുറന്നു നോക്കി, വീട് അവിടെ ഉണ്ടോ, തൊട്ടപ്പുറത്തെ വീടുകളുണ്ടോ എന്നുള്ള രീതിയിൽ, അത്രയ്ക്ക് ഇടിമിന്നലൊക്കെ ആയിരുന്നു.
2: പ്രതീക്ഷ നോക്കി, തൊട്ടപ്പുറത്തെ വീടുണ്ടോ? അങ്ങനല്ലേ, അതാണ് സ്നേഹം.
0: അതെ അതെ, തിരിച്ചു. അല്ല, ചില സമയത്ത് നമ്മളെപ്പോഴും പ്രകൃതി ക്ഷോഭിക്കുന്ന ഇങ്ങനെയുള്ള സംഭവത്തിൽ നമുക്ക് സന്തോഷമാണ് മഴ പെയ്യുന്നുണ്ടെങ്കിൽ, ചില സമയത്ത് ഇങ്ങനെയുള്ള ഈ ക്ഷോഭിതമായിട്ടുള്ള അവസ്ഥ നമുക്ക് ദുഃഖകരമായിട്ടുള്ള അവസ്ഥയും വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മഴക്കാലങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പം എനിക്കൊന്ന് ചേട്ടനൊക്കെ ഇപ്പം കൂടുതലുണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലേ, മഴ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. അവിടെയൊക്കെ വെള്ളം കയറുന്ന ഏരിയയാണോ?
1: ഞങ്ങൾക്ക്
0: ഓക്കെ,
2: നമ്മുടെ പ്രളയം നന്നായിട്ട് ബാധിച്ചു അല്ലേ?
0: അല്ല ചേട്ടാ, അപ്പൊ അല്ലാതെ ഇപ്പൊ മഴ പെയ്യുന്ന സമയത്തും സീസണായിട്ട് മഴ പെയ്യുന്ന സമയത്തും അവിടെ വെള്ളം കയറാറുണ്ടോ? അതായത് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അത് മാത്രമേ ഉള്ളു അല്ലേ.
2: പക്ഷെ ഇനി അങ്ങനത്തെ അത്രയും വലിയ അവസ്ഥകളൊന്നും ഉണ്ടാവില്ല. വലിയ ആശങ്കകളൊന്നും വേണ്ട, തീർച്ചയായിട്ടും ഈ ഒരു വർഷകാലം വളരെ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരു നല്ല സഹനം നേരുന്നു. അപ്പം രണ്ടുപേരും, നമ്മുടെ രണ്ട് മത്സരാർത്ഥികളും അടിപൊളിയായിട്ട് 9 നമ്പേഴ്സിൽ ഇത് പറഞ്ഞു. എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം അവർ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നു, അതിനുശേഷം അവർ തിരിച്ചു പറയുന്നു. അതിനിടയിൽ അവർ പറയുന്ന ചില വാക്കുകളുടെ എക്സ്പ്രഷൻ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആദ്യത്തെ ആ മുഖത്ത് നിന്ന് ഞാനിങ്ങനെ ആസ്വദിക്കുമ്പോൾ ഉള്ള ഒരു രസം എന്തെന്ന് അറിയാമോ? എന്തായാലും ബക്രീദ് വരുന്നുണ്ട്. ബക്രീദിന് ഏറ്റവും വലിയ ഹാപ്പി എന്ന് പറഞ്ഞാൽ, ബക്രീദിനുള്ള ലീവ് ഉണ്ട്, നമുക്ക് നല്ല ഫുഡ് കിട്ടും, ആഘോഷിക്കാം. രണ്ട് ലീവാണ് ഇത്തവണ, ഇരട്ട ലീവ്. സോ ബക്രീദ് ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഇനി ആഘോഷിക്കാൻ പോകുന്നവർക്ക് വേണ്ടി ഒരു അടിപൊളി പാട്ട്, ഡെർബി എന്ന മൂവിയിൽ ഗോപി സുന്ദർ ഒരുക്കിയ രംഗ് തെളിന്തവലല്ലേ. യു ആർ ലിസണിംഗ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: യെസ് വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ദാ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗുഡ് റൈറ്റ് ടൈം മ്യൂസിക്.
1: നമ്മുടെ ഗെയിം സെക്ഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗെയിം സെക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ജഗദംബിക ഹരിദാസ്, നായത്തോട് നിന്ന്.
1: ജഗദംബിക ഹരിദാസ്, എവിടുന്നാണ് വിളിക്കുന്നത് മാഡം?
2: നായത്തോട്.
1: നായത്തോട്, ഓക്കെ, ശരി. മാഡം എന്ത് ചെയ്യുന്നു, വീട്ടമ്മയാണോ അതോ?
2: വീട്ടമ്മ.
1: വീട്ടമ്മ. വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത്? ഓക്കെ, അവിടെ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ?
0: സഹായത്തിന് ഇഷ്ടം പോലെ ആളുണ്ട് ഗെയിമില് അല്ലെ?
1: ഉണ്ടായില്ല. ശരി, അപ്പൊ നമ്മുടെ സെക്ഷൻ കേട്ടോണ്ടിരിക്കും. ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞു തരണ്ടല്ലോ, അറിയാലോ അല്ലെ? ഒരു അക്ഷരം പറയും, അത് വെച്ചിട്ടൊരു വാക്ക് പറയുക, അതിനെ തിരിച്ചു പറയുക. അങ്ങനെ ഒരു മിനിറ്റിൽ എത്ര സെറ്റാണ് പറയുന്നത്, അവരാണ് ഇന്നത്തെ ഒരു വിജയി എന്ന് പറയുന്നത്. അപ്പം മത്സരം ആരംഭിക്കാൻ വേണ്ടി തയ്യാറാണോ മാഡം? ശരി, അമ്മ എന്ന് വിളിച്ചാൽ മതി. ശരി, ഓക്കെ ഓക്കെ അമ്മ. അപ്പൊ നമുക്ക് മത്സരം ആരംഭിക്കാം. മാഡം സമയം ഒരു മിനിറ്റ് ആണ്. അമ്പിളി, സമയം
0: തീർച്ചയായിട്ടും ഒരു മിനിറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ? പാട്ട് പാടുന്ന ആളാണോ? അതൊന്നും പാടാത്തെ. പാട്ടിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ?
2: പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ സ്വാഗതം കുത്തിയിലേക്ക് പാട്ടുകൾ എഴുതി അയക്കാറുണ്ട്, വയ്ക്കാറുണ്ട്. പക്ഷെ ഞാൻ പാടിക്കഴിഞ്ഞാലേ അതൊരു കാളരാഗമായി പോകും, അതുകൊണ്ട് പാടാറ്.
0: അങ്ങനെയൊന്നുമില്ല,
1: അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനും അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ്. തിരിച്ച് ഞങ്ങൾ അങ്ങനെ എല്ലാവരും പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പാടിയിട്ട് ബാക്കിയുള്ള ശ്രോതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറില്ല. അമ്പിളി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരൂ, ഞങ്ങൾ കേൾക്കാം.
0: ഓക്കെ, അപ്പൊ എന്തായാലും അമ്മ നമുക്ക് ഗെയിമിലേക്ക് പോവാം. അപ്പോ ഇവിടെ നമ്മൾ അടുത്തതായിട്ട് തരുന്ന അക്ഷരം ഏതാന്ന് അറിയാമോ? ഓ എന്നുള്ള അക്ഷരമാണ്. ഓ
1: ഓ വെച്ചിട്ട് അമ്മയുടെ സമയം ഇത് ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
0: പോരട്ടെ
1: പോരട്ടെ. 32 സെക്കൻഡും 32-34 സെക്കൻഡായി. പെട്ടെന്ന് ഓ വെച്ചിട്ട് ഞാൻ എടുത്തു. ഓക്കെ, പറഞ്ഞു
0: പറഞ്ഞു. ഓക്കെ, ടൈം അപ്പ് ആയി.
1: ഓക്കെ കൂടി പറഞ്ഞു മാഡം.
0: ഓക്കെ കൂടി അങ്ങ് പറയായിരുന്നു. അപ്പൊ എന്തായാലും 10 ആയിട്ടുണ്ട്, നമുക്ക് 11 ആക്കായിരുന്നു.
1: എന്തായാലും അമ്മ വളരെ നന്നായിട്ട്
0: മത്സരിച്ചു. വാക്കുകൾ പറ്റത്തില്ല, നമുക്കറിയാം.
1: അങ്ങനെ നമ്മളത് പറഞ്ഞു, നിബന്ധനയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ശ്രോതാക്കള്
0: പറ്റത്തില്ല,
1: അങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ അമ്പിളിക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരോടും വളരെ ലളിതത്തോട് സംസാരിക്കുകയും ആരോടും ഒന്നിനും യാതൊരുവിധ വഴക്കം പിടിക്കത്തില്ല. അമ്മ അതുപോലെ തന്നെയാണ്. ഇംഗ്ലീഷ് വാക്ക് വേണ്ടെങ്കിൽ വേണ്ട. നമ്മൾ ഓലയും.
0: അമ്മ നമ്മൾ 10 എന്ന സ്കോറിലെത്തി. അതായത് ഇപ്പൊ ഉള്ള നിലവിൽ ഹൈസ്കോർ ആണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അത് കൊഴപ്പില്ല, അതെ ഇപ്പൊ നമ്മള് മലയാളത്തിൽ പറഞ്ഞിട്ട് വിന്നർ ആയില്ലേ? വിന്നർ ആയിട്ടില്ല, എന്നാലും ഹൈസ്കോർ എത്തി കേട്ടോ. ഇനി നമുക്ക് 1 മണിക്കൂർ കൂടി ഗെയിം ബാക്കിയുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ ഒരു സ്കോർ ആരെങ്കിലും ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം കേട്ടോ.
1: എന്നാലും അമ്മ ശക്തമായിട്ട്, കാരണം പറയുമ്പോൾ നേരത്തെ ജലീലും അതുപോലെ തന്നെ ദീപകും ഒക്കെ വിളിച്ചതിനെ കണ്ടി ശക്തമായി തന്നെയാണ് അമ്മ മത്സരിച്ചത്. കാരണം നല്ലൊരു മത്സരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുതിയ

0: കുട്ടികൾ ബ്രേക്ക് ഇല്ലെന്നുള്ളത് നോക്കാം, എന്തായാലും അമ്മ വിജയിക്കും എന്നുള്ളതാണ് നമ്മുടെ
1: അപ്പൊ എന്തായാലും
0: വിശ്വാസം.
1: ബാലാജിയുടെയും ദീപകിന്റെയും സ്കോർ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
0: ആ
1: 10 എന്ന സ്കോറിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അമ്മയുടെ പേര് അറിയാലോ?
0: ജഗദംബിക.
1: ജഗദംബിക, യെസ്. മൂകാംബികേ ദേവി ജഗദംബികേ. അപ്പോ അമ്മ, അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കണം. പ്രോഗ്രാം ലാസ്റ്റ് വരെ കേൾക്കുക. അമ്മ തന്നെയാണ് വിന്നർ എന്ന് അറിയാലോ അല്ലേ?
2: സംശയം ചോദിച്ചോട്ടെ, ഈ വിളിക്കുമ്പോ ഇനി എത്ര മാസം കഴിഞ്ഞിട്ട് വിളിക്കാവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അമ്മ ഒരു 2 മാസം കഴിഞ്ഞിട്ട് വിളിച്ചോ.
0: ഒരിക്കലും ഇല്ല, അമ്മയ്ക്ക് എപ്പോഴും വിളിക്കണം എന്ന് തോന്നിയാൽ വിളിച്ചോളൂ. കാരണം അമ്മയ്ക്ക് വേണ്ടിയുള്ള, ഓരോ ശ്രോതാവിനും വേണ്ടിയുള്ള റേഡിയോ സ്റ്റേഷനാണ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 FM എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വിളിക്കാം, നിങ്ങളുടെ ഒരു ദിവസത്തിന്. നിരന്തരം ഒരേ പ്രോഗ്രാമിൽ തന്നെ വിളിക്കേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
1: രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അങ്ങനെയൊന്നും വിളിച്ചത്
0: അത്ര മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സമയത്ത് വിളിച്ചോളൂ. ഓക്കെ മാം, എന്തായാലും അമ്മ കൂട്ടുകൂടിയതിന് വളരെയധികം സന്തോഷം. അമ്മയ്ക്ക് നല്ലൊരു സഹായം നേരുന്നു. ഇനിയും വിളിക്കാം അമ്മ.
2: ഓക്കെ
0: ഓക്കെ, താങ്ക് യു അമ്മ. അപ്പോ അമ്മ വളരെ ഹാപ്പി ആയിട്ട് ഇത്രയും 10 ഉത്തരം പറഞ്ഞു. ആദ്യത്തെ രണ്ടുപേരുടെയും ജഗദംബിക, മൂകാംബിക. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലം കൂടിയാണ് കൊല്ലൂര്. അപ്പം അമ്മ വളരെയധികം കൃത്യമായിട്ട് ഇങ്ങനെ എനിക്കൊന്ന് കുറെ സമയം അമ്മ ഗ്യാപ്പ് എടുത്തെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ആദ്യം മലയാള പദങ്ങൾ ഉപയോഗിച്ച് തന്നെ അമ്മ പറയുകയും ചെയ്തു തിരിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇനിയും നമ്മൾ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു അക്ഷരം പറയും, ആ അക്ഷരം ഒരു വാക്ക് പറയുക, അതിനെ തിരിച്ചു പറയുക. 1 മിനിറ്റിൽ എത്ര സെറ്റ് നിങ്ങൾ പറയുന്നു എന്നുള്ളതാണ് വിജയി നിർണ്ണയിക്കാനുള്ള ഒരു ഘടകം.
1: നേരത്തെ വരെ 9 ആയിരുന്നു നമ്മുടെ ഹൈസ്കോർ എന്ന് പറയുന്നത്, ഇപ്പൊ 10 എന്ന ഹൈസ്കോറിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ 10 എന്ന ഹൈസ്കോർ ബ്രേക്ക് ചെയ്യാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04 8 4 2 4 2 8 1 0 1 എന്ന നമ്പർ.
0: 04 8 4 2 4 2 8 1 0 1 04 8 4 2 8 1 0 1. അപ്പൊ ഉഗ്രന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം വിളിച്ചോളൂ. ബിഫോർ ദാറ്റ് പ്രകമ്പനം എന്ന ചിത്രത്തിലെ ഉഗ്രരൂപിണി എന്നുള്ള പാട്ട് നിങ്ങൾക്കായി. ദിസ് ഇസ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 FM.

ഓൾ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക് ആൻഡ് ടൈം എന്ന് പറയുന്നത് 6 മണി കഴിഞ്ഞ് 47 മിനിറ്റും 39 സെക്കൻഡും. അടുത്ത കോളർ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.

0: ആരാണിത്?
1: ഹലോ,
0: ആ നമസ്കാരം, ആരാണ്? പേര് പറയൂ.
1: മഹിമ.
0: മഹിമ. മഹിമ എവിടുന്നാ വിളിക്കുന്നേ?
1: പെരുമ്പാവൂര്.
0: പെരുമ്പാവൂര്. ഓക്കെ
2: ഗെയിം കളിക്കാൻ റെഡിയാണോ മഹിമ?
0: ഓക്കെ മഹിമ, ആദ്യം റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ?
2: മഹിമനോട് സ്ഥിരം ഇത് പറയുന്നതാണ്, മഹിമ എപ്പോഴും റേഡിയോ അല്ലെ കൂട്ടി വെച്ചിട്ട് വിളിക്കൂ എന്നൊരു വാശിയുള്ള ആളാണ്.
0: കുറച്ചു ഇല്ല, വീണ്ടും കേൾക്കാം മഹിമ. ആ റേഡിയോയുടെ വോളിയം നന്നായിട്ടൊന്ന് കുറയ്ക്കാമോ? കാരണം തിരിച്ച് നമ്മൾ ശ്രോതാക്കളെ കേട്ടോണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. മഹിമ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ്. ഓക്കെ, ആ അപ്പം മഹിമ മത്സരത്തിന്റെ റൂൾസ് ഒക്കെ അറിയാമല്ലോ. ഒരു അക്ഷരം തരും, അതിനെ തിരിച്ചു പറയുക, ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുക. ആൻഡ് അക്ഷരം ഏതാണ്?
2: അക്ഷരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു അക്ഷരമാണ് കൊടുക്കുന്നത്. ഉ എന്ന അക്ഷരം വെച്ചാണ് നമുക്ക് വാക്കുകൾ പറഞ്ഞു തരേണ്ടത്.
0: ശരി മഹിമ, മഹിമയ്ക്കുള്ള സമയം ആരംഭിക്കുന്നു. മഹിമയ്ക്ക് പറയേണ്ട അക്ഷരം ഉ എന്നുള്ള അക്ഷരമാണ്. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: ഊഞ്ഞാല്, ലഞ്ഞ, ഉ, ഉണ്ണിയപ്പം, ഉള്ളിയട, ഉപ്പ്, ഉരുളി,
2: ഉരുളി,
1: ലി, രു, ഉ,
2: പറ്റും. 10 സെക്കൻഡ് കൂടിയുണ്ട്.
0: അതിക്രമിച്ചിരിക്കുന്നു. ഉരല്, ഊണ്, ഊഞ്ഞാല്, ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. പക്ഷേ മഹിമയ്ക്ക് കുറച്ചും കണ്ടു എളുപ്പം വരുന്നു. മഹിമയെടുത്ത് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ട് റേഡിയോയുടെ ശബ്ദം ഉണ്ടായിരുന്നു. അപ്പൊ തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് റേഡിയോ അവിടെ നിന്ന് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരുന്നു. അത് കേട്ടെങ്കിലും കുറച്ചും കൂടി പറയാൻ വരുന്നു മഹിമ. എന്തായിരുന്നാലും മഹിമ ഊ എന്നുള്ള രക്ഷം കൊടുത്ത് കുറച്ച് ടഫായി പോയോ? കിട്ടിയത് അതാണ് അമ്പിളി അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്ത.
2: നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെ കേൾപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്ന മഹിമ.
0: മഹിമ ഒരു റിക്വസ്റ്റ് ആണ്, ഇനി നമ്മുടെ റേഡിയോ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ദയവേത് നിങ്ങളെ റേഡിയോയുടെ വോളിയം കുറച്ച് വെക്കുക. കാരണം നമ്മുടെ മറ്റു
2: ശ്രോതാക്കളോട് പറയുന്നതാണ് അല്ലേ?
0: ഞാനിപ്പോഴും മാത്രമേ പറയുന്നു മഹിമ, മഹിമ ഇനിയെങ്കിലും അനുസരിക്കണം. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ മഹിമ,
2: ഓക്കെ. അപ്പൊ
1: എന്തായാലും
0: ആ അപ്പൊ എന്ത് സംഭവം, നമുക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയുള്ള ഒരു പരിപാടി അല്ല. പക്ഷേ
2: അപ്പൊ എന്തായാലും അടുത്ത
0: പാട്ട് പാടണമെന്നുണ്ട്, ആ പാടിക്കോളൂ മഹിമ. ഏത് പാട്ടാ പാടുന്നത്? എന്നാ പാടിക്കോളൂ.
2: എന്തായാലും രണ്ട് വരി.
1: എത്രയോ ജന്മമാ
0: ഈ തേടുന്നത് കംപ്ലീറ്റ്. റേഡിയോ കൂടി വെച്ചിട്ട് വീണ്ടും അതിൽ തന്നെ പ്രകമ്പനങ്ങൾ, ഓളങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു,
2: പ്രതിധ്വനി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മള് വീണ്ടും അടുത്ത ഒരു ഗെയിമിൽ നമുക്ക്
0: വീണ്ടും കേട്ടുമുട്ടാം മഹിമ. എന്തായിരുന്നാലും മഹിമ അവിടെ ഇങ്ങനെ എന്താ പറയാ,
2: റേഡിയോ വെച്ചിരിക്കുന്നുണ്ട്,
0: അതിന് കുറേ ബുദ്ധിമുട്ടുണ്ട് തിരിച്ചിട്ടുണ്ട്. എന്നാലും ഇന്ന് ഊ എന്നുള്ള പേര് കൊടുത്തത് കുറച്ച് ശക്തമായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി കൊടുത്താണല്ലേ? പലപ്പോഴും അങ്ങനെയാണ് യുദ്ധ സാഹചര്യം ഒരിക്കലുമല്ല, ഒരു യുദ്ധ സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഊ കൊടുത്തത്. ഞാൻ വിചാരിച്ച ഇറുപതെല്ലാം കൊടുക്കും എന്നുള്ളത്. You are listening to Akashvani Kochi FM Rainbow 107.5 FM on the go. Drive time music.

0: ആനത്തടിയനുമാനക്കൊടയനും ആനത്തൊടിയിൽ നിലയില്ല അമ്പാടി ചെറുതവളക്കുഞ്ഞിന് തരയറ്റം വരെ അയ്യയ്യ
1: തലയിവിടെ ഇരിക്കുമ്പോ വാലും തരങ്ങല്ലടാ
2: മടികൊടി തടി കിട്ടാൻ ഒരു പിടുത്ത തടങ്ങല്ലടാ
3: ഒരുകൈ ഒരുതാം കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം
4: മടിയാ മടയാ വാടാ കുഴിമടിയാ
5: പടകാളി ചണ്ടി ചങ്കരി പോത്തിനി മാർഗിനി ഭഗവതി അടിയനിൽ അടിവോടി നിത്തിരികനിയനവേ
6: പറമേളം ചെണ്ടച്ചേങ്കിളത്തിരി മത്തള മരമണികിനി വലതാളം തക്കിടകിടതകഥ
5: ചുവടുകളിനി

ഒങ്ങറ്റം അടി പറയാൻ അവതയിടാൻ മടയറിയറ്റത്തരമൊരു ജഗമുഖൻ മനസ്സിലുവേ മടിയിലുവേ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ മറുതേ ചെറുതേ പോടാ പോയി ചെലവ് നിതെല്ലറവരവ് ചെറുതെ.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സമയം 7 മണി കഴിഞ്ഞ് 1:29. സ്റ്റുഡിയോയിൽ ഇപ്പോൾ പ്രദീപ് ശേഖരം എന്നോടൊപ്പം ആർ ജെ അമ്പിളി ഷിനുവാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഗെയിംസ് സെക്ഷനിൽ ഒരുപാട് പേര് വിളിച്ചല്ലേ.
1: ഇനി 1 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. നമ്മുടെ 10 എന്ന സ്കോറാണ് നമ്മൾ ഗെയിമിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ആരായിരുന്നു, ജഗദമ്പിക ചേച്ചി അല്ലേ 10 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ കുറച്ചുകൂടി ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും വരുന്നതെന്ന്.
0: ജഗദമ്പിക അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യങ്സ്റ്റേഴ്സ് വന്നിട്ട് എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യട്ടെ, അവര് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്നുള്ളത്.
1: അതെ, തീർച്ചയായിട്ടും ഒരു നല്ലൊരു മനസ്സുള്ളൊരു മനസ്സിന് ഉടമയാണ്. അപ്പൊ എന്തായാലും ഗെയിമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതായിരുന്നു, 0484242810 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
0: അടുത്ത കോള് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801 എന്ന നമ്പറിലേക്കാണ്.
1: ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ?
0: ആ ലൈൻ കട്ടായി എന്നാണ് തോന്നുന്നത്.
1: വിളിച്ച ശ്രോതാവ് വീണ്ടും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484. ഇതാ വീണ്ടും വിളിക്കുന്നുണ്ട്, ഒന്ന് എടുത്ത് നോക്കാം.
0: ഹലോ,

0: ഹലോ,
1: ഹലോ. ആ നമസ്കാരം. ആരാണിത്?
0: ഞാൻ ശ്രുതിയാണേ.
1: ശ്രുതിയാണ്.
0: ശ്രുതി,
1: ശ്രുതി എവിടെ നിന്നാ
0: ആ
1: വിളിക്കുന്നത്?
0: ശ്രുതി അമ്മ ലയമച്ചൻ ആ ശ്രുതിയാണോ?
2: ഞാന് വിളിക്കുന്നത് ഞങ്ങൾ മാവേലിക്കരക്കാരാ.
1: ആ
2: ഞങ്ങൾക്ക്
1: ആ
2: എറണാകുളം വഴി പാസ് ചെയ്തപ്പോ എഫ്എം ജസ്റ്റ് കേട്ടപ്പം വിളിച്ചതാ.
1: ഓക്കെ
0: ഇപ്പൊ
1: ഓക്കെ.
0: എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേ?
2: ഓ, മാവേലിക്കരക്ക് പോവാ തിരിച്ച്.
1: ആ
0: ഇപ്പൊ
1: തിരിച്ച്
0: എറണാകുളത്ത്
1: മാവേലിക്കരയില്ല.
0: എവിടെയായിരുന്നു ഉണ്ടായിരുന്നേ?
2: നമ്മള് പാലക്കാട് പോയതാ, പാലക്കാട് നിന്ന് വരുവ.
0: ആ അപ്പൊ ലോങ് ജേണിയിലാണ് അല്ലേ?
2: അതെ അതെ അതെ.
0: എന്താണ് വല്ല ട്രിപ്പാണോ?
2: അല്ല, ഞങ്ങൾ ഗുരുവായൂർ പോയി,
0: ആ
2: പിന്നെ മോള് പാലക്കാടാണ് പഠിക്കുന്നത്, അപ്പൊ അവിടെ വിട്ടിട്ട് തിരിച്ചു വരുവ.
0: ആഹാ. അപ്പോ
1: ഗുരുവായൂരിലൊക്കെ നല്ല ദർശനം കിട്ടിയോ? ഒരുപാട് സമയമെടുത്തോ അകത്ത് കയറാൻ വേണ്ടി?
2: ഗുരുവായൂർ ദർശനം കിട്ടി,
1: ആ
2: പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു.
1: തിക്ക് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, കാരണം എനിക്കൊന്ന് വെക്കേഷൻ സീസൺ അല്ലേ, ഒരുപാട് തിരക്കും എല്ലായിടത്തും
2: ഭയങ്കര തിരക്കായിരുന്നു.
1: തിരക്കായിരുന്നു. എന്തായാലും ദർശനമൊക്കെ കിട്ടിയില്ല, അങ്ങനെ ഭയങ്കര ഹാപ്പി ആണല്ലോ.
0: വെക്കേഷൻ തീരുന്ന ഒരു സമയം കൂടിയാണ്, അതിന്റെ ഒരു തിരക്കുണ്ടാവും അല്ലേ?
1: പിന്നെ മഴയുണ്ട്, പിന്നെ
2: പക്ഷെ
1: അവിടുത്തെ
2: അവിടെ മഴയില്ലായിരുന്നു.
1: ഇല്ലായിരുന്നു. ശരി,
2: ഇല്ല.
1: അപ്പം എന്തായിരുന്നാലും ദർശനമൊക്കെ കിട്ടി, വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം റേഡിയോ സ്റ്റേഷൻ കേട്ടതുകൊണ്ട് തന്നെ, നമ്മുടെ റെയിൻബോ 107.5 കേട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിം ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നോ? ഗെയിമിൽ ഇന്ന് അമ്പിളി കൊണ്ടുവന്ന ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്. ഒരു അക്ഷരം അങ്ങോട്ട് തരും, അതിപ്പം ആ ആയിക്കോട്ടെ ഊ ആയിക്കോട്ടെ, നമ്മൾ പറയുന്ന ഒരു അക്ഷരം, ആ അക്ഷരം വെച്ചിട്ട് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പേരുകൾ മലയാളത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന
0: പേരുകളോ
1: എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ആ പേരുകൾ പറയുക, പറഞ്ഞതിന് ശേഷം ആ പേര് ഇപ്പോൾ കനക എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് കനക എന്ന് തന്നെ പറയുക, അല്ലെന്നുണ്ടെങ്കിൽ പപ്പടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ടംപ ഇപ്പ എന്നുള്ള സംഭവങ്ങൾ അങ്ങനെ വരുന്ന രീതിയിൽ തിരിച്ച് പറയുക. അങ്ങനെ ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ സെറ്റ് പറയുകയാണ് വേണ്ടത്. അങ്ങനെയല്ല, ഞാനിപ്പം അത് പറയുന്നത് അക്ഷരം തരും.
0: ഞാനിപ്പോ ശ്രുതിക്ക് തരുന്നത് എ എന്ന അക്ഷരമാണ്. എ എന്ന മലയാളം, എ മലയാളത്തിലെ എ, എലിയുടെ എ, ഏണിയുടെ എ.
1: അപ്പം ആരംഭിക്കാമോ മത്സരം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
0: ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: അതിനെ തിരിച്ചും പറയണം, പറയുന്ന വാക്കുകൾ അത്രയും തിരിച്ചും പറയണം.
0: ഓക്കെ, ഞാൻ
1: എങ്ങനെ വേണം എ വെച്ചിട്ട്
0: പറയാം.
1: മത്സരം പുനരാരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: ഓക്കെ, എന്തുകൊണ്ട് എരുമ മാരു ഏതെങ്കിലും ലു ദേ
0: എന്തായാലും ടൈം അപ്പായി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ടൈം അപ്പായി. 11 സെറ്റ് പറഞ്ഞു.
1: അതിലെന്താ സംഭവം അറിയാമോ? കാരണം നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴേക്കും ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ, ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോഴേക്കും ദൃഷ്ടദ്രുമനെയും ധ്രുമനെയും അതുപോലെ തന്നെ അത്യുൽപാദന കേന്ദ്രമൊക്കെ കൊണ്ടുവരുന്ന വ്യക്തികൾ, മസ്തിഷ്ക അങ്ങനെയുള്ള സ്ഥാനങ്ങൾ, പ്രക്ഷാളനമൊക്കെ കൊണ്ടുവന്ന ശ്രുതി മാത്രമേ കാണത്തുള്ളൂ. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് എറണാകുളം ആ ലംഗോ തിരിച്ച് വരുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ? പക്ഷെ എങ്ങനെയൊക്കെയോ ശ്രുതി അത് വളരെ രീതിയിൽ മാനേജ് ചെയ്തു. അപ്പോൾ ആരൊക്കെയുണ്ട് ഇപ്പം കൂടെ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എന്താണ് അദ്ദേഹത്തിന്റെ പേര്?
0: മനോജ്.
1: മനോജ്,
0: ഹായ് മനോജ്.
1: അപ്പൊ മനോജ് ചേട്ടൻ അനീഷായിട്ടൊക്കെ പറയുക. മക്കളെ, മക്കൾ എന്ത് ചെയ്യുന്നു?
2: എഞ്ചിനീയറിംഗിന്, മെഡിസിന്, പിന്നെ ഒരു മോനോടുണ്ട്.
1: ഓക്കെ, എന്താ ചെയ്യുന്ന മോൻ?
2: അവൻ ഡിഗ്രി.
1: ഡിഗ്രിക്കായി. ഓക്കെ, അപ്പം മനോജന്റെ കച്ചവടം ഒക്കെ പൊടി പിടിക്കട്ടെ. അപ്പൊ എന്തായാലും ദർശനമൊക്കെ കിട്ടിയിട്ട് തിരിച്ച് വീട്ടിലും
0: ഇഷ്ടമുള്ള പോലെ നല്ല ഭാവിയുള്ള മക്കളായിട്ട് മക്കളെ മൂന്നുപേരും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്.

0: അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഹൈ സ്കോർ എന്ന് പറയുന്ന 11 ആണ്, ശ്രുതിയാണ് 11 എന്ന നമ്പറിലെത്തി നിൽക്കുന്നത്.
1: എന്തായാലും ശ്രുതി വളരെയധികം നല്ല രീതിയിൽ മത്സരിച്ചു, അപ്പൊ എല്ലാവരോടും ഹായ്, അപ്പം ശുഭയാത്ര നേരുന്നു.
0: അപ്പൊ എന്തായാലും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ട് അല്ലെ,
1: 11 വരെ എത്താൻ പറ്റി. അപ്പൊ എന്തായാലും വിളിച്ചതിൽ വളരെയധികം സന്തോഷം ശ്രുതി. താങ്ക്സ് ഫോർ കോളിംഗ്.
2: താങ്ക് യു
1: ശ്രുതി. വിളിച്ചപ്പോൾ എന്താ തിരഞ്ഞിട്ട് ഇത് പറഞ്ഞിങ്ങനെ പോകുമ്പോഴേക്കും ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ, നമ്മൾ ചില വാക്കുകൾ പോലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് മനസ്സിൽ നിന്ന് വരുന്ന ചില വാക്കുകളെ പെട്ടെന്ന് നമ്മൾ എളുപ്പമേ നോക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും നമുക്കൊരു വലിയൊരു കാര്യം തന്നെയാണ്, കാരണം ആ വാക്കുകളൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്.
0: എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് ഇങ്ങനെ കുറെ ചോദ്യവാചകങ്ങൾ തന്നെ കുറെ
1: വാക്കുകളായിട്ട്. നമ്മുടെ ഒരു ശ്രോതാവ് ഇപ്പൊ SMS അയച്ചിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വാട്സപ്പിൽ വന്നതാണ്, അമ്പിളി എങ്ങനെ തിരിച്ചു പറയൂ എന്നുള്ളത്. അമ്പിളി തന്നെ പറയാൻ പറ്റുമോ?
0: അപ്പൊ എന്തായാലും തിരിച്ച് നമ്മൾ നമുക്ക് തന്നെ പണി അല്ലെ.
1: അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, കാരണം നമ്മള് പണിയല്ല
0: ഇത്. സതീഷിനെ എങ്ങനെ പറയും?
1: അത് ഞാൻ അടുത്ത പാട്ടിൽ പറയാം. എന്തായിരുന്നാലും അടുത്ത ട്രാക്ക് ഒരു അടിപൊളി ട്രാക്കാണ്, ജി വി പ്രകാശ് കുമാറിന്റെ ചിയാൻ വിക്രം അഭിനയിച്ച വീര ധീര ശൂരൻ എന്ന ചിത്രത്തിലെ അതി ആടി ആതി എന്നുള്ള ഗാനം. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം. മ്യൂസിക് സമയം 7 മണി കഴിഞ്ഞ് 11:48 കഴിഞ്ഞിരിക്കുന്നു. അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണിത്?
1: റിസ്വാൻ.
0: റിസ്വാൻ എന്ത് ചെയ്യുന്നു?
1: പഠിക്കുന്നു.
0: എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? എട്ടാം ക്ലാസ്സിൽ. എത്ര മര്യാദക്കാണ് കുട്ടി സംസാരിക്കുന്നത്.
2: എവിടെ നിന്നാ വിളിക്കുന്നേ? എവിടെ സ്ഥലം?
1: എറണാകുളം.
2: എറണാകുളത്ത് എവിടെയാ? അങ്ങനെ പറയോ.
0: അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു അമ്പിളി ഇത് പറയുന്ന ചോദിക്കുന്നത് വളരെ ബഹുമാനത്തോടെ. ടീച്ചർ ഇരിക്കുന്നത് കാരണം വളരെ ബഹുമാനത്തോടെ അങ്ങനെ റിസ്വാൻ സംസാരിച്ചു. റിസ്വാൻ അറിയാം, അങ്ങനെ സംസാരിച്ചു. പെട്ടെന്ന് സ്കൂളിലെ ഒരു ഓർമ്മ വന്നു. അതെ, സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് റിസ്വാൻ. എന്തായി, സാധനങ്ങളൊക്കെ മേടിച്ചോ? ബാഗും ആ എന്തായി, ഇഷ്ടപ്പെട്ടതാണ് മേടിച്ചത്? വീട്ടുകാർ അല്ലാതെ മേടിച്ചതാണോ ചെയ്തേ? പിന്നെ സ്കൂളിൽ നിന്ന് ബുക്സ് ഒക്കെ കിട്ടിയോ?

0: ഓൾറെഡി വാങ്ങിച്ചു.
1: അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നമ്മളത് തുറന്ന് നോക്കി, അത് സൈഡിൽ മാറ്റി വെച്ചേക്കുവാണോ?
0: കുറച്ചൊക്കെ തുറന്നു നോക്കി, കുറച്ചൊക്കെ ഇവിടെ തന്നെയുണ്ട്.
1: എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ വെക്കേഷൻ?
2: അതൊക്കെ ഇങ്ങനെ എടുത്ത് പുതിയ മണമൊക്കെ ആസ്വദിച്ചു അല്ലേ?
1: ടീച്ചർ സട കൂടെ ഒന്ന് എഴുന്നേറ്റിട്ടുണ്ട് ഇവിടെ നിന്ന് തിരിച്ച്. അതായത് ഇത്രയും നേരം വെക്കേഷൻ ആയിരുന്നു, വെക്കേഷൻ ഈ വെക്കേഷൻ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയോ? എന്താ ഒരു പറ്റി പറ്റിക്ക് ഒരു ഭയങ്കര ഒരു ഒരു ഒരു ഒരു കൂളില്ലാത്ത എന്ത് പറ്റി? ഒരിടത്തൊന്നും പോയില്ല ഇത്തവണ വെക്കേഷൻ.
2: അഞ്ചു സ്ഥലത്ത് പോയി, ഇവിടെ ഒരു സ്ഥലത്ത് പോലും പോവാതെ ഇവിടെ പാവം പ്രതീക്ഷ.
1: സത്യം, ഇത് അഞ്ചു സ്ഥലത്തൊക്കെ പോയി, എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്നിട്ട്
0: ഏറ്റവും കൂടുതൽ ഊട്ടി.
1: ഊട്ടിയിലാണ്? ഊട്ടിയിൽ തണുപ്പുണ്ടായിരുന്നോ?
0: നല്ല തണുപ്പുണ്ടായിരുന്നു.
1: അടിപൊളി. അപ്പം ഊട്ടിയിൽ ഊട്ടി ട്രെയിൻ ഒക്കെ കയറിയായിരുന്നു? എന്തായിരുന്നു ഊട്ടി, മറ്റേ കുതിര സവാരി ഒക്കെ ചെയ്തോ?
0: കുതിരന്റെ മേളിൽ കയറി, പിന്നെ റിസോർട്ട് അങ്ങനെ.
1: എന്തായാലും എൻജോയ് ചെയ്തല്ലോ റിസ്വാൻ. അപ്പൊ റിസ്വാൻ മത്സരം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. മോനത് കേട്ടായിരുന്നു മത്സരം എന്താണെന്നുള്ളത്? ശരി, അപ്പം ചേച്ചി ഒരു അക്ഷരം, സോറി ചേച്ചിയല്ല ടീച്ചർ, ഒരു അക്ഷരം തരും. ആ അക്ഷരം വെച്ചിട്ട് ഒരു വാക്ക് പറയുക, അതിനെ തിരിച്ചു പറയുക. ഒരു മിനിറ്റ് സമയം. അപ്പം മത്സരത്തിലേക്ക് കടക്കുകയാണ്. മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് റിസ്വാന് വേണ്ടിയുള്ള അക്ഷരം,
2: റിസ്വാന് തരുന്ന അക്ഷരം ഇ എന്ന അക്ഷരമാണ്.
1: ഇ എന്നുള്ള അക്ഷരമാണ് റിസ്വാൻ. ആ അക്ഷരത്തിൽ തന്നെ വാക്ക് പറയണം, അതിനെ തിരിച്ചും പറയണം. അതായത് ഈ എന്ന് പറയുമ്പോഴേക്കും ഇഷ്ടംപോലെ വാക്കുകൾ പറയാമല്ലോ തിരിച്ചിരുന്നിട്ട്. ഈ ലാ അക്ഷരം
2: ഇല്ല എന്ന് പറഞ്ഞാൽ ലാ ഈ എന്ന് തിരിച്ചു പറയണം. അപ്പൊ ഒരു സെറ്റായി. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ.
1: പറഞ്ഞു റിസ്വാൻ.
0: അക്ഷരം
1: ഇ. ഇന്ത്യ. ആ പറഞ്ഞോ.
0: ഇല്ല. ഇരുട്ട്.
1: ഇരുട്ട്. അടുത്ത് പിടിച്ചോ, അടുത്തേക്ക് വെക്കോ, പറഞ്ഞു പോയി അടുത്തേക്ക് വെക്കോ.
2: ഇരുട്ടത്തിരിക്കേ.
1: ഇരുട്ടത്തിരിക്കാനല്ല, ഇരുട്ടത്ത് വിട്ടിട്ട് നേരെ അടുത്ത വാക്കിൽ വെക്കോ.
0: ഇരുമ്പ്.
1: തിരിച്ചു പറയണം, ഇരിക്കുന്ന തിരിച്ചു പറയണം.
2: അടുത്ത വാക്ക്.
0: ഇരുമ്പ്. ഇരുമ്പ്.
2: ആ ഇരുമ്പ്. ഇത്ര മതി.
0: പിന്നെ ഇഞ്ചി. ഇഞ്ചി.
1: അപ്പൊ ഒരു മിനിറ്റ് റിസ്വാൻ, ഒരു മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുന്നു. എത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എത്ര സെറ്റ് പറഞ്ഞിട്ടുണ്ട്?
2: നാല് സെറ്റ് പറഞ്ഞു.
1: അത് കുഴപ്പമില്ല, റിസ്വാൻ എട്ടാം ക്ലാസ്സിലാണ്.
2: തെറ്റിപ്പോയി, പക്ഷേ
1: ഞാൻ സത്യം പറഞ്ഞ റിസ്വാൻ എന്നെ ആദ്യം വിളിച്ച് തിരിച്ചെൻ്റെ കോൾ വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു കുറെ പറഞ്ഞു, കാരണം ടീച്ചർ അവിടെ ഇരുന്നപ്പോഴേക്കും ഒന്ന് പേടിച്ചാണ്. റിസ്വാൻ നമ്മൾ അടുത്ത ഗെയിമിൽ റിസ്വാൻ വീണ്ടും വിളിക്കുക. തിരിച്ചിട്ട് ടീച്ചർ ഇരുന്നപ്പോ ആ പെട്ടെന്ന് റിസ്വൻ പേടിച്ചു, റിസ്വന് പൊളിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. കുഴപ്പമില്ല, നമ്മൾ അടുത്ത ചില്ലായിട്ട് പിടിക്കും ബ്രോ. റിസ്വാനെ അതില് കേൾക്കാറുണ്ട് അല്ലേ. അപ്പൊ റിസ്വൻ കൂട്ടം ഇനിയും കേൾക്കുക, ഫ്രീ ഉള്ള സമയങ്ങളിലൊക്കെ റേഡിയോടൊപ്പം കൂട്ടുകൂടുക. ഓക്കെ, താങ്ക് യു റിസ്വൻ മോനെ.
2: അപ്പൊ പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവിധ ആശംസകളും കേട്ടോ.
1: താങ്ക് യു ടീച്ചർ. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ടീച്ചറിന് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ എങ്ങനെ, ചില കുട്ടികൾ എങ്ങനെയാണ്, അവർക്ക് കൃത്യമായിട്ട് ടീച്ചർ എങ്ങനെയാണ്, ടീച്ചറാണോ അപ്പുറത്തിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അധ്യാപകനാണോ അപ്പുറത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു കഴിവുണ്ട്. ഞാൻ പറഞ്ഞില്ല, കുട്ടി പേടിച്ചു പോയി,
2: പേടിയായിരുന്നു തോന്നുന്നു അല്ലെ സ്കൂൾ കാലഘട്ടത്തിൽ.
1: എന്റെ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ എന്നെ എല്ലാ മത്സരങ്ങളിലും അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങളിലും പൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് എന്നെ അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരൊരിക്കലും ഇങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൊത്തം ഫ്രീഡം ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ആ കാലഘട്ടം ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല.
2: നല്ല ഫ്രീഡം ഉണ്ട്, കുട്ടികളൊക്കെ വളരെ ആസ്വദിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്.
1: ഞങ്ങൾ വാക്കുകളിൽ കൂടെ ഉള്ള ഫ്രീഡം അല്ല. പ്രഭുദേവയുടെ ഡാൻസ് കണ്ടിട്ടുണ്ടോ? പെട്ട റാപ്പ് കണ്ടിട്ടുണ്ടോ? ഇമ്മന്റെ മ്യൂസിക് കണ്ടിട്ടുണ്ടോ? പിടിച്ചോ പെട്ട റാപ്പ് ഐറ്റം, പ്രഭുദേവയുടെ പെട്ട റാപ്പ്. ഡയറക്ഷൻ എസ് ജി സിനു, മൂവി നെയിം പെട്ട റാപ്പ്. യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. സിഡ്ബിയുടെ 37 വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1,00,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
1: To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per litre. The government is estimated to take a revenue impact of over 1,00,000 crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.
0: രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ച നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും.

0: ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ETA സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തിവരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2: Several key agreements were signed during the visit which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership which has given a boost to our defense partnership with UAE.
0: രാജ്യത്തെ LPGയുടെ റിഫൈനറി ഉൽപാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധർമ്മശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണവ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ 2 പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15 കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2 വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രദേശത്തിലുള്ള അപേക്ഷ

0: അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: Is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: അങ്ങനെ സുലേഖ മൻസിലിന്റെ പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട്.
2: സുലേഖ മനസ്സിൽ ലുക്മാനും അതുപോലെ തന്നെ അനാർക്കലിയും മലക്കാറും ഗംഭീരമായിട്ട് അഭിനയിച്ച ചിത്രമാണ്. ഒപ്പം തന്നെ ഇതിലെ എല്ലാ ഗാനങ്ങളും അതിമനോഹരമായിട്ട് ശ്രോതാക്കൾ ഏറ്റെടുത്ത ചിത്രം കൂടിയാണ് സുലേഖ മനസ്സിൽ. അപ്പം വിഷ്ണു വിജയ് ഒരുക്കിയ ആ ഒരു ട്രാക്ക്, വിഷ്ണു വിജയ് തന്നെ പാടിയ പാട്ടും കൂടിയാണ് ജിൽ ജിൽ ജിൽ. അത് തരംഗമായിരുന്നു, ഇപ്പോഴും തരംഗം തന്നെയാണ്. അപ്പോൾ ആ ഗാനമാണ് ഇപ്പം നമ്മൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലൂടെ കേട്ടത്. ഇപ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രതീഷ് ശേഖർ, എന്നോടൊപ്പം ശരി ആളില്ലേ എന്ന് ചോദിച്ചതാ. കാരണം ആളില്ലേ എന്ന് ചോദിച്ചതിന് ഒരു കാര്യമുണ്ട്. കാരണം നമ്മള് ഒരു സ്ഥാനത്ത്
1: ഹൈസ്കോർ എത്രയായിരുന്നു നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്?
2: ഇപ്പോഴും ആ ലോകത്താണല്ലേ ഞാൻ പറയുന്നത്. അതല്ല മത്സരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് ആളില്ലേ എന്ന് ചോദിച്ച സംഭവത്തിൽ പലപ്പോഴും നമ്മുടെ റൂമിൽ ഒരു സാധനം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് കാണാതെ പോകുന്ന അവസ്ഥ വരും. ഇപ്പൊ ഒരു റൂമിന്റെ അപ്പുറത്താണ്, ഒരു ചുവരിന് അപ്പുറത്താണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ എത്തത്തില്ല. പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു ടെക്നോളജി അനുസരിച്ചിട്ട് നമ്മളിപ്പം അറിയാൻ വേണ്ടി സാധിച്ചത് എന്തെന്ന് വെച്ചാല് ഒരു ഞെട്ടിക്കും ടെക്നോളജിയാണ്. അതായത് റൂമിനകത്തും പുറത്തും ഒളിഞ്ഞിരിക്കുന്ന എന്തും കണ്ടെത്താം എന്നുള്ളതാണ്. അതിന് വെറും ഒരു ഫോൺ മാത്രം മതി.
1: തീർച്ചയായിട്ടും നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞൻ സാധനം എന്ന് പറയുന്നത് വെറും ഒരു ഒരു വിളിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവമല്ല. കേവലം എന്തൊക്കെ പരിപാടികളാണ് ഫോൺ വഴി നടക്കുന്നത്? ഫോൺ വഴി നടക്കാത്ത ഒരു പരിപാടി ഇപ്പം ഇല്ല അല്ലേ?
2: അതുപോലെ തന്നെ ഗവേഷകർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അംബ്ലീഷിനും ആദ്യം ഫോൺ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചാൽ മാത്രമേ ഫോൺ ഉപയോഗിച്ച് മറ്റു സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ
1: പറ്റുന്നുള്ളൂ. കലാം വെച്ച്
2: എവിടെയാണെന്നുള്ളത് അതാണ് ഏറ്റവും വെക്കേണ്ട കാര്യം. ആദ്യം ഫോൺ എവിടെ ഇരിക്കണം എന്നുള്ളത് കാണണം.

0: നമുക്ക് കണ്ടുപിടിക്കാം, ആരെങ്കിലും ഫോണിൽ നിന്ന് റിംഗ് അയച്ച് കണ്ടുപിടിക്കാം.
1: ആ
0: ഈ
1: എങ്ങനെയെങ്കിലും
0: താക്കോലൊക്കെ
1: കണ്ടുപിടിച്ചാൽ
0: പോകുമ്പോഴാണ് കഷ്ടം. നമ്മൾ വിചാരിക്കും ഇതിനും കൂടി ഒരു റിംഗ് ടോൺ വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്ന്. ഈ കാറിൻ്റെ ടു വീലറിൻ്റെ ഒക്കെ ചാവിയൊക്കെ ഇടക്ക് കാണാൻ
1: പക്ഷേ
0: പോകില്ലേ.
1: ഇന്നത്തെ ആധുനിക ജനതയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു
0: അതെ അതെ
1: സംഭവമായിട്ട്
0: അതെ
1: മാറിക്കുന്നു. എവിടെ പോയാലും ഫോണും കൂടെ വരും. ഇനി നമ്മൾ എടുത്തോണ്ട് പോയിരിക്കുന്നത് നമ്മുടെ കൂടെ തേടി ഫോൺ വരുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഇപ്പൊ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഇന്ന് കേവലം ആശയവിനിമയത്തിനുള്ള ഉപാധികൾ മാത്രമല്ല, കാരണം അതിന് മികച്ച റെസൊല്യൂഷനുള്ള ക്യാമറയുണ്ട്, ഗ്രാഫിക്സ് ചിപ്പുകളുണ്ട്, ആധുനിക ഗ്രാഫിക്സ് ചിപ്പുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് അറിയുന്നുണ്ടെങ്കിലും പ്രീമിയം സ്മാർട്ട് ഫോൺ മോഡലുകൾ കാണപ്പെടുന്ന ഇത്തരം അത്യാധുനിക ഹാർഡ്വെയറുകൾ ഒന്നാണ് ലിഡാർ സെൻസറുകൾ. അതായത് ഓഗ്മെന്റഡ് റിയാലിറ്റി എ ആർ ഫീച്ചറുകൾ മികച്ചതാക്കാനും ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും ഡെപ്ത് സെൻസിംഗ് വർദ്ധിപ്പിക്കാനുമാണ് നിലവിൽ ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ലിഡാർ സാങ്കേതിക വിദ്യയിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴിയൊരുക്കുകയാണ് ലോക പ്രശസ്ത ഗവേഷണ സ്ഥാപനമായ മസാച്യുസേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ MIT എന്ന് പറയുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. കാഴ്ചയ്ക്കപ്പുറം, അതായത് ചുവരുകൾക്കോ മറ്റു തടസ്സങ്ങൾക്കോ പിന്നിലൊളിച്ചിരിക്കുന്ന വസ്തുക്കളെ പോലും കൃത്യമായി കണ്ടെത്താൻ സ്മാർട്ട് ഫോണുകളിലൂടെ ലിഡാർ സെൻസറുകൾക്ക് ഇനി സാധിക്കുമെന്നാണ് പുതിയ കണ്ടെത്തൽ. അപ്പോൾ ഇനി അംബ്ലീഷിനു പേടിക്കേണ്ട ആവശ്യമില്ല, ഫോണിനെ കണ്ടെത്തിയാൽ എന്തെവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നാലും
0: കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ.
1: ആ അതെ, നല്ല രീതിയിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത് ചരിത്രത്തിൻ്റെ.
0: അപ്പോൾ ഇത് പല പല രീതിയിലും ഉപയോഗിക്കാം അല്ലേ, പ്രത്യേകിച്ചും നമ്മുടെ പോലീസ് സേനക്കൊക്കെ ഒരുപാട് ഉപയോഗം ചെയ്യുന്ന ഒരു സംഭവമാണ്.
1: പോലീസുകാർക്കല്ല, പ്രത്യേകിച്ച് അംബ്ലീഷിന് പോലെ ടീച്ചർമാർ ഇനി കുട്ടികൾ എവിടെ ഒളിഞ്ഞിരുന്നാലും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിൻ്റെ ഒരു സംഭവങ്ങളുണ്ട്. കാരണം പിള്ളേർ എപ്പോഴും സമുദ്രമേ ടീച്ചറിനെ പേടിച്ച് എവിടെയെങ്കിലും ചെന്ന് പതുങ്ങിയിരുന്നാലും, അല്ലെങ്കിൽ കുട്ടികൾ ഇനി ബുക്ക് എടുത്തില്ല എന്ന് പറഞ്ഞ് എവിടെ ഇരിക്കണമെന്ന് കണ്ടില്ല ടീച്ചർ എന്ന് പറഞ്ഞാലും ടീച്ചറിനും കണ്ടെത്താം അവരുടെ ഫോൺ ഉപയോഗിച്ച്.
0: അല്ല പലപ്പോഴും അത് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ബുക്ക് തുറക്കാൻ മടിയായിട്ട് പറയും, ഇന്നും കൊണ്ടുവന്നില്ല ടീച്ചറെ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പതുക്കെ പോയിട്ട് ആ ഭാഗം നോക്കട്ടെ മുൻപ്, അപ്പോൾ സാധനം അതിൻ്റെ ഉള്ളിലുണ്ടാവും കൃത്യമായിട്ട്. ചിലപ്പോൾ അറിയണ പോലും ഉണ്ടാവില്ല ചില കുട്ടികൾ, കൊണ്ടുവന്നിട്ടുണ്ടാവും അവനറിഞ്ഞിട്ടുണ്ടാവില്ല, അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടാവും അവനറിഞ്ഞിട്ടേ ഉണ്ടാവില്ല, ഇല്ല ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഒന്നുകൂടി നീ ബാഗിൽ ചെക്ക് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ സംഭവം കൃത്യമായിട്ട് കിട്ടും.
1: പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അവധിക്കാലമൊക്കെ വന്നു, ഈ അവധിക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ രാവിലെ മുതൽ ഇത്രയും കുട്ടികളെ കാണുന്നു, അപ്പൊ അവരുടെ എല്ലാ കുറുമ്പത്തരവും അല്ലെ സ്നേഹവും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നവരൊക്കെയാണ്. പക്ഷെ ഈ വെക്കേഷൻ വരുമ്പോഴേക്കും പെട്ടെന്ന് നിങ്ങൾക്ക് അവരെ മിസ് ആവത്തില്ലേ?
0: മിസ് ചെയ്യും, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പ്രത്യേകിച്ചും ഞാൻ എന്താ, നമ്മൾ ഒരു ഓരോ അധ്യയന വർഷം കഴിഞ്ഞ് കടന്നു പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവര് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പ്രത്യേകിച്ച് അവരിങ്ങനെ ഇടയ്ക്ക് വിളിക്കും ടീച്ചറെ. അവരോട് ഭയങ്കര ഒരു, പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളായിട്ടൊക്കെ ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവർ പോയപ്പോൾ ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ, അയ്യോ അത് ഭയങ്കര എന്താ പറയുക, ഇത്ര ഈ ഒരു വർഷം പ്രത്യേകിച്ചും ഭയങ്കര ഒരു അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങളൊരു ടീമായിരുന്നു.
1: ഒരേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര കലാപം ഉണ്ടാക്കിയാലും ഞങ്ങൾ എത്ര വഴക്ക് പറഞ്ഞാലും എത്ര കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഞാനും അവരും പറയുന്നു നിങ്ങളെ ടീച്ചർമാരെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ ദി ഗുഡ് റൈറ്റ് ആൻഡ് മ്യൂസിക്കിൽ കിങ് ഓഫ് കോത്തയിലെ കലാപക്കാര എന്നുള്ള ട്രാക്ക്. യു ആർ ലിസണിങ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 FM ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം ദാ 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗെയിം ഫ്ലോറിലായിരുന്നു. നമ്മുടെ ഗെയിമിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഹൈ സ്കോററെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രുതിയാണ് ഇന്നത്തെ ഹൈ സ്കോറർ എന്ന് പറയുന്നത്. 11 സെറ്റാണ് കേട്ടോ ശ്രുതി, നല്ല പടപട പടയെ നിങ്ങൾ പറഞ്ഞു തന്നത്. തൊട്ട് പിന്നാലെ ആരുണ്ട്? നമ്മുടെ ജഗദംബിക ചേച്ചിയും തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. അപ്പോൾ ശ്രുതി, ജഗദംബിക ഇവർ രണ്ടുപേരുമാണ് ഇന്നത്തെ വിന്നേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ശ്രുതിയാണ്. അപ്പോൾ എന്തായാലും കൺഗ്രാജുലേഷൻസ്. നമ്മൾ വളരെ പതുങ്ങി സോഫ്റ്റായിട്ട് വന്ന് വളരെ എന്താ പറയുക, തൂക്കിയെടുത്തുകൊണ്ട് പോയി ഗെയിമിൻ്റെ ആ ഒരു എന്താ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തി. അപ്പോൾ വളരെ സന്തോഷം ഉണ്ട്. എന്തായാലും അടുത്ത പാട്ട് നമ്മൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.
2: ശ്രുതിക്കുള്ള സമ്മാനം നമ്മൾ ആ പാട്ട് തന്നെ വയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ആകെ വിഷമത്തിരിക്കുന്ന സമുദ്രങ്ങൾ, ശ്രുതി വിജയിച്ചു, നമ്മുടെ അമ്മ വളരെയധികം ഇതായിട്ട് ജഗദംബിക അമ്മ വളരെ നന്നായിട്ട് മത്സരിച്ചു, ഒപ്പം ദീപക് നന്നായിട്ട് ചെയ്തു,
1: നമ്മുടെ
2: ബാലാജി ചേട്ടൻ നന്നായിട്ട് മത്സരിച്ചു, എല്ലാവരും നമ്മുടെ വിജയികൾ തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞൊരു പാട്ടിൻ്റെ ഇടയിൽ ഇവിടെ വെച്ച് നോക്കിയപ്പോഴേക്കും നേരത്തെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർജെ അംബുലിഷിനു അല്ലേ, അംബുലിഷിനു എൻ്റെ ഫോൺ എടുത്ത് ഇപ്പോഴും വർക്ക് ചെയ്തു, കുറച്ചു നേരം കഴിയുമ്പോൾ വർക്ക് ചെയ്തില്ല. അതെ, അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഫോൺ ഒക്കെ എടുത്ത് നോക്കുമ്പോഴേ ഞാൻ പക്ഷേ എന്റെ അകത്തൊരു രഹസ്യമൊക്കെ ഇനി വെച്ചിരുന്നു. എന്റെ വാട്സപ്പ് ഒന്നും അതിന്റെ രഹസ്യ ചാറ്റുകൾ അങ്ങനെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അതെന്താണെന്ന് വെച്ചാല് കുട്ടിക്ക് അറിയില്ലെങ്കിൽ പറയാം, എന്താ വാട്സപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്ത് സുഹൃത്തുക്കളുടെയോ വീട്ടുകാരുടെയോ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും ഈ നെഞ്ചിൽ തീ പിടിക്കേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് അങ്ങ് തരം തിരിച്ച് അവർ വാട്സപ്പ് തുറന്ന് നിങ്ങളുടെ സ്വകാര്യ ചാറ്റുകൾ വായിക്കുമോ എന്ന പേടിയുള്ളവർക്കാണ് ഈ ഒരു സന്തോഷ വാർത്ത പറയുന്നത്. വാട്സപ്പ് മുഴുവനായി ലോക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രത്യേക ചാറ്റുകൾ, അതായത് വ്യക്തികളുമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോ ഉള്ളതായിട്ട് ഇനി ഒരു പൂട്ടങ്ങ് ഇട്ട് വയ്ക്കാം. ചാറ്റ് ലോക്ക് എന്നാണ് അതിന്റെ പേര്. എന്ന പുതിയ ഫീച്ചറിലൂടെയാണ് വാട്സപ്പ് ഈ സൗകര്യം ഒരുക്കുന്നത്. നിങ്ങൾ ലോക്ക് ചെയ്യുന്ന ചാറ്റുകൾ പ്രധാന ചാറ്റ് ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ലോക്ക്ഡ് ചാറ്റ് എന്നൊരു രഹസ്യ ഫോൾഡറിലേക്ക് മാറുകയും ചെയ്യും. നിങ്ങളുടെ വിരലടയാളം അല്ലെങ്കിൽ ഫേസ് ഐ ഡി കൊടുത്താൽ മാത്രമേ ഈ ഫോൾഡർ തുറക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനി വിരലടയാളം നിർത്തുകൊണ്ട് പോയിട്ട് ഇനി ലോക്ക്ഡ് ചാറ്റ് തുറക്കരുത്.
1: അപ്പൊ ഇനി മറ്റേ വാട്സപ്പ് ഒക്കെ നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വൈഫിനും ഹസ്ബൻഡിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില
2: അച്ഛനും
1: അമ്മയ്ക്കും ഒക്കെ കൊടുക്കോ.
2: അതാണ് പ്രശ്നം. ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ലോക്ക്ഡ് ചാറ്റിൽ എന്ത് കിടക്കുന്നു എന്നുള്ളത് സംഭവമാണ്.
1: അതുപോലെ അപ്പം വന്നിട്ട് അപ്പനെ ഒളിച്ചിട്ട് എന്തെങ്കിലും

0: അപ്പൊ വന്നിട്ട് ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഇതായിരിക്കും.
1: ലോങ് ചാറ്റ്
0: നമ്മളെക്കാൾ അപ്ഡേറ്റഡ് ആണ് അപ്പനും അമ്മയും.
1: പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ചുമ്മാ വന്നിട്ട് രാവിലെ വന്നിട്ട് ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ, ഹായ് ഹൂയ് ഹൂയ്, ഒരു ആവശ്യമില്ലാതെ എന്തെങ്കിലും ചാറ്റ് വേണമെങ്കിൽ ആർച്ച് ചെയ്തിടാം, ആവശ്യമുള്ളപ്പം തുറന്ന് നോക്കാൻ വേണ്ടി സാധനം ചെയ്യാറുണ്ട്. പക്ഷെ ലോങ് ചാറ്റ് നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് ഇതായിട്ടുള്ള സംഭവം, പ്രൈവസി ചാറ്റ്സ് ആണെങ്കിൽ
0: നമ്മുടെ കുട്ടികളൊക്കെ ഫോൺ എടുക്കുന്നത്, അപ്പൊ നമ്മൾ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൈമാറുന്ന അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ചാറ്റുകൾ, ഇപ്പൊ നമ്മുടെ തന്നെ ഒഫീഷ്യൽ ചാറ്റിൽ ചിലപ്പോൾ ചില കുട്ടികളുടെയൊക്കെ സൗണ്ട് ഒക്കെ ഇടയ്ക്ക് കയറി വരാറുണ്ട്.
1: അപ്പോൾ
0: ചിലപ്പോൾ അപ്പോൾ അത് കുട്ടികൾ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് അവരറിയാതെ വോയിസ് റെക്കോർഡൊക്കെ ചെയ്തേക്കും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട്, വളരെ സുരക്ഷിതമായിട്ട്, രഹസ്യമായിട്ടല്ല സുരക്ഷിതമായിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനമാണ്.
1: പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ചിലപ്പം സൗഹൃദങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തെറ്റിദ്ധാരണകൾ, ചെറിയ പിണക്കങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ സൗഹൃദത്തിലെ പിണക്കങ്ങളൊക്കെ വരുമ്പോൾ തന്നെ കേട്ടോ നിന്നെ ഞാൻ ലോക്ക് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഈ ലോക്ക് ചാറ്റിപ്പോ അത് എന്നത്തേക്കുമായി അവനെ ലോക്ക് ചെയ്ത് മാറ്റരുത്. അവനോ അവളോ ആരോ ആയിക്കോട്ടെ, തിരിച്ച്
0: വഴക്ക് നീട്ടിക്കൊണ്ട് പോകും.
1: അപ്പൊ ഈ ലോക്കി കിടക്കുകയും ചെയ്യും, അവസാനം ഈ ലോക്ക് മാറ്റാൻ മറന്നുപോയി എന്നുള്ള കാര്യം നമ്മൾ പിന്നെ വീണ്ടും തിരിച്ച് വാട്സപ്പ് നമ്മൾ ഓർമ്മപ്പെടുത്തില്ല. ഇവര് ലോക്കിലാണെന്നുള്ളത്, അവര് ലോക്കപ്പിൽ തന്നെ കിടക്കേണ്ട അവസ്ഥയിൽ പോലെ ആയിരിക്കും ഈ ലോക്ക് ചാറ്റ് കിടക്കുന്നത്.
0: അങ്ങനെയൊന്നും എന്താ പറയുന്നത്, അങ്ങനെ ഒരു കടുത്ത തീരുമാനങ്ങളൊന്നും എടുത്തേക്കരുത്.
1: ഇന്നത്തെ
0: മഴക്കാലം ആണ് വരുന്നത്,
1: മഴക്കാലം ഇനി വന്നു കഴിഞ്ഞു.
0: അതെ, നമ്മുടെ വേനൽ മഴയാണ് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വർഷം നല്ല വൃഷ്ടി ഇങ്ങോട്ട് വരാൻ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ
1: വൃഷ്ടി പ്രാപിക്കട്ടെ എന്ന്
0: പ്രാപിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൂപ്പർ ബൈക്കുകാരോടൊക്കെ തീർച്ചയായിട്ടും പറയാനുള്ളത്, എല്ലാത്തിനും മഡ്ഗാർഡൊക്കെ ഒന്ന് പിടിപ്പിച്ചു വെക്കണം, അതുപോലെ മൊട്ടയായ ടയറുകളൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഈ മഡ്ഗാർഡ് പിടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമുണ്ടല്ലോ, ഇന്ന് രാവിലെ ഉണ്ടായ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. കാരണം അവരുടെ ബൈക്കിന്റെ ടയറിന്റെ വെള്ളം മുഴുവൻ അടിച്ചിട്ട് പുറകിൽ വരുന്ന ടൂ വീലർകാരന്റെ മുഖത്തേക്കാണ് വീഴുന്നത്. നല്ല ചെടി. അപ്പോ അങ്ങനത്തെ സാഹചര്യം
1: ഞാൻ വിഷമം മനസ്സിലാക്കുന്നു. വെള്ളവസ്ത്രധാരിയായ ടീച്ചർ നടന്നു പോകുമ്പോഴേക്കും ടീച്ചറിന് അവിടെ ദൂരെ നിന്ന് തന്നെ ഇത് കാണുമ്പോഴേക്കും എങ്ങാനും
0: ചെറിയ കുട്ടികളായോണ്ട് ഒന്നും നമുക്ക് പറയാനും പറ്റും.
1: അതെ അതെ അതെ, ഒരു തുള്ളി തെറിച്ചാലോ എന്നുള്ള ആ ഒരു പ്രശ്നത്തിലെ.
0: പക്ഷെ എല്ലാരും അതുപോലെ സംയമനം പാലിക്കണം നിർബന്ധവും ഇല്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മള് നമ്മുടെ വണ്ടികളൊക്കെ കറക്റ്റ് ആക്കി വെക്കുക, നമ്മുടെ വണ്ടിക്ക് മഡ്ഗാർഡ് ഉണ്ടോ, മറ്റുള്ളവർക്ക് ഉപദ്രവം ആകോ എന്നുള്ള രീതിയിൽ അതൊക്കെ നോക്കി വെക്കുക. അതുപോലെ നമ്മുടെ സുരക്ഷ,
1: നമ്മുടെ സുരക്ഷയും കാര്യങ്ങളെല്ലാം നോക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. പിന്നെ നിങ്ങൾ ടയറുകൾ, കാരണം ബ്രേക്ക് പിടിച്ച ചിലപ്പോൾ ടയർ കിട്ടത്തില്ല, ആ ടയറിന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബ്രേക്ക് ഉണ്ടോ എന്ന് നോക്കണം, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നേരത്തേക്ക് വണ്ടി
0: അതുപോലെ തന്നെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു 15 മിനിറ്റ് എങ്കിലും നേരത്തെ ഇറങ്ങണം. മഴയാണ്, സ്ട്രീറ്റിൽ ബ്ലോക്ക്, എങ്ങനെയാലും എവിടെയെങ്കിലും ഒരു ബ്ലോക്ക്
1: കിട്ടും. 25 മിനിറ്റ് നേരത്തെ ഇറങ്ങുക.
0: ഓക്കെ ഓക്കെ, അപ്പൊ 25 മിനിറ്റ് നേരത്തെ ഇറങ്ങി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക.
1: ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഗെയിം സെക്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരുപാട് നമ്മുടെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മളോടൊപ്പം കൂട്ടുകൂടാൻ വേണ്ടി നമ്മുടെ ശ്രോതാക്കൾ ഉണ്ടായിരുന്നു.
0: അതെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ പറയാം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഇത്രയും നേരം നിങ്ങൾക്ക് കൂട്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരാണ്,
1: ആർ ജെ അംബ്ലിഷനും ഞാൻ പ്രതീക്ഷേഖരും. അപ്പോൾ ഇനിയും നമുക്ക് കേട്ടുമുട്ടാം. ഞങ്ങൾ തുടരും, ഒപ്പം നിങ്ങളും തുടരണം ഞങ്ങളോടൊപ്പം.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോട്ട് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. എറണാകുളം മലയിടം തുരത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഭൂമി ഒഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാ ഫലം നാളെ. ബക്രീദ് അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം, കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും May 27 പ്രവൃത്തി ദിനമായിരിക്കും. May 28 ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും May 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നു.
0: ന്യൂസ് റെയിൻബോ.
2: ആകാശവാണി FM റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഇസൈ തെൻട്രൽ.

ജനലോരം വീഴും മഴയത്തുളികൾ, സുടുസുട കോഫിയൻ സുവൈ. ലൈഫില് രൊമ്പ സ്പെഷ്യലാണ് മൊമെന്റ്. വെളിയില് മഴ പെയ്യും പോത് ഉങ്ക മനസ്സെ മെലഡിയില് നനയക്ക് വരുത് சில சூப்பர் ஹிட்.

മനസ്സുക്ക് രൊമ്പ നെരുക്കമാണ് ചില നിമിതങ്ങൾക്കും അഴയത്തു പോകും. ജനലോരം മെല്ലെ വീഴും ഒവ്വൊരു മഴയത്തുളിക്കും ഒരു മൗന കഥയിരുക്ക്. ചിലത് കാതലൻ സുഖം, ചിലത് പിരിവിൻ വലി, ഇന്നും ചിലത് വാർത്തകൾ ഇല്ലാമൽ മനതയത്തോടും അമൈതിയാണ് ഉണർവുകൾ. അതുപോലെ മഴയിൻ കുളിരും കാതലിൻ മേന്മയും മനതിൻ ചെറു ഉണർവുകളും അഴകാകെ ചേർന്ന് നിൽക്കും.

കാതലും മഴയും എപ്പോതുമേ പിരിയാത രണ്ട് അഴകാന ഉണർവുകൾ. മഴ പെയ്യുമ്പോൾ കാതലുക്ക് വേറൊരു അഴകിരിക്കും. ഒരു കുടയ്ക്കുൾ ചേർന്ന് നടന്ന പാതകൾ, വാർത്തകൾ ഇല്ലാമലെ മനതോടെ പേശിയ നിമിതങ്ങൾ, മഴത്തുളികളെ വിട അഴകാക കണുകളിൽ മിന്നും കനവുകൾ, ഇവയെല്ലാം കാതലൻ മിക മേന്മയാണ് നിനവുകൾ താ. ചില നേരങ്ങളിൽ മഴ രണ്ട് ഇതയങ്ങൾ പേശും മൗനമൊഴിയാക മാറിവിടും. ഇസൈ മനതിൻ മൊഴി എൻ്റാൽ മഴ ഇയർക്കയിൻ മൊഴിതാ. എന്ത രണ്ട് അഴകാന അനുഭവങ്ങൾ ഒൻറാക ചേരുമ്പോൾ അത് മനിതനൻ ഇതയത്തെ മികവും ആഴമാകത്തോടും നിമിതങ്ങളാക മാറുകിറത്.

ആകാശം മേഘങ്ങളാൽ മൂടപ്പെട്ട പോത് ഭൂമിയിൽ വീഴും മഴയത്തുളികൾ ഒരു താളമാക മാറിനത്. അന്ത താളത്തിൽ ഒരു പെൺ മെല്ലെ നടനമാടിനാൽ അന്ത നിമിതത്തിൽ അവൾ ഒരു സാധാരണ പെണ്ണില്ലേ. കാറ്റും മഴയും അവൾക്ക് തുണയാകത്താ ഇരുന്ന മഴയത്തുളികൾ അവൾ മീത് വിഴുമ്പോത് ഒരു അമൈതിയാണ്.

ഇതുവരെ നിങ്ങൾ കേട്ടത് മഴയിൻ താളത്തിൽ പെയ്തിറങ്ങിയ ചില അഴകാന ഇസൈ നിമിതങ്ങൾ താ. മഴയും ഇസയും ഒന്നാക ചേർന്ന ഇന്ത പയണം ഇങ്ക മുടിയ പോകുന്നത് എതുവാനാലും അന്ത മഴയിൻ ഫീൽ തുടർന്ന് ഇരിക്കുമേ. എന്ത വാട്ടി മഴയ പാടലുകൾ സ്പെഷ്യൽ ഇസൈ തെൻഡലോടെ ഉങ്ക കൂടെ ചേർന്നത് നാ ആർ ജെ അയന വേണുഗോപാൽ. അടുത്ത വാട്ടി മീണ്ടും ഇന്നൊരു വിഷയത്തോടെ മീറ്റ് പണലാം. തിങ്കൾ കിഴമേ 8 മണിക്ക് കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ന്യൂസ് റെയിൻബോ.
1: റെയിൻബോ വാർത്തകൾ. കോഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും മെയ് 30 തുടക്കം എന്ന പേരിൽ ഒരു ജനകീയ ശുചീകരണ ക്യാമ്പയിൻ നടത്താൻ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ബക്രീദ് പ്രമാണിച്ച് സപ്ലൈകോ വിൽപ്പനശാലകൾക്ക് മെയ് 28 അവധിയായിരിക്കും. മെയ് 27 മെഡിക്കൽ സ്റ്റോർ ഒഴികെയുള്ള സപ്ലൈകോ വിൽപ്പനശാലകൾ തുറന്നു പ്രവർത്തിക്കും. ബക്രീദ് പ്രത്യേക കിറ്റിന്റെ വിൽപ്പനയും മെയ് 27 വരെ നീട്ടി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. ബക്രീദ് അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം, കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. മെയ് 28 ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ അവസാനിക്കുന്നു.
0: ന്യൂസ് റെയിൻബോ.
2: You are listening to Rainbow FM 107.5, musically yours.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരിതൾ ഒതുരും ഒരാളുകളമിളകിയ ചുരുളകം. ആഹാ കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരിതൾ ഒതുരും ഒരാളുകളമിളകിയ ചുരുളകം.

സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

are listening to Rainbow FM 107.

0: കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി.
1: പ്രിയരെ, ഇനി കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.